ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 22-ന്റെ തട്ടകത്തിലാണ്. 1862 സെപ്റ്റംബർ 22 ബിസ്മാർക്ക് പ്രഷ്യൻ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റിരിക്കുന്നു. 1914 സെപ്റ്റംബർ 22 ബ്രിട്ടന്റെ ഏറ്റവും വലിയ കോളനി എന്ന നിലയിൽ ഇന്ത്യ 1-ഉം 2-ഉം ലോക മഹായുദ്ധങ്ങളിൽ പങ്കാളിയായിരുന്നെങ്കിലും ഇന്ത്യയുടെ മണ്ണിൽ ശത്രുപക്ഷങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ല. യുദ്ധത്തിന്റെ ഫലമായി ഭൌതിക നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചുമില്ല. എന്നാൽ ഇതിന് അപവാദമായുണ്ടായ ഏക സംഭവമാണ് 1914 സെപ്റ്റംബർ 22-ന് ജർമ്മനിയുടെ യുദ്ധക്കപ്പലായ SMS എംഡൺ മദ്രാസ് പട്ടണത്തിനു നേരെ നടത്തിയ ഷെല്ലാക്രമണം. 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളെ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കുക എന്നത് ജർമ്മനിയുടെ യുദ്ധ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു. തീവ്രവാദികളായ ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഒരു വിഭാഗം ജർമ്മനിയിലും യൂറോപ്പിലും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്ന ഘട്ടത്തിലാണ് ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അവരിൽ പ്രമുഖനായിരുന്നു മലയാളിയായ ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ജർമ്മൻ സൈന്യത്തിൽ ചേർന്ന ചെമ്പകരാമൻ പിള്ള എംഡനിലെ നാവികരിൽ ഒരാളായിരുന്നു. 1914 സെപ്റ്റംബർ 22-ന് പാതിരാത്രി കഴിഞ്ഞ സമയം ക്യാപ്റ്റൻ കാൾ വോൺ മുള്ളർ കമാൻഡറായുള്ള എംഡൺ മദ്രാസ് തീരത്തു സമീപിച്ച് 2 കിലോമീറ്റർ ദൂരെ നിന്ന് നഗരഹൃദയം ലക്ഷ്യമാക്കി ബോംബിംഗ് ആരംഭിച്ചു. മദ്രാസ് തുറമുഖത്തെ സമീപിച്ച കപ്പലിൽ നിന്നുള്ള പീരങ്കിയുണ്ടകൾ ബർമ്മ ഓയിൽ കമ്പനിയുടെ വക 6 വലിയ ടാങ്കുകൾക്ക് തീ കൊളുത്തി. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പ്പിനിടയിൽ ടാങ്കുകളിൽ ശേഖരിച്ചിരുന്ന 346,000 ഗ്യാലൻ പെട്രോൾ കത്തിത്തീർന്നു. ദൌത്യം പൂർത്തീകരിച്ച മട്ടിൽ എംഡൻ ബംഗാൾ ഉൾക്കടലിൽ അപ്രത്യക്ഷമായി. ആക്രമണത്തിനു പിന്നിൽ ജർമ്മനിക്കുണ്ടായിരുന്ന യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ക്യാപ്റ്റൻ മുള്ളർ പിൽക്കാലത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ ഈ ഷെല്ലിംഗ് നടത്തിയത് ലളിതമായ ഒരു പ്രകടനത്തിനായിരുന്നു. ഇന്ത്യൻ ജനങ്ങളുടെ ശ്രദ്ധ ഉണർത്തുന്നതിനും ഇംഗ്ലീഷുകാരുടെ വാണിജ്യത്തെ പിടിച്ചുകുലുക്കുന്നതിനും അവരുടെ അഹന്തയ്ക്ക് കോട്ടമുണ്ടാക്കുന്നതിനും. 10 മിനിറ്റ് മാത്രം നീണ്ട ഒരാക്രമണത്തിനു ശേഷമാണ് എംഡൻ പിൻവാങ്ങിയതെങ്കിലും ആ കപ്പൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകൾക്കെല്ലാം ഒരു വാക്കു സമ്മാനിച്ചു: യമണ്ടൻ, ഭീകരൻ എന്നർത്ഥം. 1914 സെപ്റ്റംബർ 22 ആധുനിക മലയാള ഗദ്യസാഹിത്യത്തിന്റെ വികാസത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സാഹിത്യ സാർവഭൗമനും പ്രശസ്ത കവിയും സംസ്കൃത പണ്ഡിതനുമായ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ ഒരു കാർ അപകടത്തിൽപ്പെട്ട് നിര്യാതനായിരിക്കുന്നു. 1980 സെപ്റ്റംബർ 22 20-ാം നൂറ്റാണ്ട് കണ്ട പ്രാദേശിക യുദ്ധങ്ങളിൽ ഏറ്റവും ഭീകരമായ ഇറാൻ ഇറാഖ് യുദ്ധം ദേ ആരംഭിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരാൾ എപ്പോഴാണ് വയസ്സാവുന്നത്? 60 കഴിയുമ്പോഴോ അതോ 70 കഴിയുമ്പോഴോ? ഏയ്, അതൊന്നും ഒരാളെ വയസ്സാക്കുകയില്ല. ഒരാൾ വയസ്സായി പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ്. ചില വീടുകളിലെങ്കിലും കണ്ടിട്ടില്ലേ, 60-65 വയസ്സ് വരെ കിടന്ന് കഷ്ടപ്പെടും, അധ്വാനിക്കും. മാനസികമോ ശാരീരികമോ ആയി അയാൾ അല്പം തളർന്നു തുടങ്ങുന്ന നേരം മുതൽ വീട്ടിൽ നിന്ന് കേട്ടു തുടങ്ങുന്ന വർത്തമാനങ്ങൾ, അച്ഛനത് എങ്ങോട്ടാ പോകുന്നേ, നിങ്ങളിൽ നിന്ന് എത്രയും താമസിച്ചത്, ആരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, എന്താ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യകത എന്ന് തുടങ്ങിയ വർത്തമാനങ്ങൾ. ഓർക്കുക, അത് കേട്ടു തുടങ്ങുന്ന നാൾ മുതൽ അയാൾ വയസ്സായി തുടങ്ങും. കുറെ കൂടി കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചു നിൽക്കും, ഈ വീടിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തുവെന്ന്.

0: അതുകൂടിയാവുമ്പോൾ അയാളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നിരിക്കും. മെല്ലെ മെല്ലെ അയാൾ അവിടെ അധികപ്പെട്ടായി മാറിക്കൊണ്ടിരിക്കും. അയാളുടെ അധ്വാനം, ജീവിതം, സമയം എല്ലാം അവഗണിക്കപ്പെടും. ആർജവുമില്ലായ്മയാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ അമ്മയും മക്കളും ഒറ്റക്കെട്ടായി അച്ഛനെ ഒറ്റപ്പെടുത്തിക്കളയും. അപൂർവമായിട്ടാണെങ്കിലും തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛന്റെ കുറ്റങ്ങൾ മക്കളെ പറഞ്ഞു കേൾപ്പിക്കുന്ന അമ്മ തന്ത്രശാലിയാണെന്ന് പറയാതിരിക്കാനാവില്ല. അമ്മയുടെ കുറ്റങ്ങൾ മക്കളോട് പറയുന്ന അച്ഛൻ സ്വാർത്ഥനുമാണ്. കുറ്റങ്ങളുണ്ടായിരിക്കാം, പക്ഷേ അത് അവസരം കിട്ടുമ്പോഴൊക്കെ മക്കളോട് പറയുന്നുവെങ്കിൽ ഓർക്കുക, ഒരു തന്ത്രമനയൽ അവിടെ നടക്കുന്നുണ്ട്. സാംസ്കാരികമായി തീരെ തരംതാണു പോകുമ്പോഴാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നതെന്നും മറന്നുപോകരുത്. മാനസികാരോഗ്യക്കുറവും കാരണമാണ് ഉദാത്തമായ മാനസികാരോഗ്യമുള്ള വീടുകളിൽ ആളുകൾ വയസ്സായി പോവുകയില്ല. ആർജവം ഉണ്ടായിരിക്കും, വ്യക്തിത്വ പ്രഭാവം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഭവനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതെന്ന് ഓർക്കുമല്ലോ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. നിത്യേന നിരവധി പുസ്തകങ്ങൾ കൺമുന്നിലൂടെ കടന്നുപോകുന്നു. ചിലത് ശ്രദ്ധിക്കും, ചിലത് വായിക്കും, ചിലത് മറക്കും, ചിലത് എക്കാലവും ഓർമ്മയിൽ നിൽക്കും. എല്ലാവരുടെ വായനാനുഭവവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ വായിച്ചതിൽ ഓർമ്മയിൽ നിന്ന് അടർന്നുപോകാതെ നിൽക്കുന്ന പുസ്തകങ്ങൾ ഏറെയുണ്ട്. അതിലൊന്നാണ് ഏജ്ലെസ് ബോഡി, ടൈംലെസ് മൈൻഡ്, പ്രായമില്ലാത്ത ശരീരം, കാലമില്ലാത്ത മനസ്സ്. ഡോക്ടർ ദീപക് ചോപ്രയുടെ പുസ്തകമാണത്. വൃദ്ധരാകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ആ പുസ്തകം നമ്മളോട് ചോദിക്കുന്നു. വയസ്സാവും, ശരീരവും മനസ്സും ദുർബലമാകും, രോഗികളാകും, മരിക്കും. ഇങ്ങനെയാണ് മനുഷ്യർ. ഇതാണ് സ്വാഭാവികത എന്ന് ചിന്തിച്ചു വച്ചിരിക്കുന്നതിനെ മനസ്സിൽ നിന്ന് കളയുക. കാരണം അതൊരു മുൻവിധിയാണ്. വയസ്സാകുമെന്നത് മുൻവിധിയാണ്, ദുർബലമാകുമെന്നത് മുൻ

0: മുൻവിധിയാണ്. രോഗിയാവുമെന്നതും മുൻവിധിയാണ്. അതൊക്കെ അങ്ങനെയാകുമ്പോൾ മതി. അതിനു മുമ്പേ ചിന്തിച്ചു കൂട്ടിവെക്കേണ്ട ഒരു കാര്യവുമില്ല. യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം, ഈ അസംഖ്യം കോശങ്ങളാകട്ടെ, അനുനിമിഷം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നിത്യനൂതനമായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇന്ന് ഈ ദിവസം നമ്മുടെ ശരീരത്തിലെ നൂറുകണക്കിന് കോശങ്ങളും പുതിയതാണ്. കഴിഞ്ഞ മാസം ഇതേ ദിവസം ഉണ്ടായിരുന്ന ഒന്നും നമ്മളിലില്ല. അത്ര പുതുമയാർന്നതാണ് നമ്മുടെ ശരീരം. അതിനെ സംശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, നവം നവമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരുതരം കോശാടിസ്ഥാന നിത്യനൂതനത എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും നിങ്ങൾ വയസ്സായി എന്ന്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന ശ്ലോകമാണ് ഓർമ്മ വരുന്നത്. നിത്യനൂതനവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് അർജുന ഈ ശരീരമെന്നത്. സ്വശരീരം സദാ നൂതനമായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും സ്വയം പറയുകയാണ് വയസ്സായി എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ തന്നെ നമ്മളെ വെല്ലുവിളിക്കുന്നു എന്നല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് വയസ്സാവുന്നു എന്ന് കരുതുന്നത് ഒരു മുൻവിധിയാണെന്ന്. ശരീരം വയസ്സാവുകയല്ല, അനുനിമിഷം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ജീവസ്സുറ്റതായിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കൂ. അതായത് വയസ്സാവുകയല്ല, പകരം വാർദ്ധക്യപ്പെടുകയാണ്. വാർദ്ധക്യമെന്നാൽ വൃദ്ധി തേടൽ എന്നാണ്. അതായത് അഭിവൃദ്ധിപ്പെടൽ, ശരീരകോശങ്ങളുടെ അഭിവൃദ്ധിപ്പെടൽ. ഇനി മനസ്സിന്റെ കാര്യമെടുക്കൂ. പ്രായത്തിന്റെ ഓരോ പടി ചവിട്ടുമ്പോഴും അനുഭവ പാഠങ്ങൾ നിങ്ങളെ സമൃദ്ധമാക്കുന്നു. ജീവിത പാഠങ്ങൾ കൂടുതൽ ബലപ്പെടുന്നു, അറിവ് കൂടുന്നു, ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, ധാരണകൾ മാറുന്നു, ആശയങ്ങൾ പിറവികൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, മനസ്സും പുതിയതായിക്കൊണ്ടിരിക്കുകയല്ലേ? പിന്നെ എന്തർത്ഥത്തിലാണ് പ്രായമേറുന്തോറും ദുർബലരാകുന്നു എന്ന് പറയുന്നത്? ശരീരം നവമായിക്കൊണ്ടിരിക്കുന്നു, മനസ്സും പുതിയതായിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ടും സ്വയം പറയുന്നു ദുർബലരാവുകയാണെന്ന്. അതാണ് പറയുന്നത് അതൊക്കെ മുൻവിധിയാണെന്ന്. ശരീരവും മനസ്സും എപ്പോഴും യൗവനാവസ്ഥയിലാണ്, സജീവമാണ്, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ദുർബലമാകുന്നത് എന്താണ്? ചിന്തകളാണ്, വികാരങ്ങളാണ്. ചിന്തകളെ നവീകരിക്കേണ്ടത് നമ്മളാണ്. അത് ശരീരം ചെയ്യില്ല. വികാരങ്ങളെ വിമലീകരിക്കാനുള്ള ബാധ്യതയും ശരീരത്തിനോ മനസ്സിനോ ഇല്ല. അത് നമ്മൾ ചെയ്യാനുള്ളതാണ്. അതിനാണ് നമ്മൾ പഠിക്കുന്നത്, നിരീക്ഷിക്കുന്നത്, മനസ്സിലാക്കുന്നത്. ചിന്തകൾ ഒരു പെട്ടിയിലാണെന്ന് സങ്കൽപ്പിക്കൂ. എങ്കിൽ അതൊന്ന് തുറന്നു നോക്കിയാൽ ലജ്ജിച്ചു പോകുന്ന വിധം പഴയതും മോശമായതും തരംതാഴ്ന്നതും മറ്റാരെങ്കിലും കേട്ടാൽ അറച്ചുപോകുന്നതും ആവർത്തിക്കുന്നതുമായ എത്രയെത്ര ചിന്തകൾ അതിൽ കെട്ടിക്കിടക്കുന്നു. അവയാണ് ശരിക്കും നമ്മളെ ദുർബലമാക്കുന്നത്, പ്രായമായവരാക്കുന്നത്, രോഗികളാക്കുന്നത്. അതുപോലെ വികാരങ്ങൾ, അതിൽ പലതും നമ്മളെ അധപ്പതിപ്പിച്ചു കളയും, അവമതിച്ചു കളയും, വീഴ്ത്തിക്കളയും, ഒറ്റപ്പെടുത്തിക്കളയും. ഉദാഹരണത്തിന് ദേഷ്യം, അത് ആളുകളിൽ നിന്ന് അകറ്റിക്കളയും. അതുപോലെ അസ്വസ്ഥത, സൌഹൃദ കൂട്ടങ്ങളിൽ ഒരാൾ അസ്വസ്ഥമായി വേറിട്ട് നിൽക്കുന്നത് മറ്റുള്ളവരിലും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ടാണ് വൈകാരിക വിക്ഷോഭങ്ങൾ അരുത് എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവർത്തിക്കുന്ന ചിന്തകൾ, അധികമായ ചിന്തകൾ നിങ്ങളെ ദുർബലരാക്കും. അതുപോലെ വൈകാരികമായ അപക്വതകൾ, അനിയന്ത്രിതമായ വികാരങ്ങൾ, അവയും നിങ്ങളെ ദൌർബല്യമുള്ളവരാക്കും. അതുകൊണ്ട് ദുർബലരും രോഗികളും വയസ്സായവരുമാകാതിരിക്കാൻ മനസ്സിനെയും ശരീരത്തെയും അനുവദിക്കുക. ചിന്തകളെയും വികാരങ്ങളെയും വിമലീകരിക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വി എച്ച് എസ് ഇ കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി മുതിർന്ന നടൻ അനന്ത് നാഗിനെയും രാഷ്ട്രപതി ചടങ്ങിൽ ആദരിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ, ഇക്വഡോർ വിദേശകാര്യമന്ത്രി റോബർട്ടോ കുറി, ഹംഗറി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അനിത ഓർബൻ തുടങ്ങിയവരുമായാണ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 36 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളും ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാവി തലമുറയെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ശക്തമായ വേദിയായി സമ്മേളനം മാറും. ഐക്യത്തോടുകൂടി കൂടിയ ദൃഢനിശ്ചയം, ഉത്തരവാദിത്തം പങ്കിടൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നിയന്ത്രണം കൈവരിക്കുന്നതിൽ മയക്കുമരുന്ന് വിരുദ്ധ സേനകളുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന വ്യവസായ മേഖലകൾ കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയ 5% വളർച്ചാ നിരക്കിൽ നിന്ന് നേരിയ കുറവാണ് ഓഗസ്റ്റിൽ ഉണ്ടായതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട താൽക്കാലിക കണക്കുകൾ വ്യക്തമാക്കി. രാജസ്ഥാനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 301 ഇടങ്ങളിൽ ഫലം പ്രഖ്യാപിച്ചതിൽ 197 നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ആധിപത്യം നേടി. കോൺഗ്രസ് 94 ഇടങ്ങളിൽ വിജയിച്ചു. രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി, ആം ആദ്മി പാർട്ടി, സി പി ഐ എം എന്നിവ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജയം നേടി. 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 4 ബി ജെ പി ആണ് ജയിച്ചത്. 1 കോൺഗ്രസിനാണ് ലഭിച്ചത്. എസ് ഐ ആർ നടപടിക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പശ്ചിമബംഗാളിൽ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 19 ട്രൈബ്യൂണലുകൾ ഉണ്ട്. ഇവ 42 ഉയർത്തുന്ന കാര്യം കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. എസ് ഐ ആർ സംബന്ധിച്ച 13 ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ മലവെള്ളപ്പാച്ചൽ ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ റഫീഖ്, സജാർ എന്നിവരുടെയും കാണാതായ സജിതയുടെയും വീടുകളിൽ മുഖ്യമന്ത്രി എത്തി. സജിതയെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ തുടരുകയാണെന്നും ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഗവൺമെന്റ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എ പി അനിൽകുമാർ, എം എൽ എമാരായ ആര്യാടൻ ഷൌക്കത്ത്, വി എസ് ജോയ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാൽ ആവശ്യമായ നിയന്ത്രണങ്ങളും സൌകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിൽ 6 ദുരന്തത്തിനെതിരെയായ സാഹചര്യത്തിൽ 4 ദിവസത്തിനകം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു.

കഴിഞ്ഞ ദിവസം ടി കെ കോളനി കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ സജിതയുടെ കുടുംബത്തിന് അടിയന്തര ആശ്വാസമായി 25,000 രൂപ നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതായി മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സജിതയുടെ വീട്ടിലെത്തി സാദിഖ് അലി തങ്ങൾ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കൈക്കോട്ടുകടവ പി എം എസ് എ പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ആരംഭിച്ച കോഴ്സുകൾ പലതും കാലഹരണപ്പെട്ടെന്നും അതിനാലാണ് കാലത്തിനനുസരിച്ച് കോഴ്സുകൾ നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി ആരംഭിച്ചതെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിൽ നടത്താൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു. പ്രിയങ്കാഗാന്ധി എം പി ഇന്ന് വയനാട്ടിൽ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. രാവിലെ കലക്ടറേറ്റിൽ ദിശായോഗത്തിലും ജില്ലാ വൈദ്യുത കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന എം പി ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ സംബന്ധിച്ച ഉന്നതതല യോഗത്തിലും പ്രിയങ്കാഗാന്ധി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ബംഗ്ലാദേശിനെതിരെ 114 റൺസിന്റെ ആധികാരിക ജയത്തോടെയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ഡൽഹിയിൽ അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം സെമിയിൽ കടന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ് തോൽവിയറിയാതെ മുന്നേറുന്നത്. ഇന്നലെ മണിപ്പൂരിനെതിരെ 3 ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇന്ന് സെമിഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18-ാം തവണയും ഐഡിയൽ കടകശ്ശേരി ഓവറോൾ ചാമ്പ്യന്മാരായി. 55 സ്വർണവും 41 വെള്ളിയും 37 വെങ്കലവും അടക്കം 853-ലധികം പോയിന്റുമായാണ് കടകശ്ശേരിയുടെ മുന്നേറ്റം. 12 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും അടക്കം 292 പോയിന്റുമായി പൂക്കുളത്തൂർ CHMHSS 2-ാം സ്ഥാനം നേടി. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ റൈഫിളിൽ വെള്ളി മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായ വിദർശ വിനോദിന്റെ വീട് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ച കെ സുരേന്ദ്രൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേർന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ട കാലിക്കറ്റ് FC താരം റിജോൺ ജോസിന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും FC ക്ലബും ജനപ്രതിനിധികളും കായിക താരങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് EMS സ്റ്റേഡിയത്തിൽ റിജോണിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് കൂട്ടിയിടിച്ച് റിജോൺ ജോസ് മരിച്ചത്. 19-ാമത് വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാതല മത്സരങ്ങൾ താരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. തൃശൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി റെയിൽവേ സുരക്ഷാസേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇതിൽ ഒരാൾ +2 വിദ്യാർത്ഥിനിയും മറ്റൊരാൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ 1,75,00,000 രൂപയുടെ സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ചാട് തടാകത്തിലെ ദ്വീപിൽ ബൊക്കോഹറാം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 9 ഭീകരരെ വധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും സൈന്യവും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ VHSE കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ എൻ്റെ മലയാളം ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് പൊറാട്ട് നാടകത്തെക്കുറിച്ച് കേൾക്കാം. പാലക്കാട് ജില്ലയിൽ മാത്രം വേരോടി വളർന്നു പന്തലിച്ച നാടോടി ദൃശ്യകലയാണ് പൊറാട്ട് നാടകം. പൊറാട്ട് നാടകം അരങ്ങേറുന്നത് പാണന്മാരാണ്. മഹാപണ്ഡിതന്മാരും കവികളും അഭിനയ വിദ്വാൻമാരുമായിരുന്ന നാട്ടാശാന്മാരായ പാണന്മാർ ചിട്ടപ്പെടുത്തിയ പാട്ടുകളും കെട്ടിയുണ്ടാക്കിയ അഭിനയക്രമങ്ങളുമാണ് പൊറാട്ട് നാടകത്തിനുള്ളത്. ഇതിന് പൊറാട്ട് കളിയെന്നും പേരുണ്ട്. നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ടെന്ന് സംശയിക്കുന്ന ഈ നാടോടി നാടകത്തെ പരിഷ്കരിച്ച് ഇന്നത്തെ പോലെയുള്ള രംഗാവതരണ ശൈലിയിൽ വളർത്തിയെടുത്തത് പൊൽപ്പള്ളി മായൻ എന്ന കളിയാശാനാണ്. കേളികൊട്ട് പൊറാട്ട് നാടകത്തിനുമുണ്ട്. കളിയുള്ള സ്ഥലത്ത് രാത്രി 8 മണിയോടുകൂടി ചെണ്ടയും ഇലത്താളവും ഇട്ട് കേളികൊട്ടുന്നു. കൊയ്തൊഴിഞ്ഞ നെൽപ്പാടത്തോ അമ്പലപ്പറമ്പിലോ ആണ് വേദിയൊരുക്കുന്നത്. കാക്കാരശ്ശി നാടകത്തിലെ പോലെ പൊറാട്ട് നാടകത്തിലും ചോദ്യകർത്താവാണ് പ്രധാന കഥാപാത്രം. എല്ലാ പൊറാട്ടുകളുമായി ചോദ്യകാരൻ സംഭാഷണം നടത്തും. ഒരു വിദൂഷകനെ പോലെ രസിപ്പിച്ച് കഥ മുന്നോട്ടു കൊണ്ടുപോകുന്ന അയാൾക്ക് നീളം കൂടിയ തൊപ്പിയും പല നിറങ്ങളുള്ള ഉടുപ്പും അയഞ്ഞുകിടക്കുന്ന പൈജാമയുമാണ് വേഷം. ചോദ്യകാരനോടൊപ്പം ദാസി, വണ്ണാത്തി, വണ്ണാൻ, പൂക്കാരി, കുറത്തി, കുറവൻ, തൊട്ടിച്ചി, തൊട്ടിയൻ, നാണു, ചെറുമി തുടങ്ങിയ കഥാപാത്രങ്ങളും ക്രമപ്രകാരം രംഗത്തുവരും. സ്വദേശികളായ പൊറോട്ടുകളെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും വന്ന കഥാപാത്രങ്ങളുണ്ടെന്ന് തോന്നും. തിരുച്ചെന്തൂർ, തഞ്ചാവൂർ തുടങ്ങിയ സ്ഥലങ്ങളെപ്പറ്റി ചോദ്യത്തിനനുസരിച്ച് അവർ പാടുന്നതും പറയുന്നതും രസകരമാണ്. തിരുവിതാംകൂറിന്റെ തെക്ക് ഭാഗത്തു നിന്നും വരുന്ന കുറത്തിയും ഇതിലുണ്ട്. ചുരുക്കത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന വിവിധ പൊറാട്ടുകളുടെ സംഗമസ്ഥാനമാണ് വേദി. സ്ത്രീ പൊറാട്ടും പുരുഷ പൊറാട്ടും തമ്മിലുള്ള സംഭാഷണത്തിൽ പ്രണയകലഹങ്ങളും അവിഹിത ബന്ധങ്ങളും പരാമർശ വിഷയമാകും. പൊറാട്ട് നാടകത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന് ആശാന്മാർ ശ്രമിക്കാറുമുണ്ട്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ഉദയതാപ കുളിർന്നൊരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികെ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക

സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു, ലാസ്യമായി, സൗന്ദര്യ ലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർസ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

0: കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. നാളെ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും ഈ അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം ചേരുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഫ്രാൻസ്, എക്വഡോർ, സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീ S. ജയശങ്കറാണ് നയിക്കുന്നത്. ഈ മാസം 26 പൊതുസഭയിൽ അദ്ദേഹം ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും കാനഡയും. നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള 5th ചർച്ച 5 ഒക്ടോബർ ആരംഭിക്കും. 4th ചർച്ച കഴിഞ്ഞ ആഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 ദിവസങ്ങൾ നിർണായകമായേക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Both sides have resolved to fast track negotiations. Our team is now slated to go for the 5th round. As the progress is taking shape, the speed of negotiations with Canada is also improving. The next 90 days should be a very defining period in the Canada-India relationship.
0: ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇതോടെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡിലേക്കുള്ള 100% കയറ്റുമതിയും നികുതിരഹിതമാകുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനാണ് ഇരുരാജ്യങ്ങളും പരിശ്രമിക്കുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിലവിലുള്ള 19 ട്രൈബ്യൂണലുകളെ 42 ഉയർത്തേണ്ടതുണ്ടെന്ന് കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIRമായി ബന്ധപ്പെട്ട 13 ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളുടെ സംയോജിത സൂചിക കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9 പ്രധാന മേഖലകളിൽ 5 എണ്ണത്തിലും വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സിമന്റ് ഉൽപ്പാദനം 12.5% വൈദ്യുതി ഉൽപ്പാദനം 11.6% വർദ്ധിച്ചു. ഇരുമ്പയിര്, ഉരുക്ക്, റിഫൈനറി എന്നിവയിലും വർധന രേഖപ്പെടുത്തി. എന്നാൽ രാസവളം ഉൽപ്പാദനത്തിൽ 12.4% കുറവുണ്ടായി. പ്രകൃതിവാതകം, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവയിലും ഇടിവ് രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിയന്ത്രിത പ്രവേശനമുള്ള അതിവേഗ ദേശീയപാതകളുടെ ആസൂത്രണത്തിനും രൂപകൽപ്പനയ്ക്കുമായി ദേശീയപാത അതോറിറ്റി പുതിയ മാർഗരേഖ പുറത്തിറക്കി. അതിവേഗ ദേശീയപാതകളുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ രാജ്യത്തുടനീളം ഒരേ മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.

0: ഇനി മുതൽ എല്ലാ നാലുവരി ആറുവരി ഗ്രീൻഫീൽഡ് ബ്രൌൺഫീൽഡ് ഹൈസ്പീഡ് ഇടനാഴികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
1: ഡിജിറ്റൽ ഭരണ നിർവഹണം, നിയന്ത്രണങ്ങളുടെ ലഘൂകരണം, വിശ്വസ്ത ഭരണം എന്നിവയിലൂടെ ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷത്തിൽ വിപുലമായ പരിഷ്കാരങ്ങളാണ് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വായ്പാ സൌകര്യം, ലളിതമായ നികുതി സംവിധാനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേഗത്തിലാക്കി. ഡിജിറ്റൽ ലോജിസ്റ്റിക് പരിഷ്കാരങ്ങൾ, സംയോജിത വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വിപണികൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ മെച്ചപ്പെടുത്തി. ലോകബാങ്കിന്റെ ഡൂയിംഗ് ബിസിനസ് റിപ്പോർട്ട് പോലുള്ള ആഗോള വിലയിരുത്തലിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 വർഷം കൊണ്ട് 63 സ്ഥാനത്തേക്ക് ഉയർന്നു. വിദേശ നിക്ഷേപകരുടെ വർധനവും ആഗോള റാങ്കിംഗിലെ ഇന്ത്യയുടെ മുന്നേറ്റവും രാജ്യത്തെ വ്യവസായ മേഖലയിലെ മാറുന്ന കാഴ്ചകൾക്ക് തെളിവാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്കുള്ള ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. സാമ്പത്തിക ഉപരോധം മൂലം നാളെ മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇറാനിയൻ വ്യോമയാന കമ്പനികളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു അമേരിക്കൻ വാർത്താ ചാനലിനോട് പറഞ്ഞു. അതേസമയം 81st യു എൻ പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം സംഘർഷഭരിതമായി തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 മറ്റന്നാൾ 5 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 മരിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ 4 2 വെങ്കലവുമടക്കം 6 നേടി ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കും. ഇന്നലെ പുരുഷന്മാരുടെ 10 എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഗ് പാട്ടീൽ വെങ്കലവും നേടി. ഈ വിഭാഗത്തിൽ ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി മെഡൽ കരസ്ഥമാക്കി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കി അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയെ വളർത്തി തുടങ്ങുമ്പോൾ തന്നെ അവളുടെ ജീവിതത്തിന് ചുറ്റും ചില അദൃശ്യ അതിരുകൾ വരയ്ക്കപ്പെടുന്നു. അവൾ എങ്ങനെയായിരിക്കണം, എത്രമാത്രം സംസാരിക്കണം, ആരെക്കുറിച്ച് ചിന്തിക്കണം, എപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കണം, കുടുംബത്തിന് വേണ്ടി എത്രത്തോളം സഹിക്കണം, ഇവയെല്ലാം അവൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിരിക്കും. സ്നേഹമുള്ളവളാകണം, ക്ഷമയുള്ളവളാകണം, വിട്ടുകൊടുക്കുന്നവളാകണം, കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവളാകണം, സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില നൽകുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ എന്ന സങ്കല്പം അവളുടെ മനസ്സിൽ വളരെ നേരത്തെ തന്നെ വേരുറപ്പിക്കുന്നു. അങ്ങനെ വളരുന്ന ഒരു പെൺകുട്ടിക്ക് ആത്മത്യാഗം പലപ്പോഴും ഒരു തിരഞ്ഞെടുപ്പായി തോന്നുകയില്ല. അത് അവളുടെ സ്ത്രീത്വത്തിന്റെ സ്വാഭാവിക ഭാഗമാണെന്ന് അവൾ പഠിച്ചെടുക്കുന്നു. അമ്മയെല്ലാം സഹിക്കും, ഭാര്യ കുടുംബത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം, സ്ത്രീയാണ് വീടിന്റെ വിളക്ക്, കുടുംബം നിലനിർത്തേണ്ടത് സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്, ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അവയിൽ സ്നേഹത്തിന്റെ ഭംഗിയുണ്ട്. എന്നാൽ അവയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന സാമൂഹിക സന്ദേശം പലപ്പോഴും മറ്റൊന്നാണ്. സ്ത്രീ സ്വന്തം ആവശ്യങ്ങളെ പിന്നിലാക്കണം. ഇവിടെയാണ് കുടുംബം എന്ന സങ്കല്പം സങ്കീർണമാകുന്നത്. വീട് സ്ത്രീക്ക് സ്നേഹത്തിന്റെ ഇടമാണ്. അതേസമയം അതേ വീട് അവളുടെ നിയന്ത്രണത്തിന്റെ ഇടവുമാകാം. അവിടെ അവൾക്ക് ഏറ്റവും സുരക്ഷിതമായി തോന്നുന്ന നിമിഷങ്ങളുണ്ട്. അതേസമയം സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്തതിന്റെ ശ്വാസമുട്ടലും അവൾ അനുഭവിച്ചേക്കാം. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ തന്നെയാകാം ചിലപ്പോൾ അവളുടെ ആഗ്രഹങ്ങളെ ചോദ്യം ചെയ്യുന്നത്. അവൾക്കായി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്ന കുടുംബത്തിനുള്ളിൽ തന്നെയാണ് അവൾക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അന്യത അനുഭവപ്പെടുന്നത്. ഈ വൈരുദ്ധ്യമാണ് സ്ത്രീയുടെ വീട് എന്ന അനുഭവത്തെ മറ്റുള്ളവരുടേതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വീട് അവളുടെ സ്വന്തം ഇടമാണ്. പക്ഷെ പലപ്പോഴും അതിന്റെ നിയമങ്ങൾ അവൾ നിർമ്മിച്ചതല്ല. വീട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവൾ മനസ്സിലാക്കണം. എന്നാൽ അവളുടെ ആവശ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്നത് ഉറപ്പില്ല.

എല്ലാവരുടെയും ക്ഷീണം അവൾ തിരിച്ചറിയണം. അവളുടെ ക്ഷീണം പലപ്പോഴും ഇതൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ടതല്ലേ എന്നൊരു വാചകത്തിൽ അപ്രത്യക്ഷമാകും. അവൾ പാചകം ചെയ്യുന്നു, അത് സ്നേഹം. അവൾ കുഞ്ഞുങ്ങളെ നോക്കുന്നു, അത് മാതൃത്വം. അവൾ ഭർത്താവിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു, അത് കടമ. അവൾ സ്വന്തം ആഗ്രഹം മാറ്റിവെക്കുന്നു, അത് ത്യാഗം. അവൾ പ്രതിഷേധിക്കാതെ സഹിക്കുന്നു, അത് അവളുടെ മഹത്വം. ഇങ്ങനെ നോക്കുമ്പോൾ സ്ത്രീയുടെ അധ്വാനവും വികാരങ്ങളും പലപ്പോഴും സ്നേഹം എന്ന മനോഹരമായ വാക്കിനുള്ളിൽ അദൃശ്യമാകുന്നു. സ്നേഹം തീർച്ചയായും കുടുംബത്തിന്റെ അടിസ്ഥാനമാണ്. പക്ഷെ സ്നേഹവും ആത്മനിഷേധവും ഒന്നല്ല. ഒരാൾ സ്നേഹിക്കുന്നതിനാൽ വിട്ടുകൊടുക്കാം. എന്നാൽ നിരന്തരം വിട്ടുകൊടുക്കേണ്ടി വരുന്നതിനെ സ്നേഹമെന്ന് വിളിക്കാനാവില്ല. ഒരു ബന്ധത്തിൽ പരസ്പരം പരിഗണനയുണ്ടെങ്കിൽ മാത്രമേ വിട്ടുകൊടുക്കൽ ആരോഗ്യകരമായ ഒത്തുതീർപ്പായി മാറും. ഒരാൾ മാത്രം എല്ലായ്പ്പോഴും വഴങ്ങുകയും മറ്റൊരാൾ അതിനെ അവകാശമായി കാണുകയും ചെയ്യുന്നിടത്ത് അത് സ്നേഹമല്ല, അധികാരബന്ധമാണ്. സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മാറുന്നത് ഈ അതിർത്തി തിരിച്ചറിയാൻ കഴിയാതെ വരുന്നതാണ്. ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഞാൻ സോർത്തയാകുമോ? എന്റെ ഭർത്താവിനോ മക്കൾക്കോ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ തിരഞ്ഞെടുത്താൽ ഞാൻ മോശം സ്ത്രീയാകുമോ? എനിക്ക് കുറച്ചു കാലം എനിക്കായി മാത്രം ജീവിക്കണമെന്ന് തോന്നുന്നത് തെറ്റാണോ? ഇത്തരം ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ പതുക്കെ പതുക്കെ വളരുന്നു. പുറത്തേക്ക് അവൾ ഉത്തരവാദിത്വമുള്ള ഭാര്യയോ അമ്മയോ മകളോ ആയി തുടരുമ്പോഴും ഉള്ളിൽ മറ്റൊരു ജീവിതം രൂപപ്പെടുന്നു. പറയാതെ വച്ച ആഗ്രഹങ്ങളുടെ, പൂർത്തിയാകാത്ത സ്വപ്നങ്ങളുടെ, അടുക്കിവെച്ച കോപത്തിന്റെ, ചിലപ്പോൾ പേരു പറയാൻ പോലും കഴിയാത്ത ദുഃഖത്തിന്റെ ജീവിതം. ഇതാണ് ആന്തരിക അന്യതാബോധം. സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴും ഇവിടെ ഞാൻ പൂർണ്ണയായി ഞാനല്ല എന്ന അനുഭവം. എല്ലാവർക്കും പരിചിതമായ ഒരാൾ, എന്നാൽ സ്വന്തം മനസ്സിന് തന്നെ അപരിചിതമായി മാറുന്ന അവസ്ഥ. വർഷങ്ങളോളം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ജീവിക്കുമ്പോൾ സ്ത്രീക്ക് സ്വന്തം ആഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകാം. എനിക്കെന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ പോകുന്നത് ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടല്ല, അവയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾക്ക് അവസരം ലഭിക്കാത്തതുകൊണ്ടാകാം. ഇവിടെ ആത്മത്യാഗം ഒരു വ്യക്തിയുടെ സ്വഭാവമായി മാത്രം കാണുന്നത് വലിയ തെറ്റാണ്. അത് പലപ്പോഴും സാംസ്കാരികമായി പഠിപ്പിക്കപ്പെട്ട പെരുമാറ്റമാണ്. ഒരു തലമുറയിലെ അമ്മ തന്റെ മക്കളോട് പറയാം, കുടുംബജീവിതത്തിൽ കുറച്ചൊക്കെ സഹിക്കണം. ആ വാക്ക് അവൾക്കും അവളുടെ അമ്മയിൽ നിന്ന് ലഭിച്ചതായിരിക്കാം. അങ്ങനെ സഹനം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നു. എന്നാൽ ഓരോ തലമുറയും അതിനെ അതേ രീതിയിൽ തുടരേണ്ടതില്ല. ഞങ്ങൾ സഹിച്ചതുകൊണ്ട് നീയും സഹിക്കണം എന്നത് ഒരു കുടുംബ മൂല്യമല്ല, അതൊരു തലമുറയുടെ മുറിവ് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന രീതിയാണ്.

അതേസമയം ഇതിനെ സ്ത്രീകളുടെ വ്യക്തിപരമായ ദൗർബല്യമായി കാണാനും കഴിയില്ല. കാരണം പലപ്പോഴും അവർക്ക് തിരഞ്ഞെടുപ്പുകൾ പരിമിതമാണ്. സാമ്പത്തിക ആശ്രിതത്വം, കുട്ടികളുടെ ഉത്തരവാദിത്വം, സാമൂഹിക അപമാന ഭയം, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടും എന്ന ഭയം, വിവാഹമോചനത്തെക്കുറിച്ചുള്ള സാമൂഹിക മുൻവിധികൾ, ഇവയെല്ലാം അവളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. അതിനാൽ എന്തുകൊണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നില്ല എന്ന ചോദ്യം പലപ്പോഴും വളരെ ലളിതമായൊരു ചോദ്യം മാത്രമാണ്. അതിന് പകരം ചോദിക്കേണ്ടത് അവൾക്ക് ഇറങ്ങിപ്പോകാനുള്ള സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായ സുരക്ഷിതത്വം നാം നൽകിയിട്ടുണ്ടോ? സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നത് കുടുംബത്തെ തകർക്കാനുള്ള മറ്റൊരു പേരല്ല, മറിച്ച് കുടുംബത്തെ കൂടുതൽ മനുഷ്യ സൗഹൃദമാക്കാനുള്ള ശ്രമമാണ്. കുടുംബം നിലനിൽക്കേണ്ടത് ഒരാളുടെ മൗനത്തിലോ മറ്റൊരാളുടെ ആധിപത്യത്തിലോ അല്ല, പരസ്പര ബഹുമാനത്തിലും

പങ്കിട്ട ഉത്തരവാദിത്വത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലുമാണ്. അതിനാൽ ഇനി കുടുംബത്തിനു വേണ്ടി എത്രമാത്രം സഹിച്ചു എന്നതല്ല സ്ത്രീയുടെ മഹത്വത്തിന്റെ അളവുകൾ. സ്വന്തം ജീവിതത്തെ എത്രമാത്രം സ്വന്തമാക്കി ജീവിക്കാൻ കഴിഞ്ഞു എന്നതായിരിക്കണം ചോദ്യം. ഒരു നല്ല കുടുംബം സ്ത്രീയെ ത്യാഗത്തിന്റെ പ്രതിമയാക്കുന്നില്ല. അവൾക്ക് ക്ഷീണിക്കാനും ഇല്ല എന്ന് പറയാനും സ്വന്തം സമയം ആവശ്യപ്പെടാനും സ്വന്തം പണം കൈകാര്യം ചെയ്യാനും സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരാനും തെറ്റുകൾ വരുത്താനും വീണ്ടും തുടങ്ങാനും കഴിയുന്ന ഇടമാണ് നല്ല കുടുംബം. ഒടുവിൽ വീട് എന്ന വാക്കിന് സ്ത്രീയുടെ മനസ്സിൽ സ്നേഹത്തോടൊപ്പം ഭയവും കടമയും കുറ്റബോധവും അന്യതയും ചേർന്ന് നിൽക്കേണ്ടതില്ല. വീട് അവൾക്കൊരു അഭയസ്ഥാനം തന്നെയാകണം. അവിടെ അവൾ മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കുന്ന ഒരാളല്ല, സ്വന്തം ജീവിതത്തിന്റെ അവകാശമുള്ള ഒരു മനുഷ്യനാണ്. സ്ത്രീയുടെ ആത്മത്യാഗത്തെ മഹത്വവൽക്കരിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന സംസ്കാരത്തിലേക്കുള്ള യാത്ര എളുപ്പമല്ല. പക്ഷേ ആ യാത്ര ആരംഭിക്കേണ്ടത് വളരെ ചെറിയൊരു തിരിച്ചറിവിൽ നിന്നാണ്. കുടുംബത്തെ സ്നേഹിക്കാൻ ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതത്തെ ഉപേക്ഷിക്കേണ്ടതില്ല. അവൾക്ക് വീട് സ്നേഹിക്കാം, അതേസമയം അവൾക്ക് സ്വയം സ്നേഹിക്കുകയും ചെയ്യാം. അതാണ് കുടുംബത്തിന്റെ യഥാർത്ഥ കെട്ടുറപ്പിന്റെ തുടക്കം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: വാക്കുകൾക്ക് വെടിയുണ്ടയേക്കാൾ വേഗതയുണ്ട് എന്ന് പറയാറുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർന്നാൽ ശരീരം അത് പുറന്തള്ളാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വൈദ്യസഹായം തേടാം. എന്നാൽ ഒരാളുടെ കാതിലേക്ക് പകർന്നു നൽകുന്ന നെഗറ്റീവ് ചിന്തകളും തെറ്റായ വിവരങ്ങളും അത്ര പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാനാവില്ല. നാം കേൾക്കുന്ന ഓരോ വാക്കും തലച്ചോറിലെ ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുന്നു. സ്നേഹമുള്ള വാക്കുകൾ ഓക്സിറ്റോസിൻ ഉത്പാദിപ്പിക്കുമ്പോൾ കുത്തുവാക്കുകളും ഭീഷണികളും തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡലയെ സജീവമാക്കുന്നു. ഇത് കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ചിന്താശേഷിയെ തളർത്തുകയും ചെയ്യുന്നു. ഭക്ഷണത്തിലെ വിഷം രക്തത്തിലാണെങ്കിൽ വാക്കുകളിലെ വിഷം നമ്മുടെ ബോധ മനസ്സിലാണ് കലരുന്നത്. ശാരീരികമായ മുറിവുകൾ മരുന്നുകൊണ്ടുടങ്ങും. എന്നാൽ അപവാദം, പരിഹാസം, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ എന്നിവ ഏൽപ്പിക്കുന്ന മുറിവുകൾ കാലങ്ങളോളം നിലനിൽക്കും. ഇത് വ്യക്തിയുടെ ആത്മവിശ്വാസം തകർക്കുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ചെറുപ്പത്തിൽ കാതുകളിൽ കേൾക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിയുകയും പിന്നീട് അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുകയും ചെയ്യുന്നു. ഇതിന് മരുന്നുകളേക്കാൾ ഉപരിയായി ദീർഘകാലത്തെ കൌൺസിലിംഗും പോസിറ്റീവ് റീഫ്രെയിമിംഗും ആവശ്യമാണ്. മറ്റുള്ളവരെക്കുറിച്ച് മോശമായി പറയുക, അപവാദം പ്രചരിപ്പിക്കുക, ഒരാളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നിവയെല്ലാം കാതിലെ വിഷം വിളമ്പലാണ്. ഇത്തരക്കാർ ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയോ സമൂഹത്തെയോ തകർക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഇതിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്നു. തന്നെക്കുറിച്ച് തന്നെ സംശയമുണ്ടാക്കുന്ന രീതിയിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ മാനസിക നില തെറ്റിക്കാൻ തന്നെ കാരണമാകും. മെന്റൽ ഫിൽട്ടറിംഗ് ആണ് ആദ്യ വഴി. കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ആവശ്യമില്ലാത്തതും വിഷലിപ്തവുമായ സംസാരങ്ങളെ അപ്പോൾ തന്നെ തള്ളിക്കളയുക. അടുത്ത ഘട്ടം സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആണ്. നെഗറ്റീവ് വാർത്തകളും ഗോസിപ്പുകളും മാത്രം പറയുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ മെന്റൽ ഡയറ്റിൽ നല്ല വിഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. ഇനിയുള്ളത് പോസിറ്റീവ് അഫർമേഷൻ ആണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വയം വിലയിരുത്തുന്നതിനു പകരം നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുകയും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മനസ്സിനോട് പറയുകയും ചെയ്യുക. ഭക്ഷണത്തിലെ ശുദ്ധി നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നാം കേൾക്കുന്ന കാര്യങ്ങളിലെ ശുദ്ധിയും. കാതുകൾ വഴി മനസ്സിനുള്ളിലേക്ക് വിഷം കടക്കാതെ നോക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മുറിവേറ്റ മനസ്സിനേക്കാൾ ഭേദമാണ് തളർന്ന ശരീരം.

കായാമ്പൂവുകൾ വീണ് കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്ത് നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴുമുണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിലെന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ള ഒരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: പാചകമൊക്കെ കുട്ടി തന്നെ ആയിരിക്കും അല്ലേ അസലായിട്ടുണ്ട്. അപ്പോ ഇനി ഒരു വരവിന് പോക്കിനൊന്നും ആളുമില്ല, സമയമില്ല. അടുത്തൊരു മുഹൂർത്തം നോക്കുക, ആ ചടങ്ങ് അങ്ങോട്ട് കഴിക്കുക. എന്താ അത് പോരെ? നിങ്ങൾക്ക് ഒരുക്കങ്ങൾ വല്ലതും വേണമെന്നുണ്ടോ?
2: വേണമെന്നില്ല, ലീവില്ലേ.
1: സദ്യയും ബഹളം ഒന്നും വേണ്ട, അതിനാളുമില്ല. പഞ്ചാംഗമില്ലേ? പഞ്ചാംഗം ഇദ്ദേഹം
2: ഇവിടെ അടുത്തുള്ള
3: ഒരു രണ്ട് വീടപ്പുറത്താ. നമുക്ക് വേണ്ടപ്പെട്ടയാളാ. ഇവര് നമ്മുടെ സുമിത്രയ്ക്ക് ഒരാലോചനയുമായി വന്നവരാ. ഞങ്ങളതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ
1: ഇരിക്കെ ഇവിടെ അടുത്ത് എന്തെന്ന് പറയും?
3: ഇവിടെ തെക്ക് രണ്ട് വീടപ്പുറ വാണയ്ക്ക സ്വന്തം നാട് കൊറ്റാലയ. നാട്ടിലേക്ക് പോണ വഴി ഇറങ്ങട്ടെ. പോട്ടെ.
4: എന്നെ പൊന്നു മോനെ, അമ്മയോട് പൊറുക്കട.
3: സാരല്ലേ, സാരല്ല. ബാലേട്ടാ, ഗോപി ബാലേട്ടൻ അന്യനാക്കിയല്ലേ? കത്തെഴുതിയപ്പോ ഒരു വരി കൂടെ കുറിക്കായിരുന്നു, ബാലേട്ടൻ വരരുതെന്ന്. നമ്മുടെ സുമിത്രയ്ക്ക് വേണ്ടിയാ. നാട്ടിലൊക്കെ ഇല്ലാത്ത കഥകളാ. അതുകൊണ്ടൊരു നുണ പറയേണ്ടതുണ്ട്. അവൾക്കൊരു ജീവിതം അത്രേ ചിന്തിച്ചുള്ളൂ.
5: നന്നായി, ഭ്രാന്തനായ വല്യേട്ടൻ വേണ്ട. നന്നായി ഗോപി. ഞാനും എന്തോ കുട്ടികളും ആർക്കൊരു തടസ്സാവില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം, അല്ലെങ്കിൽ എല്ലാരും കൂടെ ചേർന്ന് ശ്രീധരൻ മാമയുടെ മുറിയിൽ നിന്നെ ചങ്ങലക്കിട്ട് പോട്ടു. വല്യർന്ന് സന്തോഷായി. കല്യാണം ആർപ്പാടായിട്ട് നടത്തണം. വല്യേട്ടൻ ദൂരെ, എന്റെ മോക്കെല്ലാം അനുഗ്രഹം ഉണ്ടാവും.

0: ആരൊന്നും പറയണ്ട, എല്ലാം ശത്രുക്കളാ, എല്ലാവരും എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി. എല്ലാരും ഞങ്ങൾ പോയിക്കോളാം. എന്ത് എവിടെ അമ്മ? ബാല പോ, വീട്ടിൽ പോ. അമ്മ ഇന്ന് വിടില്ല, അവളെ കാണാൻ പറ്റില്ല. ഇന്നൊരു മക്കളെ എനിക്ക് കാണാം. ഞങ്ങൾ പോയിക്കോളാം എവിടേക്കെങ്കിലും. ബാല കാര്യങ്ങൾ വഷളാക്കരുത്, നിന്നോടാ പറഞ്ഞത് വീട്ടിൽ പോവാൻ.
1: നമസ്തേ മലയാളം.
2: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

ജീവിതത്തിന്റെ തിരക്കിട്ട വഴികളിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടെന്ന് തോന്നാറില്ലേ? ലോകം മുഴുവൻ നമുക്കെതിരാണെന്നും നമ്മൾ തളർന്നു പോയി എന്നും ചിന്തിച്ചു പോകാറില്ലേ? അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഒരു നിമിഷം ഓർക്കുക, ചുറ്റുമുള്ളതെല്ലാം നിനക്കെതിരായി വന്നേക്കാം, എന്നാലും നീ തളരരുത്. പ്രതിസന്ധികൾ പ്രകൃതി നിയമമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുക എന്നത് ഒരു അസാധാരണ സംഭവമല്ല. ഒരു നദിക്ക് അതിന്റെ ഒഴുക്കിനിടയിൽ പാറക്കെട്ടുകളും കുന്നുകളും ഉണ്ടാകുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും തടസ്സങ്ങളുണ്ടാവും. പക്ഷേ ഒരു നദി ആ പാറകളിൽ തട്ടി ചിതറിപ്പോകാതെ അതിനെ ചുറ്റിയോ അതിനു മുകളിലൂടെയോ ഒഴുകി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മളും പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ അതിനെ അതിജീവിക്കാൻ പഠിക്കണം. പരീക്ഷയിൽ തോൽക്കുന്നത്, ഒരു ജോലി നഷ്ടപ്പെടുന്നത്, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ, ഇവയെല്ലാം ഒരു തിരിച്ചടിയായി തോന്നാം. എന്നാൽ ഓരോ തിരിച്ചടിയും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. പ്രതിസന്ധികളാണ് നമുക്ക് പുതിയ വഴികൾ കാണിച്ചു തരുന്നത്, നമ്മളിലെ കഴിവുകൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നത്. തോൽവി എന്നത് അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. എഡിസൺ 1000 തവണ പരാജയപ്പെട്ടിട്ടും ബൾബ് കണ്ടെത്തിയത് അതിനുദാഹരണമാണ്. ഓർക്കുക, പ്രതിസന്ധികൾ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അതിനെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രകാശമുള്ള ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ. പുറത്തുനിന്നുള്ള പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ്. ആ ശക്തിയാണ് നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നത്. നമ്മുടെ കഴിവുകളിൽ ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ലോകം മുഴുവൻ നമ്മളെ എതിർത്താലും നമ്മൾ ശരിയായ പാതയിലാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നല്ല കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇരുട്ടിലേക്ക് നോക്കുന്നതിന് പകരം പ്രകാശത്തിന്റെ ഒരു ചെറിയ കണികയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക. വലിയ പ്രതിസന്ധികളെ ഒറ്റയടിക്ക് നേരിടാൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോവുക. ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നല്ല ആളുകളെക്കുറിച്ച് ഓർക്കുക. കുടുംബം, സുഹൃത്തുക്കൾ, നമുക്ക് പിന്തുണ നൽകുന്നവർ, അവരുടെ സാന്നിധ്യം നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കും. മതത്തിൽ അഭയം തേടാതിരിക്കുക. തളരാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ചില പ്രായോഗികമായ കാര്യങ്ങളുണ്ട്. ശരിയായ ഉറക്കം, പോഷകസമൃദ്ധമായ ഭക്ഷണം, വ്യായാമം എന്നിവ നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ആരോഗ്യമുള്ള മനസ്സും ശരീരവും പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കും. മാനസികമായി തളരുമ്പോൾ ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ അല്ലെങ്കിൽ ഒരു കൌൺസിലറോടോ സംസാരിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ധീരതയാണ്. സംഗീതം കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, യാത്രകൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതം ഒരു നദിയാണ്. പ്രതിസന്ധികൾ ആ നദിയിലെ പാറക്കെട്ടുകളാണ്. പക്ഷെ ഒരു നദി പോലും തന്റെ ലക്ഷ്യം മറന്ന് തിരികെ ഒഴുകാറില്ല. അതുപോലെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയരുത്. ഓർക്കുക, ചുറ്റുമുള്ളതെല്ലാം നിനക്കെതിരായി വന്നേക്കാം, എന്നാലും നീ തളരരുത്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വെളിച്ചമായി എപ്പോഴും ഉണ്ടാവട്ടെ.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നാം പുതിയ മരത്തേകൾ നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് വാചാലരാകാറുള്ളത്. എന്നാൽ നിലനിൽക്കുന്ന ഒരു മരത്തെ വെട്ടിമാറ്റാതിരിക്കുക എന്നത് 10 മരത്തേകൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ പരിസ്ഥിതി പ്രവർത്തനമാണ്. നിങ്ങൾ 10 മരം വച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 1 മരം പോലും മുറിക്കാതിരുന്നാൽ മതി എന്ന സന്ദേശം ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു ദർശനമാണ്. വികസനത്തിന്റെയും സ്വാർത്ഥതയുടെയും പേരിൽ നാം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത്. ഒരു മരം വെച്ചു പിടിപ്പിക്കുന്നത് മഹത്തായ കാര്യമാണ്, സംശയമില്ല. എന്നാൽ ആ തൈ വളർന്ന് ഒരു വലിയ മരമാകാൻ ദശകങ്ങൾ കാത്തിരിക്കണം. ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വൻമരം 30, 50, 100 വർഷത്തെ പ്രകൃതിയുടെ അധ്വാനത്തിന്റെ ഫലമാണ്. 100 കണക്കിന് പക്ഷികൾക്കും അനേകം ജീവജാലങ്ങൾക്കും അഭയം നൽകുന്ന ഒരു ആവാസ വ്യവസ്ഥയാണത്. ആ മരത്തെ വെറും 5 മിനിറ്റ് കൊണ്ട് വെട്ടിമാറ്റുമ്പോൾ നാം ഇല്ലാതാക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തിന്റെ കാവൽക്കാരനെയാണ്. ആ മരം നൽകുന്ന ഓക്സിജന്റെ അളവും അത് തടഞ്ഞു നിർത്തുന്ന കാർബണിന്റെ അളവും 10 മരത്തേകൾക്ക് ഉടനെ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുതിയവ നടുന്നതിനേക്കാൾ പ്രധാനമാണ് ഉള്ളവയെ സംരക്ഷിക്കുക എന്നത്. ഒരു വലിയ മരത്തിന് അന്തരീക്ഷ താപനില കുറയ്ക്കാനും ഭൂഗർഭജലനിരപ്പ് നിലനിർത്താനുമുള്ള ശേഷി അപാരമാണ്. മരങ്ങൾ മുറിച്ചു മാറ്റി പകരം തൈകൾ വെച്ചതുകൊണ്ട് മാത്രം പരിസ്ഥിതി സന്തുലിതാവസ്ഥ തിരിച്ചുപിടിക്കാനാവില്ല. പുതിയതായി നട്ടുപിടിപ്പിക്കുന്ന തൈകളിൽ പകുതിയിലധികവും ആവശ്യമായ പരിചരണം ലഭിക്കാതെ ഉണങ്ങിപ്പോകാനാണ് സാധ്യത. എന്നാൽ പടർന്നു പന്തലിച്ച ഒരു മരം ഇതിനകം തന്നെ പ്രകൃതിയുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചവനാണ്. അവയെ നിലനിർത്തുക വഴി നാം ഉറപ്പുവരുത്തുന്നത് നമ്മുടെ തന്നെ സുരക്ഷിതമായ ശ്വാസവായുവും തണലുമാണ്. വികസനത്തിന്റെ പേരിൽ റോഡുകൾ പണിയുമ്പോഴും കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും അവിടെയുള്ള മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കാൻ നമുക്ക് കഴിയണം. ഓരോ മരവും ഈ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. ഒന്നിനെ വെട്ടുമ്പോൾ നാം ഭൂമിയുടെ ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മരത്തെ നിലനിർത്താൻ കാണിക്കുന്ന മനസ്സ് ആഴത്തിലുള്ള പരിസ്ഥിതി ബോധത്തിന്റെ അടയാളമാണ്. മരം നട്ടു എന്ന ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യം ഒരു മരത്തെ മുറിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നതിലാണ്. ഓരോ പൌരനും ഒരു മരം പോലും മുറിക്കില്ലെന്ന പ്രതിജ്ഞയെടുത്താൽ ഈ ഭൂമി സ്വയം പച്ചപ്പിലേക്ക് മടങ്ങും. വരും തലമുറയ്ക്ക് നാം നൽകേണ്ടത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് തൈകളല്ല, മറിച്ച് ശ്വസിക്കാൻ പ്രാണവായു നൽകുന്ന തണൽ മരങ്ങളെയാണ്. പ്രകൃതിയോടുള്ള ആദരവ് തുടങ്ങേണ്ടത് നിലനിൽക്കുന്ന ഓരോ പച്ചപ്പിനെയും സ്നേഹിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടുമായിരിക്കണം. ആ തിരിച്ചറിവാണ് യഥാർത്ഥ വികസനത്തിന്റെ അടിസ്ഥാനം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായ ഉദിരം ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ശരവണ ഭവ യൂണിറ്റി പിക്ചേഴ്സിന്റെ ബാനറിൽ എ കെ ബാലസുബ്രഹ്മണ്യം നിർമ്മാണം നിർവഹിച്ച ചിത്രമായിരുന്നു നിത്യകന്യക. കെ എസ് സേതുമാധവനായിരുന്നു സംവിധാനം നിർവഹിച്ചത്. പൊൻകുന്നം അർക്കിയുടെ സംഭാഷണം, ശ്രീധരന്റെ കഥ, വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ സംഗീത സംവിധാനം ചെയ്തു. യേശുദാസ്, പട്ടം സദൻ, പി സുശീല, ടി എസ് കുമരേശൻ എന്നിവരായിരുന്നു ഗായകർ. 1963 ഫെബ്രുവരി 22 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിലെത്തിയത്. സത്യൻ, സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, കാമ്പശ്ശേരി കരുണാകരൻ, എസ് പി പിള്ള, ബഹദൂർ, രാഗിണി, അംബിക, അടൂർ പങ്കജം, സാന്റോ കൃഷ്ണൻ, വേലായുധൻ നായർ, വിജയൻ, ആനന്ദ് എന്നിവരായിരുന്നു അഭിനേതാക്കൾ. എതിർപാരാതത് എന്ന തമിഴ് ചിത്രത്തിന്റെ റീമേക്കായിരുന്നു നിത്യകന്യക എന്ന ചിത്രം. 7 പാട്ടുകളായിരുന്നു നിത്യകന്യകയിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം നിത്യകന്യക എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മനുഷ്യൻ ഉപയോഗിച്ച ആദ്യത്തെ ലോഹം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: വ്യക്തിവിശേഷത്തിൽ ഇന്ന് പ്രൊഫസർ എം എൻ വിജയൻ മാഷിനെ കുറിച്ച് കേൾക്കാം. സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, ഇടതുപക്ഷ ചിന്തകൻ എന്നു തുടങ്ങി പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികകളിൽ പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമായിരുന്നു പ്രൊഫസർ എം എൻ വിജയൻ. കേസരിയുടെ നിരൂപണാ ദർശനത്തിന് ശേഷം സമർത്ഥവും സർഗാത്മകവുമായി നിരൂപണം നടത്തിയ ആളായിരുന്നു എം എൻ വിജയൻ. വൈലോപ്പിള്ളി കവിതയെ ആധാരമാക്കി എം എൻ വിജയൻ എഴുതിയ നിരൂപണം എപ്രകാരമാണ് കവിയുടെ വ്യക്തിത്വം കവിതയുടെ പ്രമേയതലത്തെ നിർണയിക്കുന്നത് എന്നന്വേഷിക്കുന്നു. മലയാളത്തിലെ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പഠനമായിരുന്നു അത്. കാവ്യവിശകലനത്തിനും ജീവിത വ്യാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ മാത്രം ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകനാണ് എം എൻ വിജയൻ. മാർക്സിന്റെ സമൂഹചിന്തയും ഫ്രോയിഡിന്റെ വ്യക്തിമനഃശാസ്ത്രവും ഏറെ സ്വാധീനിച്ച അദ്ദേഹം കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ബഷീർ എന്നിവരെയാണ് പ്രധാനമായും പഠനവിഷയമാക്കിയത്. ആദ്യകാല ലേഖനങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കൃതിയാണ് കവിതയും മനഃശാസ്ത്രവും. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ സർഗാത്മക പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ്, ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. മാതൃഭൂമിയിൽ എഴുതിയ അരവും കത്തിയും എന്ന ലേഖനവും പുരയ്ക്കുമേലെ ചാഞ്ഞമരം എന്ന ലേഖനവും എം എൻ വിജയന്റെ നിലപാടുകളെ അടയാളപ്പെടുത്തുന്നു. ആർക്കുവേണ്ടി പാർട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പാർട്ടിക്കുവേണ്ടി എന്ന വാക്കിനർത്ഥമില്ലാതാകുന്നു. നമ്മളുണ്ടാക്കിയ സാധനം മറ്റാരുടെയൊക്കെയോ സ്വതന്ത്ര സ്ഥാപനമാകുമ്പോൾ അതൊരു മർദ്ദനോപകരണമായി മാറും. അത് മനുഷ്യന്റെ ശത്രുവായി തീരും. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുണ്ടാക്കിയ പോലീസ് സേന അവരുടെ വടി നമ്മെ തല്ലാൻ ഉപയോഗിക്കുന്നത് പോലെയാകും. അങ്ങനെ വരുമ്പോൾ ഏതു പാർട്ടിയുടെയും രൂപാന്തരം. എം എൻ വിജയന്റെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയായിരുന്നു. അതിതീവ്ര നിലപാടുകളായിരുന്നു അവ. 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് എം എൻ വിജയന്റെ ചിതയിലെ വെളിച്ചം എന്ന കൃതിക്ക് ലഭിച്ചു. മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, മരുഭൂമികൾ പോകുമ്പോൾ പുതിയ വർത്തമാനങ്ങൾ, നൂതന ലോകങ്ങൾ, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, കാഴ്ചപ്പാട്, അടയുന്ന വാതിൽ, തുറക്കുന്ന വാതിൽ, വാക്കും മനസ്സും, ഫാസിസത്തിന്റെ മനഃശാസ്ത്രം, സംസ്കാരവും സ്വാതന്ത്ര്യവും, അടയാളങ്ങൾ, ചുമരിൽ ചിത്രം എഴുതുമ്പോൾ എന്നു തുടങ്ങി നിരവധിയായ പുസ്തകങ്ങൾ എം എൻ വിജയൻ എഴുതി. 2007 ഒക്ടോബർ 3 പാഠം പ്രതികരണവേദിയെ സംബന്ധിച്ച ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എം എൻ വിജയൻ തൃശൂരിലെത്തി. തൃശൂർ പ്രസ് ക്ലബ്ബ് അദ്ദേഹം പ്രഭാഷണം തുടങ്ങി. ഭാഷാ ചർച്ചയിലാണ് നമ്മുടെ രാഷ്ട്രീയ ചർച്ച. കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണമെന്ന് പറഞ്ഞത് ബെർണാഡ് ഷായാണ്. അത്രയും പറഞ്ഞതും അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. എഴുത്തിന്റെയും കേൾവിക്കാരുടെയും ലോകത്തെ വിട്ട് യാത്രയായി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ? അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിന്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വാരങ്ങളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്ന പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഖനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്ക് എന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരിതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കരിങ്കുറ്റി കോളനിയിൽ നിന്ന് സുകുമാരൻ ആവശ്യപ്പെട്ടത്, സരസ്വതി യാമം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് വെള്ളനാട് നാരായണൻ, ഈണം എ ടി ഉമ്മർ, ആലാപനം കെ ജയേശുദാസ്.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയും ഒക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ടുകൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനോൽപ്പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ, സോപ്പുമണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞ പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ എസ് ചിത്ര പാടിയ ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം ശ്യാം, ചിത്രം ഡെയ്സി. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു ഇറവൂരിൽ നിന്ന് ഇന്ദിര, ശോഭി, മൃദുല എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്നിന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ലയിക്കുന്നു. കടലും കായലും ശാന്തം, മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്, മൗനത്തെ നേർത്ത് ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാവുന്നു. ഈ ഗാനബീജകൾക്ക് എത്ര സൗരഭ്യം! കേൾക്കാം ഇനി കേസ് ചിത്ര ആലപിച്ച ഗാനം. രചന ശിബു ചക്രവർത്തി, സംഗീതം ശ്യാം. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു നെട്ടറച്ചിറയിൽ നിന്ന് അശോകൻ, ശിബു, സജു എന്നിവർ.

നൊമ്പരവയലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടിട്ട് പോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനന വീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിന്റെ കന്മദം പോലെ പാട്ട് എന്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു, ഇനി കേൾക്കാം. കിളിമാനൂരിൽ നിന്ന് രാജഗോപാൽ, ബാബു, ചെമ്പകം എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, രചന ബിച്ചു തിരുമല, സംഗീതം ഔസിപ്പച്ചൻ, ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, ആലാപനം കെ.എസ്. ചിത്ര.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോടിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോവുകയാണ്. ഇഷ്ടഗീതികൾ എന്നും പ്രിയതരം തന്നെ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജയേശുദാസ് ആലപിച്ച ഗാനം ആരണ്യകം എന്ന ചിത്രത്തിലെ വരികൾക്ക് തോലിക ചലിപ്പിച്ചത് ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് സേത്, ഗാനം ആവശ്യപ്പെട്ടത് ആര്യനാട് നിന്ന് രവി, ഭാസ്കരൻ, തങ്കം എന്നിവർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴികളിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ,

അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിന് പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാർ ആലപിച്ചത്, രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം വിചാരണ, ഗാനം ആവശ്യപ്പെടുന്നത് മലയൻകീഴിൽ നിന്ന് കൃഷ്ണകുമാർ, ഹരികുമാർ, രാജ്കുമാർ എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര, വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം, പ്രിയനെ ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. തൃക്കണ്ണാപുരത്തു നിന്ന് കണ്ണൻ, മനു, ബിനു, രവി എന്നിവർ ആവശ്യപ്പെട്ടത്. രചന കൈതപ്രം, സംഗീതം രഘുകുമാർ, ചിത്രം ആര്യൻ, ഗാനം ആലപിച്ചത് എം ജി ശ്രീകുമാറും സുജാത മോഹനും.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നതാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിന്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എന്റെ സ്വപ്നങ്ങളെ തഴുകി കടന്നുപോകുന്നു. പാട്ടിന്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. സംഗീതം എം ജി രാധാകൃഷ്ണൻ. അയിത്തം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കുഞ്ചാലമൂടി നിന്ന് കണ്ണൻ, കൃഷ്ണൻ, രഘുപതിയമ്മ, സജി, വീനു എന്നിവർ.

നക്ഷത്രങ്ങൾ പൂത്തു നിൽക്കുന്ന നീലാകാശത്തിന് താഴെ നിലാവിന്റെ പട്ടുകമ്പളം. ഞാൻ അതിലിരുന്ന് നിശാഗന്ധിയോട് വർത്തമാനം പറയുന്നു. സ്വപ്നങ്ങളുടെ സുരഫലമായ ഇടങ്ങൾ, മിന്നാമിനുങ്ങുകൾ ഒരായിരമായി പറന്നുവരുന്നു. ഛേദോഹരമായ കാഴ്ചയുടെ സമ്മോഹനതകളിൽ നടന്നു തീരാത്ത വഴികൾ ബാക്കിയാവുന്നു. തിരികെ എത്താനാവാത്ത ബാല്യകാലം. കണ്ണാന്തളികൾക്കിപ്പോൾ എന്ത് പ്രായമുണ്ടാകും? യൗവനമിടാത്ത കാട്ടുകുരിഞ്ഞുകൾക്ക് പറയാനുള്ള പ്രണയഗീതികൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ ഗാനമാണ്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും ചേർന്ന് ആലപിച്ചത്. കേൾക്കാൻ കൊതിക്കുന്നു മൂന്നുമുക്കിൽ നിന്ന് ഗിരീശൻ, ഷിബു, മിന്നു, രാജി എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് അഗസ്റ്റിൻ എന്ന അഭിനേതാവിന്റെ വിശേഷങ്ങൾ കേൾക്കാം. എത്രയെത്ര ചലച്ചിത്രങ്ങൾ നമ്മൾ കാണുന്നു, എത്രയെത്ര കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നുപോകുന്നു, എത്രയോ നടീനടന്മാർ, നായികാ നായകന്മാർ, സഹനടന്മാർ, സഹനടികൾ, വിപുലവും വിശാലവുമായ ചലച്ചിത്ര ലോകം. ആദ്യ നടൻ ജെസി ഡാനിയൽ, നടി റോസി, അതിലഭിനയിച്ച മറ്റുള്ളവർ, അതറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്യണം. അങ്ങനെ പേരറിയാത്ത എത്രയോ നടീനടന്മാർ നമുക്കിടയിലുണ്ട്. മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും, നമ്മൾ കാണും, നമുക്കിഷ്ടപ്പെടും. പക്ഷേ താരരാജാക്കന്മാരുടെ മുഖപ്രസാദത്തിന് മുന്നിൽ ഊരേത് പേരെന്ത് എന്ന് ഒന്ന് അന്വേഷിക്കാൻ പോലും നമ്മൾ മിനക്കെടാത്ത എത്രയോ നടീനടന്മാരുണ്ട്. മരണത്തിന് മുൻപ് വരെ അങ്ങനെ പേര് അധികം പേർക്കറിയാത്ത മികച്ച നടനായിരുന്നു അഗസ്റ്റിൻ. മകൾ അയൻ അഗസ്റ്റിൻ മനസ്സിൽ പതിഞ്ഞതോടെയാണ് നമ്മൾ ചോദിച്ചു തുടങ്ങിയത്, ഓ, ഇത് ഇദ്ദേഹത്തിന്റെ മകളാണല്ലേ, അഗസ്റ്റിൻ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര് എന്നൊക്കെ. ചലച്ചിത്ര രംഗത്തുള്ളവർക്കല്ലാതെ ഒരു വലിയ വിഭാഗം മലയാളിക്ക് പേരറിഞ്ഞുകൂടാത്ത, എന്നാൽ ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളായിരിക്കുന്ന അഗസ്റ്റിനെ ഇന്നറിയാത്തവർ ചുരുക്കമാണ്. പക്ഷേ നമ്മൾ പേര് ചൊല്ലി വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം അരങ്ങൊഴിഞ്ഞു, കലയിൽ നിന്നും ജീവിതത്തിൽ നിന്നും.

ആവനാഴി, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ ചിത്രങ്ങളിൽ ഇൻസ്പെക്ടർ ബൽറാമായി അഭിനയിക്കുന്ന നടനെ എല്ലാവർക്കും അറിയാം. സിറ്റി പോലീസ് കമ്മീഷണറായി അഭിനയിക്കുന്ന അഭിനേതാവിനെയും പ്രീതി പിള്ളയായി വരുന്ന അഭിനേത്രിയെയും സുധാകരനും സഹദേവനുമായി വേഷമിടുന്നവരെയും അറിയാം. എന്നാൽ സബ് ഇൻസ്പെക്ടർ ഉമ്മറായി വരുന്ന അഭിനേതാവിന്റെ പേര് എന്തുകൊണ്ടോ ആരും അന്വേഷിച്ചില്ല. നായക നടനേക്കാൾ എത്രയോ മികച്ച സ്വഭാവ നടനായിരുന്നിട്ടുപോലും അതാരായിരുന്നു എന്ന് ചോദിക്കാൻ മറന്നു. അതങ്ങനെയാണ്, ആരുമറിയാതെ എത്രയോ പൂക്കൾ വിരിഞ്ഞു പൊഴിയുന്നു, അവയുടെ സുഗന്ധം എത്രയോ മണലാരണ്യത്തിൽ അലിഞ്ഞുചേരുന്നു. കാലം പോലും അത് ഓർക്കുകയോ ഓർത്തെടുക്കുകയോ ഇല്ല. കഴിവുകൊണ്ട് മാത്രം ഒരാൾ അറിയപ്പെടണമെന്നുമില്ല. അതിനായി കുറച്ച് അഭ്യാസങ്ങൾ കൂടി വേണം. അതറിയാതെ പോകുന്നവരുടെ ലിസ്റ്റിലായിരുന്നു അഗസ്റ്റിനും. അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം ഒന്നിനൊന്നു മെച്ചം. പക്ഷേ ആരായി കക്ഷി എന്ന അന്വേഷണം മാത്രമില്ല, അതിന്റെ ആവശ്യമെന്തെന്ന ചിന്ത. ആരാധിക്കുന്ന നടൻ താരമായി നിറഞ്ഞാടുന്ന തിരശീലയിൽ മറ്റെല്ലാം ചിഹ്നഗ്രഹങ്ങൾ എന്ന രീതിയിലാണ് നമുക്ക്. അവരെത്ര കഴിവുണ്ടെങ്കിലെന്ത്? അതെല്ലാം നായകന്റെ പഞ്ച് ഡയലോഗുകളിലും കൂളിംഗ് ഗ്ലാസുകളിലും നിഷ്പ്രഭമായി പോകണമെന്ന മുൻവിധികൾ. അഗസ്റ്റിൻ എന്ന അഭിനേതാവിന്റെ പേരറിയാൻ മകൾ നായികയായി രംഗപ്രവേശം ചെയ്യേണ്ടതായി വന്നു. അത് ശരി, അത് നമുക്കറിയില്ലായിരുന്നു. അതായിരുന്നോ ഇദ്ദേഹത്തിന്റെ പേര് എന്നൊക്കെ നമ്മൾ ആശ്ചര്യം കൂറി.

0: ഒറ്റക്കമ്പി നാദം.
1: 58 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് 30-ാമത്തെ വയസ്സ് മുതൽ അഭിനയ ജീവിതം ആരംഭിച്ചു. 150-ലധികം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹാസ്യം, സ്വഭാവം, ഒപ്പം മെച്ചപ്പെട്ട നെഗറ്റീവ് റോളുകളും. ഏതൊരു നായക നടനോടും മികച്ച ഏതൊരു അഭിനേതാവിനോടുമൊപ്പം തുല്യമായി നിന്ന് അഭിനയിക്കാനുള്ള രസതന്ത്രം കൈമുതലായിരുന്ന നടനായിരുന്നു അഗസ്റ്റിൻ. അംഗീകാരം, ലെവലേഷൻ ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലായിരുന്ന സ്വപ്നലോകം എന്ന ചലച്ചിത്രത്തിൽ മുഖം കാണിച്ചുകൊണ്ടായിരുന്നു അഗസ്റ്റിന്റെ കടന്നുവരവ്. 80-കളുടെ തുടക്കമായിരുന്നു അത്. അതേ തുടർന്ന് ആവനാഴി, അടിവേരുകൾ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് തുടങ്ങിയ ചലച്ചിത്രങ്ങൾ. അടിമകൾ ഉടമകൾ എന്ന ചലച്ചിത്രത്തിലെ അബൂട്ടി എന്ന വേഷം ഏറെ ശ്രദ്ധേയമായി. അതുപോലെ 1921 എന്ന ചലച്ചിത്രത്തിലെ കുഞ്ഞിത്തങ്ങളും. ഈ വേഷങ്ങളെല്ലാം ജനഹൃദയങ്ങൾ ഏറ്റെടുത്തപ്പോഴും വേഷം ചെയ്ത നടൻ ആരെന്ന് അന്വേഷിക്കാൻ മറന്നു. നീലഗിരിയിലെ രാജപ്പൻ കലക്കിയെന്നും മഹാനഗരത്തിലെ തങ്കപ്പൻ തകർത്തുവെന്നും രാജശില്പിയിലെ ഗോപാലനും ചമയത്തിലെ പാപ്പിയും ദേവാസുരത്തിലെ ഹൈദ്രോസും തിളങ്ങിയെന്നും നമ്മൾ പറഞ്ഞു നടന്നു. പക്ഷേ ആരാ ആ വേഷം ചെയ്തതെന്ന് ആരോടെങ്കിലും ചോദിക്കാൻ നമ്മൾ മടിച്ചു.

ഏതായിരുന്നു അഗസ്റ്റിൻ ചെയ്ത ഏറ്റവും മികച്ച റോളെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരുത്തരമില്ല. കാരണം കിട്ടിയ ഏതു വേഷവും അത്രയേറെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ അഗസ്റ്റിന് കഴിഞ്ഞു. രാജശില്പിയിൽ ക്ഷേത്രപരിസരം മലിനപ്പെടുത്താനുള്ളതല്ല എന്നും ഇവിടെ വച്ച് മദ്യപിക്കരുതെന്നും കയ്യും കാലും ഉറയ്ക്കാത്തവൻ എങ്ങനെ വിഗ്രഹം കൊത്തുമെന്നും ചോദിക്കുന്ന ഗോപാലനെ അഗസ്റ്റിൻ ഭദ്രമാക്കി. എന്നാൽ അത് കേവലം സപ്പോർട്ടിംഗ് റോൾ മാത്രമായിരുന്നു താനും. ചമയത്തിൽ പാപ്പി എന്ന കഥാപാത്രത്തെയാണ് അഗസ്റ്റിൻ അവതരിപ്പിക്കുന്നത്. അഭിനയിക്കാൻ അറിഞ്ഞുകൂടാത്തൊരാൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴുണ്ടാകുന്ന പകപ്പും പരവേശവും എത്ര ഗംഭീരമായാണ് അവതരിപ്പിക്കുന്നത്. രാജതിരുമനസ് ഇതറിഞ്ഞാൽ അവിടത്തേക്കിത് സഹിക്കാനും പൊറുക്കാനും കഴിയുമോ കുമാരി എന്ന സംഭാഷണത്തിലെ സർക്കാസം ഇന്നും പ്രസക്തമാണ്. ആൻഡോ എന്ന കഥാപാത്രത്തിന്റെ സന്തത സഹചാരിയായിട്ടാണ് പാപ്പി ചമയത്തിലെത്തുന്നത്. അവിടെ അവിടെയൊക്കെയുള്ളൂ അഗസ്റ്റിന് സീനുകൾ. അധികം ഡയലോഗുകൾ പോലുമില്ല. എങ്കിൽ പോലും അഗസ്റ്റിന്റെ ചലനങ്ങൾ ഭാവാത്മകമാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ ദൃഷ്ടിയിൽ നിന്ന് ഒഴിവാക്കാനുമാവില്ല. അത്രമേൽ അഭിനയത്തിന്റെ സൂക്ഷ്മതലങ്ങൾ കൊണ്ട് അയാൾ ശ്രദ്ധാലുവായി മാറുകയായിരുന്നു.

കെട്ടുകളിക്കണ കടലിൻ കുട്ടികള കരമുത്തുകണ ഒരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കുന്നേര് ആകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ ഭാരിത്തക്കിടി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തുകണക്കൊരു

0: കട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി കട്ടകളിടയിട ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി തണ്ടടു വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടതി മൃതത്തെ താകിടതി മൃതത്തെ വിനികിടതി മൃതത്തെ.
1: ആകാശം വിശാലമാണ്, ഒന്നല്ല സൂര്യൻ, അതേക്കാൾ പതിനുമടങ്ങ് പ്രശോഭിതമാർന്ന നക്ഷത്രങ്ങൾ എത്രയോ വിരാജിക്കുന്ന മാനം. നമുക്കേയുള്ളൂ ഒരു സൂര്യൻ, മാനത്തിനെല്ലാം ഒരുപോലെ. കലയുടെ കാര്യവും അങ്ങനെ തന്നെ. കലയ്ക്ക് എല്ലാ കലാകാരന്മാരും ഒരുപോലെ. വൈജാത്യങ്ങൾ നമുക്കാണ്. ചിലത് കാണാതെ പോകുന്നതും ചിലത് മാത്രം കാണുന്നതും നമ്മളാണ്. നക്ഷത്രങ്ങൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ചലച്ചിത്ര ലോകത്ത് വിരാജിക്കുമ്പോഴെല്ലാം തന്റെ വേഷങ്ങൾ അഗസ്റ്റിൻ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ സൗന്ദര്യം നമ്മൾ അധികം കാണാതെ പോയി എന്ന് മാത്രം. ഒരു സഹനടന് കിട്ടേണ്ടിയിരുന്ന പുരസ്കാരം കൊണ്ടുപോലും അംഗീകരിക്കാൻ നമ്മൾ മറന്നു. പ്രാഗൽഭ്യത്തെക്കാൾ പ്രശസ്തിക്ക് പിന്നാലെ നമ്മുടെ കണ്ണുകൾ പോയി. കഴിവുകൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം ആരാധനകൾക്ക് പിന്നാലെ നമ്മുടെ പാദങ്ങൾ നടന്നു. പല നക്ഷത്രങ്ങളെയും കാണേണ്ട വിധം കാണാൻ നമുക്ക് കഴിയാതെ പോയി. അങ്ങനെ ശരിക്കും കാണാതെ പോയ ഒരു നക്ഷത്രമായിരുന്നു അഗസ്റ്റിൻ. പക്ഷേ ആ വെളിച്ചം ഇന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: ഉസ്താദ് എന്ന ചിത്രത്തിൽ അഗസ്റ്റിൻ അവതരിപ്പിച്ചത് അലി അബു എന്ന കഥാപാത്രത്തെയാണ്. നായക കഥാപാത്രത്തിന്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ പ്രാധാന്യമേയുള്ളൂ ആ കഥാപാത്രത്തിന്. എന്നാൽ വർഷവർമ്മ ഐ പി എസിന് മുന്നിൽ കാരവാൻ കൊണ്ടു നിർത്തുമ്പോൾ വണ്ടി ഓടിച്ച ആളെന്ന രീതിയിൽ അഗസ്റ്റിൻ നടത്തുന്ന പ്രകടനം അഭിനയമാണെന്ന് പോലും തോന്നാത്ത വിധം സ്വാഭാവികമായിരുന്നു. മുന്നിൽ നിൽക്കുന്നത് പുതുതായി ചാർജെടുത്ത ഐ പി എസ് ആണെന്നറിയുമ്പോൾ പെട്ടെന്ന് സിഗരറ്റ് താഴെയിട്ട് ക്ഷമ പറയുവാനായിരുന്ന അയാളുടെ മുഖം മനസ്സിൽ നിന്ന് മായില്ല തന്നെ. സ്വാഭാവിക അഭിനയം കാഴ്ചവയ്ക്കുവാനാകുന്ന ഒരു നടന് മാത്രമേ അപ്രധാനമായ സന്ദർഭങ്ങളിൽ പോലും സൂക്ഷ്മമായ അഭിനയം കാഴ്ചവയ്ക്കാനാവൂ. അതുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുമുണ്ടെന്ന് തോന്നുന്നത്. കഥാപാത്രത്തോട് താതാത്മ്യം പ്രാപിക്കുന്ന വിധത്തിലുള്ള അതിസൂക്ഷ്മമായ നിരീക്ഷണ ചാരുതയാണ് അഗസ്റ്റിനെ പോലുള്ള നടന്മാരെ ശരിക്കും അഭിനേതാക്കളാക്കുന്നത്.
2: നിങ്ങളെ ഗോൾഡ് സ്മഗ്ലിംഗിന് പിടിച്ച ഈ രാത്രി ഇവിടെ തനിച്ചു കിടത്താൻ പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്വാമിയും കുഞ്ഞിപ്പാലിയോടനെ ഏൽപ്പിച്ചു.
3: എങ്ങനെ ഇതിനകത്ത് കയറി?
2: ആ സി എ ജവാറിന്റെ മോന്തക്കിട്ടൊരൊറ്റ ബ്ലോ. മൂപ്പര് ആള് ഡീസെന്റ് ആയതുകൊണ്ട് തിരിച്ച് ചാമ്പിയില്ല. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു.

0: അഗസ്റ്റിന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു പ്രധാന വേഷമാണ് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ബാപ്പു തങ്ങളങ്ങാടി എന്ന കഥാപാത്രം. അതും ഒരു സപ്പോർട്ടിംഗ് റോളാണ്. ജഗന്നാഥനൊപ്പം വളരെ കുറച്ച് സീനുകളാണുള്ളത്. കണിമംഗലം രജിസ്റ്റർ ചെയ്യാനെത്തുന്ന ആളെ കുളപ്പുള്ളിയുടെ ആൾക്കാർ തല്ലുമ്പോഴാണ് ബാപ്പു തങ്ങളങ്ങാടിയുടെ എൻട്രി. അടിവാങ്ങിയ ചരിത്രമില്ല, കൊടുത്തേ ശീലമുള്ളൂ എന്ന് ബാപ്പു പറയുന്നത് ഒരു പഞ്ച് ഡയലോഗായിട്ടൊന്നുമല്ല. എന്നാലാകട്ടെ, അത് മറക്കാനാവാത്ത വിധം ആസ്വാദക ഹൃദയങ്ങളിൽ പതിഞ്ഞുകിടക്കുകയും ചെയ്യുന്നു. അഗസ്റ്റിൻ ബാപ്പു തങ്ങളങ്ങാടിയായി മാറിയത് ശബ്ദാനുകരണം കൊണ്ടല്ല, ശരീരഭാഷ കൊണ്ടുകൂടിയാണ്. അതേ ചിത്രത്തിൽ തന്നെ കണിമംഗലം കോവിലിന് ഉത്സവം നടത്താൻ ആറാം തമ്പുരാന്റെ മുന്നിൽ ചാക്കിൽ നിന്ന് പണം കൊണ്ടു തട്ടുന്ന ബാപ്പു തങ്ങളങ്ങാടിയുടെ സീനുണ്ട്. ഈ കടങ്ങൾ ഞാനെങ്ങനെ വീട്ടുമെന്ന് ചോദിക്കുമ്പോൾ, വീട്ടിയാൽ പിന്നെ ബാപ്പുവിനെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുന്ന കഥാപാത്രം. ഇങ്ങോട്ട് തേടിവന്ന കോടികളെ സലാം പറഞ്ഞു മടക്കിയ ആളാ നിങ്ങൾ. എന്റേത് നിങ്ങളേതെന്ന കണക്ക് നമ്മൾ തമ്മിൽ വേണ്ട, കാര്യം നടക്കട്ടെ എന്നയാൾ പറയുമ്പോൾ സൌഹൃദത്തിന്റെ ഒരു വിങ്ങൽ പ്രേക്ഷകൻ അനുഭവപ്പെടുന്നുവെങ്കിൽ അത് നടന വൈഭവം ഒന്നുകൊണ്ട് മാത്രമല്ലേ.
1: ഇതാണ് മനുഷ്യന്മാരെ, ഒരാണൊരുത്തൻ ഇങ്ങനെ ഇട്ട് തല്ലിയാടാ. ഞാനോ, എന്റെ പേര് ബാപ്പുന്നാ, തങ്ങളങ്ങാടി സ്വദേശം. എന്തേ,
2: നീ ഇവന്റെ കമ്മിൽ തന്നെയാ, എന്നാ നിനക്കും കിട്ടും.
1: ഇല്ല മോനെ, അങ്ങനെ വൈക്കിന്നടി വാങ്ങി പൊരേ കൊണ്ടുപോണ പരിപാടി ബാപ്പുവിനില്ല.

0: ഒറ്റക്കമ്പി നാദം.
1: ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ രവീന്ദ്രൻ നായർ എന്ന കഥാപാത്രത്തെ എത്ര തന്മയത്വത്തോടെയാണ് അഗസ്റ്റിൻ അവതരിപ്പിക്കുന്നത്. പൂർണമായും ഒരു കഥാപാത്രമായി മാറുന്ന കാഴ്ചയാണ് നമുക്കതിൽ കാണാനാവുന്നത്. താൻ അറിയാതെ തന്റെ പേരിൽ കടം കൊള്ളുന്ന പണം തിരികെ കൊടുക്കാത്തതിന്റെ പേരിൽ അസഭ്യവർഷം നേരിടേണ്ടി വരുന്ന നിഷ്കളങ്കനും സത്യസന്ധനുമായ കഥാപാത്രത്തെയാണ് അഗസ്റ്റിൻ രവീന്ദ്രൻ നായർ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അഗസ്റ്റിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് തോന്നും വിധമുള്ള അഭിനയ ചാതുരിയായിരുന്നു അത്. ഉസ്താദിലെ അലി അബു അല്ല ആറാം തമ്പുരാനിലെ ബാപ്പുട്ടി. അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ കഥാപാത്രമാണ് ചന്ദ്രലേഖയിലെ രവീന്ദ്രൻ നായർ. ചെറിയ ചെറിയ വേഷങ്ങളെ അവിസ്മരണീയമാക്കും വിധം അഗസ്റ്റിൻ അവയെ തിരശീലയിൽ പകർത്തി. കഥാപാത്രം തിരശീലയിൽ നിന്ന് മനസ്സിന്റെ അഭ്രപാളികളിൽ പതിഞ്ഞുവെങ്കിലും നടനാരാ, എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ എന്നന്വേഷിക്കുവാൻ എന്തുകൊണ്ടൊക്കെയോ നമ്മൾ മറന്നുപോയി.

ചലച്ചിത്രം ഒരു സാമ്രാജ്യമാണ്, വ്യവസായമാണ്. അതിലെത്രയോ നക്ഷത്രങ്ങൾ ഉദിക്കുന്നു. ചിലത് ഉദിക്കും മുമ്പേ കെട്ടുപോകുന്നു, ചിലതുദിച്ച് അധികമാവും മുമ്പേ പൊരിഞ്ഞുപോകുന്നു, മറ്റു ചിലത് ഉദിച്ച് തിളങ്ങി നിന്നാലും പ്രേക്ഷകരുടെ കൺവെട്ടങ്ങളിൽ പതിയുന്നുമില്ല. ഇനി ചിലതുണ്ട്, അവയുടെ വെട്ടത്തെ മറ്റു ചില നക്ഷത്രങ്ങൾ മനഃപൂർവ്വം മറച്ചുകളയും. ഇതിലേത് നക്ഷത്രമായിരുന്നു അഗസ്റ്റിൻ? ഉദിച്ച് തിളങ്ങി നിന്നിട്ടും കൺവെട്ടങ്ങളിൽ പതിയാതെ പോയ കാർത്തിക നക്ഷത്രമായിരുന്നു അഗസ്റ്റിൻ. പക്ഷേ ആ വെളിച്ചം അസ്തമിക്കുകയില്ല. അത്രയേറെ മിഴിവാർന്ന് പ്രകാശം ചൊരിഞ്ഞ് മാനത്തെ സൗവർണമാക്കിയിട്ടാണ് അത് കടന്നുപോയത്. അതുകൊണ്ടുതന്നെ അനശ്വരമായി ആ പ്രകാശം ചലച്ചിത്ര നഭസിൽ ബാക്കി നിൽക്കുക തന്നെ ചെയ്യും.

0: ഒറ്റക്കമ്പിനാഥം. അവതരണം സ്മിത സുരേഷ്. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയെ വളർത്തി തുടങ്ങുമ്പോൾ തന്നെ അവളുടെ ജീവിതത്തിന് ചുറ്റും ചില അദൃശ്യ അതിരുകൾ വരയ്ക്കപ്പെടുന്നു. അവൾ എങ്ങനെയായിരിക്കണം, എത്രമാത്രം സംസാരിക്കണം, ആരെക്കുറിച്ച് ചിന്തിക്കണം, എപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കണം, കുടുംബത്തിന് വേണ്ടി എത്രത്തോളം സഹിക്കണം, ഇവയെല്ലാം അവൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിരിക്കും. സ്നേഹമുള്ളവളാകണം, ക്ഷമയുള്ളവളാകണം, വിട്ടുകൊടുക്കുന്നവളാകണം, കുടുംബത്തെ ചേർത്ത് നിർത്തുന്നവളാകണം, സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില നൽകുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ എന്ന സങ്കല്പം അവളുടെ മനസ്സിൽ വളരെ നേരത്തെ തന്നെ വേരുറപ്പിക്കുന്നു. അങ്ങനെ വളരുന്ന ഒരു പെൺകുട്ടിക്ക് ആത്മത്യാഗം പലപ്പോഴും ഒരു തിരഞ്ഞെടുപ്പായി തോന്നുകയില്ല. അത് അവളുടെ സ്ത്രീത്വത്തിന്റെ സ്വാഭാവിക ഭാഗമാണെന്ന് അവൾ പഠിച്ചെടുക്കുന്നു. അമ്മയെല്ലാം സഹിക്കും, ഭാര്യ കുടുംബത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം, സ്ത്രീയാണ് വീടിന്റെ വിളക്ക്, കുടുംബം നിലനിർത്തേണ്ടത് സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്, ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ അവയിൽ സ്നേഹത്തിന്റെ ഭംഗിയുണ്ട്. എന്നാൽ അവയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന സാമൂഹിക സന്ദേശം പലപ്പോഴും മറ്റൊന്നാണ്. സ്ത്രീ സ്വന്തം ആവശ്യങ്ങളെ പിന്നിലാക്കണം. ഇവിടെയാണ് കുടുംബം എന്ന സങ്കല്പം സങ്കീർണമാകുന്നത്. വീട് സ്ത്രീക്ക് സ്നേഹത്തിന്റെ ഇടമാണ്. അതേസമയം അതേ വീട് അവളുടെ നിയന്ത്രണത്തിന്റെ ഇടവുമാകാം. അവിടെ അവൾക്ക് ഏറ്റവും സുരക്ഷിതമായി തോന്നുന്ന നിമിഷങ്ങളുണ്ട്. അതേസമയം സ്വന്തം ജീവിതത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്തതിന്റെ ശ്വാസമുട്ടലും അവൾ അനുഭവിച്ചേക്കാം. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യർ തന്നെയാകാം ചിലപ്പോൾ അവളുടെ ആഗ്രഹങ്ങളെ ചോദ്യം ചെയ്യുന്നത്. അവൾക്കായി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്ന കുടുംബത്തിനുള്ളിൽ തന്നെയാണ് അവൾക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ അന്യത അനുഭവപ്പെടുന്നത്. ഈ വൈരുദ്ധ്യമാണ് സ്ത്രീയുടെ വീട് എന്ന അനുഭവത്തെ മറ്റുള്ളവരുടേതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വീട് അവളുടെ സ്വന്തം ഇടമാണ്. പക്ഷെ പലപ്പോഴും അതിന്റെ നിയമങ്ങൾ അവൾ നിർമ്മിച്ചതല്ല. വീട്ടിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അവൾ മനസ്സിലാക്കണം. എന്നാൽ അവളുടെ ആവശ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ എന്നത് ഉറപ്പില്ല.

എല്ലാവരുടെയും ക്ഷീണം അവൾ തിരിച്ചറിയണം. അവളുടെ ക്ഷീണം പലപ്പോഴും ഇതൊക്കെ സ്ത്രീകൾ ചെയ്യേണ്ടതല്ലേ എന്നൊരു വാചകത്തിൽ അപ്രത്യക്ഷമാകും. അവൾ പാചകം ചെയ്യുന്നു, അത് സ്നേഹം. അവൾ കുഞ്ഞുങ്ങളെ നോക്കുന്നു, അത് മാതൃത്വം. അവൾ ഭർത്താവിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നു, അത് കടമ. അവൾ സ്വന്തം ആഗ്രഹം മാറ്റിവെക്കുന്നു, അത് ത്യാഗം. അവൾ പ്രതിഷേധിക്കാതെ സഹിക്കുന്നു, അത് അവളുടെ മഹത്വം. ഇങ്ങനെ നോക്കുമ്പോൾ സ്ത്രീയുടെ അധ്വാനവും വികാരങ്ങളും പലപ്പോഴും സ്നേഹം എന്ന മനോഹരമായ വാക്കിനുള്ളിൽ അദൃശ്യമാകുന്നു. സ്നേഹം തീർച്ചയായും കുടുംബത്തിന്റെ അടിസ്ഥാനമാണ്. പക്ഷെ സ്നേഹവും ആത്മനിഷേധവും ഒന്നല്ല. ഒരാൾ സ്നേഹിക്കുന്നതിനാൽ വിട്ടുകൊടുക്കാം. എന്നാൽ നിരന്തരം വിട്ടുകൊടുക്കേണ്ടി വരുന്നതിനെ സ്നേഹമെന്ന് വിളിക്കാനാവില്ല. ഒരു ബന്ധത്തിൽ പരസ്പരം പരിഗണനയുണ്ടെങ്കിൽ മാത്രമേ വിട്ടുകൊടുക്കൽ ആരോഗ്യകരമായ ഒത്തുതീർപ്പായി മാറും. ഒരാൾ മാത്രം എല്ലായ്പ്പോഴും വഴങ്ങുകയും മറ്റൊരാൾ അതിനെ അവകാശമായി കാണുകയും ചെയ്യുന്നിടത്ത് അത് സ്നേഹമല്ല, അധികാരബന്ധമാണ്. സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മാറുന്നത് ഈ അതിർത്തി തിരിച്ചറിയാൻ കഴിയാതെ വരുന്നതാണ്. ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഞാൻ സോർത്തയാകുമോ? എന്റെ ഭർത്താവിനോ മക്കൾക്കോ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ തിരഞ്ഞെടുത്താൽ ഞാൻ മോശം സ്ത്രീയാകുമോ? എനിക്ക് കുറച്ചു കാലം എനിക്കായി മാത്രം ജീവിക്കണമെന്ന് തോന്നുന്നത് തെറ്റാണോ? ഇത്തരം ചോദ്യങ്ങൾ അവളുടെ ഉള്ളിൽ പതുക്കെ പതുക്കെ വളരുന്നു. പുറത്തേക്ക് അവൾ ഉത്തരവാദിത്വമുള്ള ഭാര്യയോ അമ്മയോ മകളോ ആയി തുടരുമ്പോഴും ഉള്ളിൽ മറ്റൊരു ജീവിതം രൂപപ്പെടുന്നു. പറയാതെ വച്ച ആഗ്രഹങ്ങളുടെ, പൂർത്തിയാകാത്ത സ്വപ്നങ്ങളുടെ, അടുക്കി വെച്ച കോപത്തിന്റെ, ചിലപ്പോൾ പേരു പറയാൻ പോലും കഴിയാത്ത ദുഃഖത്തിന്റെ ജീവിതം. ഇതാണ് ആന്തരിക അന്യതാബോധം. സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴും ഇവിടെ ഞാൻ പൂർണ്ണയായി ഞാനല്ല എന്ന അനുഭവം. എല്ലാവർക്കും പരിചിതമായ ഒരാൾ, എന്നാൽ സ്വന്തം മനസ്സിന് തന്നെ അപരിചിതമായി മാറുന്ന അവസ്ഥ. വർഷങ്ങളോളം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ജീവിക്കുമ്പോൾ സ്ത്രീക്ക് സ്വന്തം ആഗ്രഹങ്ങളെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകാം. എനിക്കെന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ പോകുന്നത് ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടല്ല, അവയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾക്ക് അവസരം ലഭിക്കാത്തതുകൊണ്ടാകാം. ഇവിടെ ആത്മത്യാഗം ഒരു വ്യക്തിയുടെ സ്വഭാവമായി മാത്രം കാണുന്നത് വലിയ തെറ്റാണ്. അത് പലപ്പോഴും സാംസ്കാരികമായി പഠിപ്പിക്കപ്പെട്ട പെരുമാറ്റമാണ്. ഒരു തലമുറയിലെ അമ്മ തന്റെ മക്കളോട് പറയാം, കുടുംബജീവിതത്തിൽ കുറച്ചൊക്കെ സഹിക്കണം. ആ വാക്ക് അവൾക്കും അവളുടെ അമ്മയിൽ നിന്ന് ലഭിച്ചതായിരിക്കാം. അങ്ങനെ സഹനം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നു. എന്നാൽ ഓരോ തലമുറയും അതിനെ അതേ രീതിയിൽ തുടരേണ്ടതില്ല. ഞങ്ങൾ സഹിച്ചതുകൊണ്ട് നീയും സഹിക്കണം എന്നത് ഒരു കുടുംബ മൂല്യമല്ല, അതൊരു തലമുറയുടെ മുറിവ് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന രീതിയാണ്.

അതേസമയം ഇതിനെ സ്ത്രീകളുടെ വ്യക്തിപരമായ ദൗർബല്യമായി കാണാനും കഴിയില്ല. കാരണം പലപ്പോഴും അവർക്ക് തിരഞ്ഞെടുപ്പുകൾ പരിമിതമാണ്. സാമ്പത്തിക ആശ്രിതത്വം, കുട്ടികളുടെ ഉത്തരവാദിത്വം, സാമൂഹിക അപമാന ഭയം, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടും എന്ന ഭയം, വിവാഹമോചനത്തെക്കുറിച്ചുള്ള സാമൂഹിക മുൻവിധികൾ, ഇവയെല്ലാം അവളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു. അതിനാൽ എന്തുകൊണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നില്ല എന്ന ചോദ്യം പലപ്പോഴും വളരെ ലളിതമായൊരു ചോദ്യം മാത്രമാണ്. അതിന് പകരം ചോദിക്കേണ്ടത് അവൾക്ക് ഇറങ്ങിപ്പോകാനുള്ള സാമൂഹികവും സാമ്പത്തികവും മാനസികവുമായ സുരക്ഷിതത്വം നാം നൽകിയിട്ടുണ്ടോ? സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്നത് കുടുംബത്തെ തകർക്കാനുള്ള മറ്റൊരു പേരല്ല, മറിച്ച് കുടുംബത്തെ കൂടുതൽ മനുഷ്യ സൗഹൃദമാക്കാനുള്ള ശ്രമമാണ്. കുടുംബം നിലനിൽക്കേണ്ടത് ഒരാളുടെ മൗനത്തിലോ മറ്റൊരാളുടെ ആധിപത്യത്തിലോ അല്ല, പരസ്പര ബഹുമാനത്തിലും പങ്കിട്ട ഉത്തരവാദിത്വത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലുമാണ്. അതിനാൽ ഇനി കുടുംബത്തിനു വേണ്ടി എത്രമാത്രം സഹിച്ചു എന്നതല്ല സ്ത്രീയുടെ മഹത്വത്തിന്റെ അളവുകൾ. സ്വന്തം ജീവിതത്തെ എത്രമാത്രം സ്വന്തമാക്കി ജീവിക്കാൻ കഴിഞ്ഞു എന്നതായിരിക്കണം ചോദ്യം. ഒരു നല്ല കുടുംബം സ്ത്രീയെ ത്യാഗത്തിന്റെ പ്രതിമയാക്കുന്നില്ല. അവൾക്ക് ക്ഷീണിക്കാനും ഇല്ല എന്ന് പറയാനും സ്വന്തം സമയം ആവശ്യപ്പെടാനും സ്വന്തം പണം കൈകാര്യം ചെയ്യാനും സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരാനും തെറ്റുകൾ വരുത്താനും വീണ്ടും തുടങ്ങാനും കഴിയുന്ന ഇടമാണ് നല്ല കുടുംബം. ഒടുവിൽ വീട് എന്ന വാക്കിന് സ്ത്രീയുടെ മനസ്സിൽ സ്നേഹത്തോടൊപ്പം ഭയവും കടമയും കുറ്റബോധവും അന്യതയും ചേർന്ന് നിൽക്കേണ്ടതില്ല. വീട് അവൾക്കൊരു അഭയസ്ഥാനം തന്നെയാകണം. അവിടെ അവൾ മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കുന്ന ഒരാളല്ല, സ്വന്തം ജീവിതത്തിന്റെ അവകാശമുള്ള ഒരു മനുഷ്യനാണ്. സ്ത്രീയുടെ ആത്മത്യാഗത്തെ മഹത്വവൽക്കരിക്കുന്ന സംസ്കാരത്തിൽ നിന്ന് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന സംസ്കാരത്തിലേക്കുള്ള യാത്ര എളുപ്പമല്ല. പക്ഷേ ആ യാത്ര ആരംഭിക്കേണ്ടത് വളരെ ചെറിയൊരു തിരിച്ചറിവിൽ നിന്നാണ്. കുടുംബത്തെ സ്നേഹിക്കാൻ ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതത്തെ ഉപേക്ഷിക്കേണ്ടതില്ല. അവൾക്ക് വീട് സ്നേഹിക്കാം, അതേസമയം അവൾക്ക് സ്വയം സ്നേഹിക്കുകയും ചെയ്യാം. അതാണ് കുടുംബത്തിന്റെ യഥാർത്ഥ കെട്ടുറപ്പിന്റെ തുടക്കം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും ഷെഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. നടൻ അനന്ത് നാഗിന് 2024 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിൽ ജൽശക്തി മന്ത്രാലയമാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തു. 266 കോടി രൂപയാണ് ഇതിനായി സർക്കാരിന് ചെലവായത്. ഓർഡിനറി സർവീസുകളിൽ പുരുഷ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായും യാത്രാക്കൂലിയിൽ സ്ത്രീകൾ ലാഭിച്ച പൈസ പൊതുവിപണിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ KSRTC ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: 13 കോടിയാണ് യാത്രകൾ ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ നടത്തി. അതുപോലെ തന്നെ 266 കോടി രൂപയുടെ സൌജന്യ യാത്രയാണ് ഇതിനകം നടന്നത്. KSRTC അതിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ല ജനകീയ സർവീസായി ഒരിക്കലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി പ്രിയദർശിനി പദ്ധതി ഇന്ന് മാറിയിരിക്കുകയാണ്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ KSRTCയും തമ്മിൽ ഒരു MOU ഒപ്പിട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങളും ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട്.
0: KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ബജറ്റ് ടൂറിസം പാക്കേജുകളുടെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനാകും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. 12th ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26 വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27 നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. അബ്കാരി കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രു അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രു അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിൽ ആൻഡ്രുവിക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോരക്ഷാ പദ്ധതി നടപ്പാക്കുന്നു. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലാണ് ഓട്ടോ തൊഴിലാളികളെ ഇതിന്റെ ഭാഗമാക്കിയതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന രമേശ് പിഷാരടി MLA പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോക ഹൃദയ ദിനമായ September 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് സർക്കാർ. പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ നൽകുന്ന PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി അത്തരത്തിൽ മികച്ച പിന്തുണയാണ് ഉൽപാദകർക്ക് നൽകുന്നത്. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിനനുസരിച്ച് ആഭ്യന്തര സംരംഭകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ PLI പദ്ധതി വഴി ലഭ്യമാകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കാൽപന്ത് കളി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരക്ക് പരിഗണിച്ച് കൊച്ചി മെട്രോ അധിക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. Nahima.
3: റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, എഡ്മിൽസൺ തുടങ്ങി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളാണ് കൊച്ചിയുടെ മണ്ണിൽ പന്ത് തട്ടാനൊരുങ്ങുന്നത്. എഡ്മിൽസൺ, പൌലോ സെർജിയോ, ജിയോവാനി, കമാൻഡുക്കായ, ഗുസ്താവോ നെരി, എലിവെൽട്ടൺ, റിക്കാർഡോ ഒലിവേര തുടങ്ങിയ താരങ്ങൾ ഇന്നലെ തന്നെ എത്തി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള സംഘം ഇന്നെത്തും. മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ അയ്യം വിജയൻ, ബൈചുങ് ബൂട്ടിയ എന്നിവരടക്കമുള്ള ഇതിഹാസങ്ങളാണ് ഇന്ത്യക്കായി ബൂട്ടുകെട്ടുന്നത്. മലയാളി താരങ്ങളായ ജോപോൾ അഞ്ചേരി, CK വിനീത്, മുഹമ്മദ് റാഫി, NP പ്രദീപ്, MV നെൽസൺ, റിനോ ആൻഡോ തുടങ്ങിയവരും ടീമിലുണ്ട്. ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ U17 വിഭാഗം സെമി ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ്. സെമി ഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെയാണ് കേരളം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിനായി കോഴിക്കോട് ഫറൂഖ് HSS കിരീടം നേടി. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 132 പോയിന്റ് താഴ്ന്ന് 74,729, നിഫ്റ്റി 31 പോയിന്റ് താഴ്ന്ന് 23,383 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 113,480 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം തിരുവനന്തപുരത്തെ പുഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നടക്കണം, വ്യായാമം ചെയ്യണം, കഴിയുമെങ്കിൽ കുറേ ദൂരം സൈക്കിൾ ചവിട്ടണം, കുറച്ചു നേരം നീന്താൻ കഴിഞ്ഞാൽ അതിലും നല്ലത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖല വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. തിരുവല്ലം കെ അട്ടക് ലോഞ്ച് പാട് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അട്ടക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 22 വൈകുന്നേരം 3 മുൻപ് 0493629084 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശു വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-2763-473 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രെയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238-0917-0481-2353-127 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplyco.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 22-ന്റെ തട്ടകത്തിലാണ്. 1862 സെപ്റ്റംബർ 22, ബിസ്മാർക്ക് പ്രഷ്യൻ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റിരിക്കുന്നു. 1914 സെപ്റ്റംബർ 22, ബ്രിട്ടന്റെ ഏറ്റവും വലിയ കോളനി എന്ന നിലയിൽ ഇന്ത്യ 1-ഉം 2-ഉം ലോക മഹായുദ്ധങ്ങളിൽ പങ്കാളിയായിരുന്നെങ്കിലും ഇന്ത്യയുടെ മണ്ണിൽ ശത്രുപക്ഷങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ല. യുദ്ധത്തിന്റെ ഫലമായി ഭൗതിക നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചുമില്ല. എന്നാൽ ഇതിന് അപവാദമായുണ്ടായ ഏക സംഭവമാണ് 1914 സെപ്റ്റംബർ 22-ന് ജർമ്മനിയുടെ യുദ്ധക്കപ്പലായ SMS എംഡൺ മദ്രാസ് പട്ടണത്തിനു നേരെ നടത്തിയ ഷെല്ലാക്രമണം. 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളെ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കുക എന്നത് ജർമ്മനിയുടെ യുദ്ധ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു. തീവ്രവാദികളായ ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഒരു വിഭാഗം ജർമ്മനിയിലും യൂറോപ്പിലും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്ന ഘട്ടത്തിലാണ് ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അവരിൽ പ്രമുഖനായിരുന്നു മലയാളിയായ ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ജർമ്മൻ സൈന്യത്തിൽ ചേർന്ന ചെമ്പകരാമൻ പിള്ള എംഡനിലെ നാവികരിൽ ഒരാളായിരുന്നു. 1914 സെപ്റ്റംബർ 22-ന് പാതിരാത്രി കഴിഞ്ഞ സമയം ക്യാപ്റ്റൻ കാൾ വോൺ മുള്ളർ കമാൻഡറായുള്ള എംഡൺ മദ്രാസ് തീരത്തു സമീപിച്ച് 2 കിലോമീറ്റർ ദൂരെ നിന്ന് നഗരഹൃദയം ലക്ഷ്യമാക്കി ബോംബിംഗ് ആരംഭിച്ചു. മദ്രാസ് തുറമുഖത്തെ സമീപിച്ച കപ്പലിൽ നിന്നുള്ള പീരങ്കിയുണ്ടകൾ ബർമ 6 ഓയിൽ കമ്പനിയുടെ വക 6 വലിയ ടാങ്കുകൾക്ക് തീ കൊളുത്തി. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പ്പിനിടയിൽ ടാങ്കുകളിൽ ശേഖരിച്ചിരുന്ന 346,000 ഗ്യാലൻ പെട്രോൾ കത്തിത്തീർന്നു. ദൗത്യം പൂർത്തീകരിച്ച മട്ടിൽ എംഡൻ ബംഗാൾ ഉൾക്കടലിൽ അപ്രത്യക്ഷമായി. ആക്രമണത്തിനു പിന്നിൽ ജർമ്മനിക്കുണ്ടായിരുന്ന യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ക്യാപ്റ്റൻ മുള്ളർ പിൽക്കാലത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ ഈ ഷെല്ലിംഗ് നടത്തിയത് ലളിതമായ ഒരു പ്രകടനത്തിനായിരുന്നു. ഇന്ത്യൻ ജനങ്ങളുടെ ശ്രദ്ധ ഉണർത്തുന്നതിനും ഇംഗ്ലീഷുകാരുടെ വാണിജ്യത്തെ പിടിച്ചുകുലുക്കുന്നതിനും അവരുടെ അഹന്തയ്ക്ക് കോട്ടമുണ്ടാക്കുന്നതിനും. 10 മിനിറ്റ് മാത്രം നീണ്ട ഒരാക്രമണത്തിനു ശേഷമാണ് എംഡൻ പിൻവാങ്ങിയതെങ്കിലും ആ കപ്പൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകൾക്കെല്ലാം ഒരു വാക്കു സമ്മാനിച്ചു: യമണ്ടൻ, ഭീകരൻ എന്നർത്ഥം. 1914 സെപ്റ്റംബർ 22 ആധുനിക മലയാള ഗദ്യസാഹിത്യത്തിന്റെ വികാസത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സാഹിത്യ സാർവഭൗമനും പ്രശസ്ത കവിയും സംസ്കൃത പണ്ഡിതനുമായ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ ഒരു കാർ അപകടത്തിൽപ്പെട്ട് നിര്യാതനായിരിക്കുന്നു. 1980 സെപ്റ്റംബർ 22 20-ാം നൂറ്റാണ്ട് കണ്ട പ്രാദേശിക യുദ്ധങ്ങളിൽ ഏറ്റവും ഭീകരമായ ഇറാൻ ഇറാഖ് യുദ്ധം ദേ ആരംഭിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024-ലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കും. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷെയ്നാദ് ജലാലിനും പുരസ്കാരം ലഭിക്കും. നടൻ അനന്ത് നാഗിന് 2024-ലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വരൾച്ച തടയുന്നതിന് നദീ സംയോജനം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
1: This shows the importance of water because the population is increasing, the urbanization is increasing, we have to produce more food grains, we need more water. Usage of water is increasing every day, so we all must make a clear awareness in ourselves as well as the wherever we go, the water should be used preciously.
0: കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാവുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അന്തസ്സത്ത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ UN ഉന്നതതല സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ട്നേഴ്സ് ഫോർ മൾട്ടിലാറ്ററലിസം, ഇന്റർനാഷണൽ ലോ, പീസ് ആൻഡ് പ്രോസ്പിരിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്രവാദം ശക്തമായി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: For some decades, the world has witnessed a steady rebalancing, which was a long-expected structural evolution. However, extreme competition, geopolitical tensions, and actual conflicts have given this an entirely different character.
0: ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് B4+ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. പോളണ്ട്, ഹംഗറി, സ്ലോവേക്കിയ, ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രിമാർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, പ്രതിരോധം, സുരക്ഷ, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കർശന സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് 403 ദശലക്ഷം യൂറോയുടെ പിഴ. അയർലൻഡിലെ ഡാറ്റാ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ്

0: പിഴ ചുമത്തിയത്. 2018-നും 2020-നും ഇടയിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ക്രമീകരണങ്ങൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, ലൊക്കേഷൻ ആക്യുറസി ഫീച്ചർ എന്നീ സംവിധാനങ്ങളിലൂടെ ഉപയോക്താക്കളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഗൂഗിൾ നിയമവിരുദ്ധമായി ട്രാക്ക് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രകൃതി കൃഷിയിലൂടെ വികസന ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സേവാ സങ്കൽപ് അഭിയാൻ. പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
2: വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ പ്രശസ്തമാണ് സിക്കിം. 2016 സിക്കിമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ഏലം, ഇഞ്ചി തുടങ്ങിയ വിളകൾക്ക് സിക്കിം ഏറെ പ്രശസ്തമാണ്. രാജ്യത്തെ ഏലം ഉൽപ്പാദനത്തിന്റെ 90% സിക്കിമിലാണ്. ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സിക്കിമിൽ മറ്റൊരു പ്രധാന വിളയായ ബക്ക്വീറ്റ് ഹെക്ടറിന് ഏകദേശം 1600 kg എന്ന തോതിലാണ് വിളവെടുക്കുന്നത്. ബക്ക്വീറ്റിന് ഭൗമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, ICAR സിക്കിം, സിക്കിം സർക്കാർ കാർഷിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സിക്കിമിൽ പ്രകൃതിദത്ത കൃഷിയും ജൈവകൃഷിയും കരുത്താർജിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആധാർ, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, ആഭ കാർഡുകൾ എന്നിവയിലൂടെ ശക്തമായ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിത്തറ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ദക്ഷിണ ആഗോള മേഖലയ്ക്കായി നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലെ ഇന്ത്യയുടെ അനുഭവ മികവ് ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിൽ അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹൂതികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായവുമായി ബ്രിട്ടൻ. യമനിലെ ഭൂരിഭാഗം ജനവാസ മേഖലകളും നിയന്ത്രിക്കുന്ന ഹൂതികൾ സൌദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് റിയാദ് സഹായം അഭ്യർത്ഥിച്ചത്. സൌദി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉത്തരകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. ഇന്ന് ലോക കാണ്ടാമൃഗദിനം. അവശേഷിക്കുന്ന 5 ഇനം കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോക കാണ്ടാമൃഗദിനം ആചരിക്കുന്നത്. 5 ഇനങ്ങളെയും നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയെ ഊട്ടിയുറപ്പിക്കാൻ ദിനാചരണം സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26-ന് വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27-ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനം ഉണ്ടാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തതായും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത്നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ മൂന്നാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിൻ്റെ പ്രിയവും പ്രാധാന്യവും.
2: ലക്ഷക്കണക്കിന് വിലയുള്ള ബൈക്കുകൾക്ക് പകരം ചെറുപ്പം സൈക്കിൾ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അത് വ്യായാമമാകുമായിരുന്നു, ഇന്ധനം ലാഭിക്കാമായിരുന്നു, പരിസര മലിനീകരണം ഒഴിവാക്കാമായിരുന്നു, അമിത വേഗതയും അപകടവും കുറയ്ക്കാമായിരുന്നു, പാർക്കിംഗ് ഒരു പ്രശ്നമല്ലാതായി മാറുമായിരുന്നു, ആത്മവിശ്വാസവും സ്വയം മതിപ്പും വർദ്ധിക്കുമായിരുന്നു, ശാരീരികവും മാനസികവുമായി പ്രത്യേകമായൊരു ആരോഗ്യം കൈവരുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെയൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ ശ്രമിക്കുന്നില്ല. ജർമ്മനിയിൽ നിന്ന് കേരളത്തിലെത്തിയ ടോം ബ്രദർ ഇപ്പോഴും ഈ വാർദ്ധക്യത്തിലും നെടുമങ്ങാടിന്റെ ഗ്രാമീണതകളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. കോളേജ് പ്രൊഫസറായിരുന്ന കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അനന്തപുരിയുടെ നഗരവീഥികളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്നത് ഒരു പഴയകാല പതിവ് കാഴ്ച. കോഴിക്കോടിന്റെ നഗരാരവങ്ങൾക്കിടയിലും അനന്തപുരിയിൽ ചാലയുടെ തെരുവീഥികളിലും സൈക്കിൾ ഇന്നും കയറ്റിറക്കങ്ങൾ താണ്ടുന്നുണ്ട്. കൊയിലാണ്ടിയിൽ ചേമഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച നിരത്തിവച്ചിരിക്കുന്ന അനേകം പുത്തൻ സൈക്കിളുകളാണ്. പെൺകുട്ടികൾക്കു വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ സമ്മാനം, പദ്ധതി വിഹിതത്തിൽ ഒരംശം സൈക്കിളിനു വേണ്ടി. എന്റെ ഗ്രാമം അത് ചിന്തിക്കുന്നില്ലല്ലോ എന്ന വിഷമം കൊണ്ടാവണം ചേമഞ്ചേരിയോട് തെല്ലസൂയ തോന്നാതിരുന്നില്ല.
3: സൈക്കിൾ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കണ്ട. നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നില് തിക്കി തിരക്കി നടക്കേണ്ട. കൽക്കണ്ടം പൂശിയ കിന്നറവാക്കുമായി കൈക്കൂലി കാട്ടി അടുക്കേണ്ട.
1: എന്റെ കരളല്ലേ,
0: ഓടോ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മ, അമൂല്യ സ്നേഹത്തിൻ്റെ അവസാന വാക്ക്.

0: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത ബാലസാഹിത്യകാരനായ സിപ്പി പള്ളിപ്പുറം അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഗായത്രി ദേവി. കടപ്പാട് അമ്മയോർമ്മ.
1: ഞങ്ങളുടെ നാട്ടിലെ വിഖ്യാതമായൊരു ക്രിസ്ത്യൻ ദേവാലയമാണ് പള്ളിപ്പുറപ്പള്ളി. അവിടുത്തെ മഞ്ഞമ്മയുടെ പേരിലുള്ള ഉത്സവം നാട്ടുകാർക്കൊക്കെ വലിയ മഹോത്സവമാണ്. ശത്രു സൈന്യം പള്ളിപ്പുറം പ്രദേശത്തെ ആക്രമിക്കാൻ ഒരുമ്പെട്ടപ്പോൾ ഈ ദേവാലയത്തിലെ കന്യകാമാതാവ് മൂടൽ മഞ്ഞിന്റെ പുതപ്പുകൊണ്ട് മൂടി ഇവിടത്തുകാരെ രക്ഷിച്ചെന്നും അന്നു മുതൽ ഇവിടത്തെ മാതാവിനെ ആളുകൾ മഞ്ഞമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയെന്നുമാണ് ഐതിഹ്യം. പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിമുറ്റത്ത് ധാരാളം കച്ചവടക്കാർ വന്നു ചേരും. വഞ്ചി, വല, പങ്കായം തുടങ്ങിയ മത്സ്യബന്ധന ഉപകരണങ്ങൾ, അമ്മിക്കല്ല്, ആട്ടുകല്ല്, കല്ലുരൽ തുടങ്ങിയ കല്ലുപകരണങ്ങൾ, അരിപ്പെട്ടി, അലമാരി, തുണിപ്പെട്ടി, ആട്ടുതൊട്ടിൽ തുടങ്ങിയ മരസാമാനങ്ങൾ തുടങ്ങി ഏതും ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മുടെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 നടക്കുന്ന കെങ്കേമമായ 8 പെരുന്നാളോടുകൂടിയാണ് ഈ അമ്മ മഹോത്സവം അവസാനിക്കുന്നത്. അന്നാണ് നാട്ടുകാരായ വീട്ടമ്മമാർ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ പള്ളിമുറ്റത്തേക്ക് ഇറങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു 8 പെരുന്നാൾ ദിവസം, എനിക്ക് 10 or 12 വയസ്സുണ്ടാകും. രാവിലെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ പതാക ഉയർത്തലും ഘോഷയാത്രയും മിഠായി വിതരണവും മറ്റുമുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ എന്റെ അമ്മ എന്നെ അരികിലേക്ക് വിളിച്ചു. മോനെ, ഞാനൊന്ന് പള്ളിമുറ്റം വരെ പോയിട്ട് വരാം. കുറച്ച് ചട്ടിയും കലവും ഒക്കെ മേടിക്കാനുണ്ട്. നാളേക്ക് കാത്തിരുന്ന കച്ചവടക്കാരൊക്കെ പോകും. അമ്മ വരുന്നതുവരെ മോനെ എങ്ങും പോകരുതട്ടാ. ഇല്ലമ്മേ, ഞാനെങ്ങും പോവില്ല. ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു. അടച്ചുറപ്പില്ലാത്ത ഒരു ഓലപ്പുരയിലാണ് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത്. അമ്മ പള്ളിയിലേക്ക് പുറപ്പെട്ട് അല്പം കഴിഞ്ഞപ്പോൾ അയൽക്കാരനായ കൊച്ചുറപ്പിച്ചേട്ടൻ പതുക്കെ നടന്നു വന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്തിരുന്നു. അല്പം മോഷണമൊക്കെ വശമുള്ള ആളായിരുന്നു അയാൾ. അമ്മ പോയ തക്കം നോക്കി കൊച്ചുറപ്പിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ സിപ്പിക്കുഞ്ഞെ, ഒരു ബീഡി വലിക്കാഞ്ഞിട്ട് വല്ലാത്ത വിഷമം. നീ വറീച്ചൻ ചേട്ടന്റെ കടയിൽ ചെന്ന് 3 ബീഡി മേടിച്ചോണ്ട് വാ. പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ വായി തോന്നിയത് പറയുന്ന പ്രകൃതക്കാരനായിരുന്നു കൊച്ചുറപ്പിച്ചേട്ടൻ. അതുകൊണ്ട് അനുസരണയുള്ള ആട്ടിൻകുട്ടിയെ പോലെ ഞാൻ ബീഡി വാങ്ങാൻ വറീച്ചൻചേട്ടന്റെ കടയിലേക്ക് പോയി. മോൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുതട്ടാ എന്ന് അമ്മ ഓർമ്മിച്ച കാര്യമൊക്കെ ഇതിനിടയിൽ ഞാൻ മറന്നിരുന്നു. ബീഡിയും വാങ്ങി ഞാൻ തിരിച്ചു വരുമ്പോഴും കൊച്ചുറപ്പിച്ചേട്ടൻ മൂളിപ്പാട്ടും പാടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബീഡി കൊണ്ടുവന്ന് കൊടുത്തതോടെ എന്തോ വലിയ കാര്യം നേടിയതുപോലെ അയാൾ അവിടെ നിന്ന് പോയി. അമ്മ തിരിച്ചെത്തുമ്പോൾ നേരം സന്ധ്യമയങ്ങി തുടങ്ങിയിരുന്നു. ചട്ടിയും കലവും ചിരവത്തടിയും ഒക്കെ ചുമന്ന് തളർന്നൊടിഞ്ഞാണ് അമ്മ വീട്ടിൽ വന്ന് കയറിയത്. വന്നപാടെ കയ്യിലുള്ള സാധനങ്ങൾ ഇറയത്ത് തന്നെ വെച്ചിട്ട് അമ്മ തിടുക്കത്തിൽ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. പിന്നെ അകത്ത് നിന്ന് അമ്മയുടെ അടക്കി പിടിച്ച നിലവിളിയാണ് കേട്ടത്. എന്താണമ്മേ, എന്തു പറ്റി? ഞാൻ അകത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ കണ്ടതോ തുറന്നു കിടക്കുന്ന തുണിപ്പെട്ടിക്കരികിലിരുന്ന് അമ്മ തേങ്ങിക്കരയുന്നു. മോൻ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയോ? അമ്മ ചോദിച്ചു. ഇല്ല, ഞാനെങ്ങും പോയില്ല. പേടി കൊണ്ട് ഞാൻ സത്യം തുറന്നു പറഞ്ഞില്ല. ചതിച്ചല്ലോ മോനെ, അമ്മയ്ക്ക് കുറി കിട്ടിയ 40 പെട്ടിയിൽ വെച്ചിരുന്നു. അതാരോ കട്ടുകൊണ്ട് പോയല്ലോ. ദേ പെട്ടി തുറന്നു കിടക്കണ. അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയായിരുന്നു. പെട്ടിയുടെ പിള്ളമുറി തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. പള്ളിയിലേക്ക് പോകുമ്പോൾ അമ്മ അതിനകത്ത് സൂക്ഷിച്ചു വെച്ച 40 നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരാണ് മോഷ്ടിച്ചതെന്ന് എനിക്ക് കാര്യമായി തന്നെ മനസ്സിലായി. പക്ഷേ എങ്ങനെ ഞാൻ അമ്മയോട് ഈ സത്യം പറയും? തൊണ്ടുതല്ലിയും കയറുപിരിച്ചും രാപ്പകലില്ലാതെ പാടുപെട്ടുണ്ടാക്കിയ നിസ്സാരമായ തുട്ടുകൾ കുറിയിലടച്ച് അമ്മ സ്വരൂപിച്ച വിലയേറിയ 40 അത്. അതാണ് ആ കരിങ്കള്ളൻ തട്ടിയെടുത്തത്. എന്നെ ബീഡി വാങ്ങാൻ പറഞ്ഞയച്ചിട്ട് കണ്ണിൽ ചോരയില്ലാത്ത കൊച്ചുറപ്പിച്ചേട്ടൻ പറ്റിച്ച പണി. പൊട്ടിപ്പോയ തൻ്റെ കെട്ടുതാലി പുതുക്കിപ്പണിയാൻ പാവം അമ്മ മുണ്ടുമുറുക്കി ഉടുത്തുണ്ടാക്കിയ പണമായിരുന്നു അത്. അന്നത്തെ 40 ഇന്നത്തെ 4000 വിലയുണ്ടായിരുന്നു. അമ്മയുടെ വലിയൊരു സ്വപ്നമാണ് എൻ്റെ അശ്രദ്ധ മൂലം പൊലിഞ്ഞുപോയത്. ഈ വേദനിപ്പിക്കുന്ന സംഭവം വളരെക്കാലം എൻ്റെ മനസ്സിൽ കിടന്നു നീറി. അമ്മ മരിക്കോളം ഞാൻ ഈ സത്യം രഹസ്യമായി തന്നെ മൂടിവെച്ചു.
0: നിങ്ങൾ കേട്ടത് പ്രശസ്ത ബാലസാഹിത്യകാരനായ സിപ്പി പള്ളിപ്പുറം അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് ഗായത്രി ദേവി. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദ്.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സിദ്ധാർത്ഥ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: ലോകപ്രസിദ്ധ ജർമ്മൻ സാഹിത്യകാരനായ ഹെർമൻ ഹെസ്സിന്റെ സുപ്രസിദ്ധമായ ഒരു നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കരണമാണ് സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ സന്ധ്യാദീപ്തിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു പട്ടണ തെരുവീതി. നല്ല തിരക്കാണ് അവിടെ. ആ തെരുവീതിക്കരികിലൂടെ ഒരു പല്ലക്ക് വരുന്നു, നന്നായി അലങ്കരിച്ചൊരു പല്ലക്ക്. പല്ലക്ക് ചുമട്ടിലാണ് പിന്നാലെ കെട്ടും ഭാണ്ഡവും ചൂടുമായി ബാല്യക്കാരും വലിയ വലിയ ആയി വരുന്നു.

0: ഒരു വലിയ ബംഗ്ലാവിന്റെ ഗേറ്റിൽ പല്ലക്ക് നിന്നു. ബംഗ്ലാവിന്റെ ഗേറ്റിൽ നിന്നവരെല്ലാം വളരെ ആദരവോടെ മാറിക്കൊടുക്കുന്നു. പല്ലക്ക് അകത്തേക്ക് പോകുന്നു. മനോഹരമായ മണിമന്ദിരത്തിന്റെ മലമുറ്റത്തേക്ക് പോകുന്നു. ആ പല്ലക്കിന്റെ ചെല്ലുവാതിനരികിലുള്ള പട്ടി അവനിക്ക് നീങ്ങി. അകത്തിരുന്നാൾ പുറത്തേക്ക് തലവീട്ടി. ഇതാ ഒരു അത്ഭുതാംഗി, ഒരു മഞ്ജുളാംഗി, മദന മഹാസാമ്രാജ്യത്തിലെ മഹാറാണി. നന്നായിട്ട് അണിഞ്ഞിരുന്നിട്ടുണ്ട്.
1: ചേതോഹരമായി കൊടുത്തുരുണ്ട് മുഖവർത്തം. മുറിച്ചു വച്ചോരത്തിപ്പഴമാണ് ധരകുടം. കുറിച്ചുകൊള്ളും വിഴിമുറകളുടെ മിന്നൽ തെളിനോട്ടം.
0: കേറ്റു നിൽക്കുന്ന ആ കൂട്ടത്തിൽ ആരെയോ ഒളിച്ചു നോക്കുന്നു. മാടിവെളിക്കും കൺവീരുകളുടെ കളിനൃത്തം.
1: പാലിട്ടെഴുതിയ കളം കടാക്ഷ വിക്ഷേപം.
0: വെള്ളന്നവള യവനിക്ക് വലിച്ചിട്ടു. പല്ലക്കകത്തേക്ക് പോയി. ആരാണിവൾ? ഈ പല്ലക്കും പരിവാരങ്ങളും ആൾക്കൂട്ടുമായി വന്ന് ഇവൾ ആരാണ്? ഇവളാണ് ആ പട്ടണത്തിലെ കുപ്രസിദ്ധ വേശ്യ കമല, അല്ലെങ്കിൽ സുപ്രസിദ്ധ ഗണിക കമല. അവൾ അകത്ത് പോയി കഴിഞ്ഞപ്പോ ആ ഗേറ്റിലൊരു ഉന്തും തള്ളു.
2: അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു.
0: നോക്കണം ആരാണിത്? ഒരു യുവ സന്യാസി, നീണ്ട ജടയും നഖങ്ങളും ഭൂതിയുമായതൊക്കെ സന്യാസി. ആ കൂടിയുള്ള വേഷം ഒരു പട്ടുകോണകം മാത്രം.
2: ഞാൻ അവളെ കണ്ടേ പോവും. ഒന്ന് ഇടപെട്ടെ, എങ്ങനെയൊന്ന് കൈകാര്യം ചെയ്ത.
0: വരുന്നൊരു ഫയർമാൻ സന്യാസി ഇരുളിൽ മറഞ്ഞു. അടുത്ത ദിവസം കൃത്യമായി ഇതേ സമയത്ത് ആ സന്യാസി പിന്നെയും വന്നു. പക്ഷെ ഇന്നലത്തെ സന്യാസി അല്ല ഇന്നത്തെ സന്യാസി. മുടിമോടിച്ചു കോന്നി വച്ചു.

0: ദ്വാരപാലകൻ എന്തൊരാദരവ്.
1: സ്വാമി എന്താ വേണ്ടത്?
0: എടാ, നിന്റെ കമലയകത്തുണ്ടോ?
1: ഉണ്ട്.
0: ഒരു ബ്രാഹ്മണ യുവാവ് അവളെ കാണാൻ വന്നിരിക്കുന്നു പറഞ്ഞു.
1: സ്വാമി, ഒരു സംശയം, ഇന്നലെ സ്വാമി ഇവിടെ വന്നില്ലയോ?
0: ഞാൻ വന്നിരുന്നു, ഞാൻ തന്നെയായിരുന്നു. അത് അടിയും വീശേണ്ട പോകുമ്പോ ഞാൻ തന്നെയായിരുന്നു. നിങ്ങളെല്ലാം കൂടെ എന്നെ തല്ലി ഓടിച്ചു. ഇപ്പൊ ആദരവ് എന്താ വേണ്ടത് ചെന്ന് പറയടാ.
1: അങ്ങനെ വഴിക്ക് വാ സ്വാമി.
0: പക്ഷെ നമുക്കൊരു സ്വല്പം കൈമുളക്ക് കിട്ടാനുണ്ട്.
1: അതൊക്കെ നിനക്ക് കിട്ടും, ചെന്ന് പറ.
0: അവനകത്തെ കോടി പെട്ടെന്ന് തിരിച്ചു വന്നു.
1: യമനെ, അങ്ങോട്ട് ചെല്ലാൻ, അവിടെ കാത്തിരിപ്പുണ്ട്. അതെ, തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ ഇരിക്കുന്നു മഹാറാണി.
0: അയാളെ പൂന്തോട്ടത്തിൽ എത്തി. ചിന്നിയ പൂങ്കുലകളാൽ പട്ടുതങ്ങൾ ചുഴുവൊരു പൊന്നശ്ലോകം വിടത്തിയ കുടവൻ കീഴിൽ മസന ശിലാസലത്തിൽ ചെരിഞ്ഞ പാർശ്വത്തിൽ പുഷ്പവിസമര സുലഭിയ ഉപധാനത്തിൽ മെല്ലയൊട്ട് ചാഞ്ഞും വക്കിൽ കസവുമെന്നും പൂവാണ തെല്ലളകോപുരി വശത്താക്കിയും ലോലമോഹനമായി തങ്കപ്പങ്കജത്ത വില്ലും വലങ്കാലിടത്ത് തുടക്കാമ്പിൽ കയറ്റിവെച്ചും കയ്യിൽ കളിച്ചെണ്ടുമായി അളങ്ങിട്ടിരിക്കുന്നു കഞ്ചബാണൻ തന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലൊരു മഞ്ജുളാങ്കി.
1: വരൂ, ഇരിക്കൂ. നിങ്ങൾ ആരാണ്? എവിടുന്ന് വരുന്നു?
0: ഞാൻ കമലയെ കാണാൻ വന്നാണ്.
1: എന്താ വിശേഷം?
0: എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ.
1: ഒരു സംശയം ചോദിക്കട്ടെ, ഇന്നലെ നിങ്ങളിവിടെ വന്നിരുന്നില്ലേ?
0: അതെ, വന്നിരുന്നു, സന്യാസിയുടെ വേഷത്തിൽ. ഇന്ന് ഇന്നലെ എല്ലാം കൂടെ എന്നെ തല്ലി ഓടിച്ചു. ഇന്ന് ഞാൻ ഇങ്ങനെ ഭാവം മാറി വന്നപ്പോൾ എന്തൊരു സ്വീകരണം.
1: അട്ടെ, എന്താ വിശേഷം?
0: ഞാൻ എന്തിനു വന്നു എനിക്കറിഞ്ഞൂടാ. എന്ന് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ജീവിതത്തിൽ ആദ്യമാണ് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നത്, ഒരു സ്ത്രീയുടെ തൊട്ടടുത്തിരിക്കുന്നു, ഒരു സ്ത്രീയുടെ സുഗന്ധം ആസ്വദിക്കുന്നു.
1: അല്ല, എന്താ പേര്?
0: ഞാനാണ് സിദ്ധാർത്ഥ.
1: നല്ല പേര്, ഞാൻ ഈ പേര് മുമ്പ് കേട്ടിട്ടുണ്ട്.
0: അല്ല, ആ സിദ്ധാർത്ഥ അല്ല, ഞാൻ വെറും സിദ്ധാർത്ഥ.
1: എന്താ വിശേഷം?
0: വിശേഷം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് എല്ലാം പഠിക്കണം, എല്ലാം നിങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തരണം. ആദ്യം മുതൽ അവസാനം വരെ എല്ലാം എനിക്ക് പറഞ്ഞു തരണം.
1: എന്റെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഇങ്ങനൊരു പരിവർത്തനം വരാൻ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ദിവസം സന്യാസി, ഇന്നിതാ പച്ച കാമദേവൻ. എന്താ ഇങ്ങനെ മനഃപരിവർത്തനം?
0: അതിന് കാരണക്കാരി മറ്റാരുമല്ല, കമല, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ 3 വർഷക്കാലമായി ഞാൻ കാട്ടിലൊക്കെ കറങ്ങി നടന്ന സന്യാസിയായിരുന്നു. വീട് വിട്ടു, നാട് വിട്ടു.

0: എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും വീട്ടുകാരോട്ട് വലിയ വല്ല മത്സരം ഉണ്ടായോ? വഴക്കുണ്ടായോ? ഒരു വഴക്കുമില്ല. പഠിക്കുന്ന കാലത്ത് ഞാൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. എന്തെല്ലാം പഠിച്ചു! നിങ്ങൾ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് എന്തെല്ലാം പഠിക്കണം! പ്രണവമന്ത്രത്തിൽ നിന്ന് തുടങ്ങി, എന്നിട്ട് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എല്ലാം പഠിച്ചു. എനിക്ക് വലിയ ദുഃഖമാണ് ഇതെല്ലാം പഠിച്ചു തന്നിട്ട് ഒന്നും പൂർത്തിയായില്ല, ഒന്നും പോരാ പോരാ എന്നുള്ള ദാഹമാണ്, വിജ്ഞാനദാഹം. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഗോവിന്ദൻ. അവനിങ്ങനെ നാട്ടുമ്പുറത്തൊക്കെ ഇറങ്ങാണെന്നിട്ട് വന്ന് പറയും, എടാ സിദ്ധാർത്ഥ, നിന്നെ കുറിച്ച് നാട്ടുമ്പുറത്ത് എല്ലാവർക്കും വലിയ മതിപ്പാണ്, നീ അവരുടെ കണ്ണിലുണ്ണിയാണ്, മാത്രമല്ല പെൺപിള്ളേർക്കെല്ലാം നിന്നോട് പ്രേമമാടാ. എടാ ക്ലാസ്സിലൊരു പെണ്ണ് വരുമല്ലോ, ശ്യാമള, പൂവും കൊണ്ടുവരുന്നവൾ, നീ ആ പൂ മേടിക്കും, അവളുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല, അവൾക്ക് അവരുടെ അഭിപ്രായത്തിൽ നീ കാമദേവനാണ്. കമല, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടല്ലേ? എനിക്ക് അപ്പോഴും ദുഃഖമാണ്, കാരണം ഭാവിയിൽ ഞാൻ ആരായി തീരണം, അതാണ് എന്റെ ചിന്ത. എനിക്കെല്ലാം അറിയാൻ കഴിയുന്ന ഒരു വിജ്ഞാനിയായി തീരണം, വിജ്ഞാനിയായി തീരണമെന്നാണ് മോഹം. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ കൂട്ടുകാരനെ വിളിച്ചു, ഗോവിന്ദ വേടാ, നമുക്ക് പോയി ധ്യാനിക്കാം. അവിടെ
1: എന്തോന്ന് ധ്യാനിക്കാൻ?
0: എനിക്കറിയണോടാ, ഇടാ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിൽ ആരുടെ കൈയാണ്, മാത്രമല്ല മരണത്തിന് ശേഷം ആത്മാവുണ്ടോ, അതൊക്കെ എനിക്കറിയണം. പോയി നമുക്ക് ധ്യാനിക്കാം. എന്റെ പൊന്നും സിദ്ധാർത്ഥ, വെറുതെ ശരീരം മെനക്കെടുത്തേണ്ട, കിട്ടത്തില്ല, ആത്മാവിന് പിടികിട്ടത്തില്ല. നമ്മൾ പഠിച്ചല്ലോ ആ കഠോപദേശത്തില്, അനോരണീയാൻ മഹതോ മഹീയാൻ. എടാ ഈ ആത്മാവെന്ന് പറഞ്ഞാൽ അണുക്കളിൽ അണുവാണ്, മഹത്തായ മഹത്തിൽ മഹത്താണ്. എങ്കിലും നമുക്ക് നോക്കാം. അവിടെ ഇവിടെ കഠോപനിഷത്ത് മനുഷ്യൻ എഴുതി വെച്ചല്ലേ, അതിനകത്ത് തെറ്റുണ്ടാവാം, മനുഷ്യന് തെറ്റുപറ്റും. അതുകൊണ്ട് നമുക്ക് ആലോചിക്കാം, ധ്യാനിക്കാം, ചിന്തിക്കാം.
1: ശരി, നോക്കാം.
0: ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു അറിയാതെ ചുവട്ടിച്ചെന്നിരുന്നു 20 അടി അകലത്തിൽ ധ്യാനം തുടങ്ങി.

0: കമലാ ഞങ്ങൾ രണ്ടുപേരോട്ട് പിന്നാലെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഗോവിന്ദനോട് പറഞ്ഞു, ഇടാ രണ്ടു ദിവസത്തിനും ഞാൻ ഈ സന്യാസിമാരുടെ കൂടെ ചേരും.
1: എന്തിനു?
0: എനിക്ക് സന്യസിക്കണം, എനിക്ക് സന്യാസി ആവണം.
1: എന്റെ സിദ്ധാർത്ഥ അതിനെയൊക്കെ കോലം കണ്ടോടാ, മരപ്പട്ടിയുടെ മോന്തെ എല്ലാം തെളിയാട്ട്. നീ എങ്ങനെ ആവണോ? സ്വർണ്ണ കൊഴുപൊളിക്കുന്ന സിദ്ധാർത്ഥ നീ എങ്ങനെ ആവണോ?
0: ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.
1: നിന്റെ അച്ഛൻ സമ്മതിച്ചോ?

0: ദിവസം ഞാൻ അച്ഛനെ ചെന്ന് കണ്ടു.
1: എനിക്കൊരു കാര്യം പറയാം.
0: എന്താ മോനെ?
1: അച്ഛനേക്ക് അനുവാദം തരണം.
0: എന്തിനാ മോനെ?
1: എനിക്ക് സന്യസിക്കണം.
0: എന്താ?
1: എനിക്ക് സന്യാസിയാവണം. അച്ഛൻ അതിന് അനുവാദം തരണം. അച്ഛൻ എന്താ മിണ്ടാത്തത്? അച്ഛൻ എനിക്ക് സന്യസിക്കണം.
0: നിശബ്ദം. അച്ഛന്റെ നെറ്റിത്തരത്തിൽ വിയർപ്പതുള്ളിൽ വേറെ നിരത്തിക്കുന്ന നിശബ്ദത. അച്ഛനും മകനും ഒറ്റ നിൽപ്പ് നിൽക്കുക. രാത്രിയായി. അവസാനം നക്ഷത്രങ്ങൾ ഒഴുകി മാറ്റി തുടങ്ങി.

0: അതുപോലെ അച്ഛൻ മുറിവിട്ടു പോയി. അടുത്ത മണി ചെന്ന് കട്ടിൽ വീണു. കുറെ കഴിഞ്ഞ അദ്ദേഹം എഴുന്നേറ്റ് വന്നു. ജാലകപ്പുഴ നോക്കുമ്പോൾ മകൻ തൊഴുകയോടെ നിൽക്കുകയാണ്. അതെ പിന്നെയും പോയി കടന്നു. പല പ്രാവശ്യം വന്ന് നോക്കി. നോക്കുമ്പോഴൊക്കെ മകൻ തൊഴുകയോടെ നിൽക്കുകയാണ്. നേരം വെളുക്കേണ്ട ഒരു മണിക്കൂർ മാത്രം. അച്ഛനാ മുറിക്കകത്തെ കയറി വരുന്നു.
1: മോനെ സിദ്ധാർത്ഥ, നീ എന്തിനിങ്ങനെ നിൽക്കുന്നു?
0: അച്ഛനറിയാം.
1: നേരം പുലർന്നാലും മധ്യാഹ്നമായാലും സന്ധ്യയായാലും ഇങ്ങനെ തന്നെ നിൽക്കും.
0: അതെ, ഞാനിങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കും.
1: നീ നിന്ന് ക്ഷീണിക്കും മോനെ.
0: ക്ഷീണിക്കട്ടെ.
1: നീ ക്ഷീണിച്ച് വീണ് ഉറങ്ങും മോനെ.
0: ഞാൻ ക്ഷീണിച്ച് വീടും പക്ഷെ ഉറങ്ങൂല
1: മോനെ. നീ ക്ഷീണിച്ച് വീടും മരിക്കോടാ. മരിക്കട്ടെ, മരിക്കട്ടെ.
0: അപ്പൊ നിനക്ക് അച്ഛനുസരിക്കുന്ന ഭേദം അളവാണല്ലേ. സിദ്ധാർത്ഥൻ എന്നും അച്ഛനെ അനുസരിച്ചിട്ടുള്ളവനാണ്.
1: നീ തീരുമാനം പിൻവലിക്കണം.
0: ഞാൻ എന്നും പ്രതീക്ഷയോടെ നിൽക്കും. അവസാനം മുറിക്കുള്ള സൂര്യോദയം സൂര്യപ്രകാശമായി.

0: മോനെ. അപ്പൊ അച്ഛനെയും അമ്മയും ബന്ധുജനങ്ങളെയും എല്ലാം ഉപേക്ഷിക്കുന്നു വനവാസത്തിന് പോകാൻ നീ തീരുമാനിച്ചല്ലേ? മറുപടിയില്ല, മൗനം. ശരി, വനവാസ ജീവിതം സന്യാസ ജീവിതം അത്ര ഇഷ്ടമാണെങ്കിൽ നീ പോയിക്കോ. പക്ഷേ അല്പമെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ആ നിമിഷം തിരിച്ചു പോകണം. നമുക്ക് വല്ല ക്ഷേത്രത്തിലും പോകാനാണെങ്കിലും കഴിഞ്ഞുകൂടാ. നമുക്ക് സന്യാസിയാവണ്ട, നമുക്ക് മഹർഷിയാവണ്ട. നിന്റെ അമ്മയോട് ചോദിച്ചു. അമ്മ സമ്മതിക്കുന്നെങ്കിൽ വയ്യോ
1: വയ്യോ പോലെ.
0: എനിക്ക് പ്രഭാത സ്നാനത്തിന് സമയമായി. അച്ഛൻ പുറത്തേക്ക് പോയി. ആ തീരുമാനം അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടിട്ട് വന്നു. അവസാനം അമ്മ സമ്മതിച്ചു. നേരം പുലർത്ത് വരുമ്പോൾ ആ തെരുവിലൂടെ ആ ഒരു നിഴൽ നീങ്ങുന്നു.

0: காணாத பாகத்தில் ஒப்படுகிறேன்.
1: சித்தார்த்தா, சித்தார்த்தா,
0: கேட்காத மட்டும் ஒப்படுகிறேன். ஒரு பரிந்து
1: ரெண்டுபேரும்
0: தோடு கையிட்டு அதிவேகம் முன்பட்டு போகும். ரெண்டு தோசம் கழிச்சப்போ சன்னியாசிமாரை கூட சென்று,
1: மகர்ஷிமாரே, ഞങ്ങളെ കൂടെ നിങ്ങളുടെ സംഘത്തിൽ ചേർക്കണം.
0: മഹർഷിമാർ തിരിഞ്ഞു നോക്കുമ്പോൾ നിൽക്കുന്നു രണ്ട് യുവ ബ്രാഹ്മണന്മാർ.
1: എന്താ എന്താ കാര്യം? ഞങ്ങൾക്ക് സന്യസിക്കണം.
0: സന്യാസം ആ വാക്കിന്റെ അർത്ഥം അറിയാവൂ നിങ്ങളെ?
1: അറിയാം. സമ്യക്കായി എല്ലാം ന്യസിക്കുന്നവൻ, കോണ ഒഴികെ എല്ലാം ഉപേക്ഷിക്കുന്നവൻ.
0: അറിയാമല്ലോ. അപ്പൊ ശരി, അത് നടക്കട്ടെ. ചുറ്റുന്ന ബ്രാഹ്മണ യാചകർക്ക് അദ്ദേഹമെല്ലാം രണ്ടുപേരും പാത്രങ്ങളെല്ലാം കൊടുക്കുന്നു, എല്ലാം ദാനം ചെയ്യുന്നു. വരും രണ്ടേയും കൊണ്ടുപോയി കൊടും കാട്ടിൽ കൊണ്ടുപോയി രണ്ട് മരച്ചുകൊടുത്തി തിരുത്തി. ആദ്യത്തെ പരീക്ഷണം ഉപവാസമാണ്, 15 ദിവസം ഉപവാസം. രണ്ടാമത്തെ ഘട്ടത്തിൽ 41 ദിവസത്തെ ഉപവാസം. എല്ലാം പഠിക്കുന്നു, സന്യാസിമാരാകുന്നു. ധ്യാനം, ജപം, തപം, ഇതിനിടയ്ക്ക് കാട്ടു വെമ്പിള്ളാരി വരുന്നു. ഒറ്റ നോക്കി നിൽക്കുന്നു ഈ സുന്ദരക്കുട്ടന്മാരെ. പൂക്കൾ കൊണ്ട് കൊടുക്കുന്നു, പൂമാല കൊടുക്കുന്നു. ചിലർക്ക് പുഷ്പഹാരങ്ങൾ മാത്രമല്ല, പുഷ്പബാണങ്ങളും കൊണ്ട് കൈവശം. ഗോവിന്ദ, ഇവിടുന്ന് മാറണം. ഈ പെമ്പിള്ളാര് നമ്മളെ വിളിക്കാൻ സന്നിച്ചില്ല, സമ്മതിക്കില്ല. ഓടാ, നമുക്ക് മുകളിൽ കയറാം. ഈ കുന്നന്റെ മണ്ടയ്ക്ക് കയറാം. വലിയ കുന്നന്റെ മണ്ടയ്ക്ക് രണ്ടുപേരും കയറി ചെന്നിരുന്നു. ധ്യാനം ആരംഭിച്ചു. ധ്യാനം, ജപം, തപം. സുഖങ്ങളില്ല, ദുഃഖങ്ങളില്ല. മഴ പെയ്യുന്നു അറിയുന്നില്ല, മഞ്ഞ് പെയ്യുന്നു അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. പല സിദ്ധികളുണ്ടായി. പക്ഷേ ആളുകൾ രണ്ടുപേരുടെ രൂപവും ഭാവവും മാറി, കോലങ്ങളായി, പേക്കോലങ്ങളായി രണ്ടുപേരും. അവസാനം ഒരു ദിവസം ധ്യാനിച്ചിരിക്കുമ്പോ സിദ്ധാർത്ഥൻ ഇരുന്ന വഴി എടുത്ത കളതി പോലെ വീണു പോകും. ബോധമല്ല. നാടി ചലനം പിടിച്ചു
1: തൊട്ടടുത്തുനിന്ന് ഒരു വെള്ളക്കൊക്ക് പറന്നുയർന്നു. അപ്പോഴാണ് ഗോവിന്ദന് മനസ്സിലായത് ഇത് സിദ്ധാർത്ഥന്റെ ആത്മാവാണ് അപ്പുറത്ത് പൊങ്ങി.
0: ആ വെള്ളക്കൊക്ക് ചുറ്റിപ്പറക്കുന്നു.
2: കാടുകൾക്കും മേടുകൾക്കും മീതേ പറന്നു സ്വാമി താണിറങ്ങി തോട്ടരികിൽ മത്സ്യവേട്ടയായി.
0: ആ സിദ്ധാർത്ഥന്റെ ആത്മാവ് തോട്ടരികിൽ മത്സ്യം കൊത്തി കഴുകുന്നു.
1: എടാ സിദ്ധാർത്ഥ, എടാ ബ്രാഹ്മണൻ മീൻ തിന്നോടാ, ആ തിന്ന തിന്ന.
0: ഇതിനിടയ്ക്ക് ആരോ വെച്ചു കൊടുത്തോ ഏർ കൊക്ക് കൈകാലടിച്ച് കൈകാലുകൾ നിവർത്തി ചത്തു വീണു.
1: പെടുന്നനെ സിദ്ധാർത്ഥം നിലയുയർത്തി.
0: അപ്പോഴാണ് ഗോവിന്ദന് മനസ്സിലായത്.

0: എടാ സിദ്ധാർത്ഥ, നീ ഇതെന്നെ പഠിപ്പിച്ചില്ലോടാ. എടാ ഈ കോട് വിട്ട് കോടുമാർന്ന പണി എന്നെ പഠിപ്പിച്ചില്ലല്ലോടാ. നമുക്കിനി പോണാ, ഇനി ഇവിടെ കിടക്കണ്ട, ഇവിടെ കിടന്ന് മഞ്ഞം കാറ്റ് കൊള്ളണ്ട, നാട്ടിൽ പോകണ, നാട്ടിൽ ചെന്നാൽ എന്തൊരു ജനക്കൂട്ടമായി നോയോ നിന്റെ മുമ്പിൽ. എടാ ഒരു സന്യാസി, കോട് വിട്ട് കോടുമാർന്ന സന്യാസി വന്നിരിക്കുന്നു കേട്ടാൽ ജനങ്ങൾ ഇങ്ങനെ വരും നിന്റെ മുമ്പിൽ, കാശ് കുമിഞ്ഞു കൂടും, നീ ഒന്നും ചെയ്യണ്ട, നീ ഭഗവം പൂജി കണ്ണോടെ ചിരുന്നുണ്ടാ മതി, ബാക്കിയൊക്കെ ഞാനേറ്റു. എടാ പുത്ര കാമേട്ടി യാഗം വരെ നടത്തുന്നു, ചുമ്മാ പ്രഖ്യാപിച്ചാ മതിയോടാ, പ്രസവിക്കാത്ത പെണ്ണുങ്ങളെല്ലാം വരുവടാ, ആ പറ്റേ എല്ലാം പ്രസവിപ്പിച്ചു കൊടുത്ത ജോലി ഗോവിന്ദനേറ്റു, നീ ഒന്നും ചെയ്യണ്ട. ഗോവിന്ദാക്ഷിക്കാരൻ പറയരുത് കേട്ടോ, മഹത്തായ ലക്ഷ്യത്തെ മുൻനിർത്തി മുമ്പോട്ട് പോകുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു തോന്നൽ, നാം എന്തു നേടി ഈ മൂന്ന് വർഷത്തിനുള്ളിൽ? നമ്മൾ എന്താണ് നേടിയത്?
1: ഒന്നും നേടിയില്ലേ. ഞാൻ പട്ടിണി ഇരിക്കാൻ പഠിച്ചില്ലേ, കൂടുവിട്ട് കൂടുമാറാൻ പഠിച്ചില്ലേ,
0: പിന്നെ പട്ടിണി ഇരിക്കാൻ പഠിച്ചു. ഇതാ ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കാനുള്ള ഇലകളാണ്, ഇതൊക്കെ മനുഷ്യത്വ സമൂഹത്തിൽ അടിമത്വം, ബുദ്ധിപരമായ അടിമത്വം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പണികളാണ്. ഞാൻ ഈ സന്യാസം ഉപേക്ഷിക്കും, ഞാൻ ഉപേക്ഷിച്ചു പോവും, എനിക്ക് സന്യാസം വേണ്ട.
1: നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു?
0: അപ്പൊ കേൾക്കാം,

ഭാഗത്തൂടെ ബുദ്ധ സന്യാസിമാരും മഞ്ഞവസ്ത്രം ധരിച്ച ബുദ്ധ സന്യാസിമാരും വരുന്നു. സിദ്ധാർത്ഥനും ഗോവിന്ദനും പതുക്കെ താഴെ ഇറങ്ങി വന്നു. പാട്ടുപാടിക്കൊണ്ട് ബുദ്ധ സന്യാസിമാരും മുമ്പോട്ട് പോകുന്നു.

0: ആ സന്യാസിമാർ ദൂരച്ചൊന്ന് മറയുന്നു.
1: എടാ ഗോവിന്ദ, നീ അവരുടെ കൂടെ പോയിട്ട് വരാ, കാര്യങ്ങൾ അറിയണം.
0: ഗൗതമ ബുദ്ധൻ എന്നൊരു ദിവ്യർ അവതരിച്ച ഞാൻ അറിഞ്ഞിട്ടുണ്ട്.
1: അദ്ദേഹത്തിന് ശിഷ്യന്മാരാണ് പോയത്. പോയി വിവരങ്ങൾ അറിഞ്ഞിട്ടുമാണ് ഞാൻ ഇവിടെ കാത്തുനിൽക്കുക.
0: ഗോവിന്ദ പോയി കുറേ ദിവസം കഴിച്ച് തിരിച്ചു വന്നു. സിദ്ധാർത്ഥ, അറിയേണ്ടതെല്ലാം അറിഞ്ഞടാ.
1: ആരാണ്
0: ഈ ഗൗതമബുദ്ധൻ? ആരാണ്? കപിലവാസ്തുവിന്റെ രാജാവ് ശുദ്ധോദന മഹാരാജാവിന്റെ മകനാണ്.

ഇടാ ബുദ്ധൻ ചെയ്ത ത്യാഗം അനുകരിക്കാൻ ലോകത്തൊരുത്തനും സാധ്യമല്ലട. ഇടാ മഹത്തായ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിംഹാസനം വലിച്ചെറിഞ്ഞു, ഒട്ടാരം ഉപേക്ഷിച്ചു, സാമ്രാജ്യം ഉപേക്ഷിച്ചു, ഭാര്യ ഉപേക്ഷിച്ചു, ഗർഭിണിയായ ഭാര്യയെ ശോധനയെ ഉപേക്ഷിച്ചു. ആരെങ്കിലും ചെയ്യൂടാ. ഇവിടുത്തെ നമ്മുടെ ഭരണാധികാരികളൊക്കെ എന്താ ചെയ്യുന്നത്? അദ്ദേഹം താൻ കഴിഞ്ഞാൽ തന്റെ മോനായിരിക്കണം ഭരണാധികാരി, അതല്ലേ അവരെ കണക്കുന്നത്. അദ്ദേഹം എല്ലാവരെയും ഉപേക്ഷിച്ചു പോയി. ആർക്കു വേണ്ടി? തനിക്ക് വേണ്ടിയല്ല, രാജ്യത്തിന് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് വേണ്ടിയല്ല,

0: മകധരാജ്യാവധി ഭോഗിനാൻ മഹാഭാഗരി. 29-ാമത്തെ വയസ്സിൽ കൊട്ടാരം വിട്ടു. 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബുദ്ധനായി. അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ ഭാരതവർഷമൊട്ടാകെ അദ്ദേഹം ചുറ്റി നടക്കുന്ന ഒരു ഭിക്ഷുവിനെ പോലെ കയ്യിലൊരു ഓടുമായി ഭിക്ഷാപാത്രവുമായി ചെല്ലുന്നിടത്തെല്ലാം ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു, അദ്ദേഹത്തിന്റെ മതം സ്വീകരിക്കുന്നു. രാജാക്കന്മാർ പോലും അദ്ദേഹത്തിന്റെ മതം സ്വീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ഒന്നാണ്, ഈ അനൈക്യങ്ങളെല്ലാം മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചാണ്, മനുഷ്യന്റെ ദുഃഖത്തിന് കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ വിചാരിച്ച ദുഃഖം മാറ്റാൻ കഴിയും. ഇടാ ലോകം കണ്ട ആദ്യത്തെ ഭൗതികവാദിയാണ് ഈ സിദ്ധാർത്ഥൻ, സിദ്ധാർത്ഥ രാജകുമാരൻ ഗൗതമ ബുദ്ധൻ. നമുക്ക് പോണവിടാ, നമുക്ക് അദ്ദേഹത്തെ കാണണവിടാ. അടുത്ത ദിവസം രണ്ടുപേരും ശ്രാവസ്ഥയിലെത്തി, ജേതവനത്തിൽ കടന്നു. ജേതവനം നിറയെ സന്യാസിമാര്, മഞ്ഞവസ്ത്രം ധരിച്ച ബുദ്ധ ഭിക്ഷുക്കൾ, അവരുടെ ഒത്ത മധ്യത്ത് ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു ശ്രീ ബുദ്ധൻ.
1: പൊട്ടടഞ്ഞ നിശ്ചല താരങ്ങൾ അന്നടു നേത്രങ്ങളോടും ആസനം ബന്ധിച്ച ജുഗായനായി പര്യസ്തമം ഭാസുരകലാപ്യങ്ങൾ പാദപങ്കജങ്ങളെ വിന്യസിച്ച് അന്ധകരണങ്ങൾ

ബുദ്ധനിൽ നിൽക്കുന്നു സംസാരിക്കാൻ. പരിപൂർണ നിശബ്ദത. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യന് ജാതിയില്ല, മതമില്ല. മനുഷ്യനൊരു ജാതിയാണ്, അയാൾക്കൊരു മതമേ ഉള്ളൂ, മനുഷ്യത്വം എന്ന മതം. ഈ അനൈക്യങ്ങളെല്ലാം, ഈ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന്റെ ദുഃഖത്തിന് കാരണം തൃഷ്ണയാണ്. ആ തൃഷ്ണ ചൂഷണത്തിൽ ഉത്ഭവിച്ചു. അതുകൊണ്ട് എന്റെ അഭിപ്രായം

ആ ഭക്തന്മാർ നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രാപിച്ചു. മഹാഭാഗ ഞങ്ങളെ കൂടി അങ്ങയുടെ ധർമ്മസംഘത്തിൽ അംഗങ്ങളായി സ്വീകരിക്കണം. നിങ്ങളെ എല്ലാവരെയും നാം സ്വീകരിക്കുന്നു. ഇവ രണ്ട് ചെറുപ്പക്കാരോട് ചെല്ലുന്നു, ഗോവിന്ദനും സിദ്ധാർത്ഥനും. ഗോവിന്ദൻ ബുദ്ധന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു, എഴുന്നേറ്റു തൊഴുകയോളെന്ന് പറയുന്നു.

0: ഗോവിന്ദനെ ഈ ധർമ്മ പ്രചാരകനായി നാം സ്വീകരിക്കുന്നു. ഗോവിന്ദൻ തിരിഞ്ഞു പോ കൂട്ടുകാനില്ല. സിദ്ധാർത്ഥൻ അവിടെ മരച്ചുകൊണ്ട് നിൽക്കുന്നു, കയ്യും കെട്ടി. ഗോവിന്ദൻ ഓടിച്ചു, എടാ സിദ്ധാർത്ഥ, നീ എന്തേ കാണിച്ചത്? എന്ത് പണിയാടാ പറ്റിച്ചു? നമ്മൾ ഒന്നിച്ചു വന്ന് അദ്ദേഹത്തെ കണ്ടു, പ്രസംഗം കേട്ടു, നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായി. നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന് ശിഷ്യനായി. നീയോ ഗോവിന്ദ, നീ എന്നും എന്റെ പിന്നിലായിരുന്നു, ഇന്ന് നീ എന്റെ മുന്നിൽ തേക്കുന്നു. നീ മുമ്പോട്ട് പോയിക്കോളൂ. നിന്റെ പാത നീ കണ്ടെത്തേക്ക് മുമ്പോട്ട് പോയിക്കോളൂ.
1: നീയോ?
0: ഞാനിനി ബ്രാഹ്മണനല്ല, ഞാനിനി സന്യാസിമല്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. പകൽ പടിയിറങ്ങുന്ന ഈ പൊൻവേളയിൽ വീണ്ടും ഒരു പോക്കുവയൽ തണലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരക്കുകൾക്കിടയിൽ അല്പനേരം ആശ്വാസത്തോടെ ഇരിക്കാനും മനസ്സിലുള്ള കൊച്ചു വിശേഷങ്ങളും ഓർമ്മകളും വെറുതെ പങ്കുവയ്ക്കാനും നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ സ്വന്തം ഇടം പോക്കുവയൽ തത്സമയ പരിപാടി. ചിന്തകളും അനുഭവങ്ങളും പരസ്പരം കോർത്തെടുക്കുന്ന ഈ നല്ല സമയത്ത് ഇന്നും നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായ ഒരുപാട് വർത്തമാനങ്ങളാണ്, കേൾക്കാൻ ആഗ്രഹിച്ച പാട്ടുകളാണ്. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കുറച്ച് അനുഭവങ്ങളും ഓർമ്മകളും ചേർത്ത് വെച്ച് നമുക്ക് ഈ പോക്കുവയലിൻ്റെ സൗന്ദര്യം ഒരുമിച്ച് ആസ്വദിക്കാം. തത്സമയ പരിപാടിയിൽ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. കാട്ടായിക്കോണത്തു നിന്ന് അഞ്ജലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മകൾ ചിന്നുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് മകളെ പാതിമലരെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവയൽ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അഞ്ജലി ആവശ്യപ്പെട്ട ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് പോക്കുവയലിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്തകൾ പങ്കുവയ്ക്കാൻ നമുക്ക് ഒരിടമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്തോ ഒരു വലിയ സാമ്യമുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വിഷമങ്ങളുമെല്ലാം മറ്റൊരാളോട് പറയുമ്പോഴാണ് മനസ്സിന് ഭാരം കുറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് കുശലങ്ങളും വിശേഷങ്ങളും നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ആരാണ്?
1: ഹലോ, ഞാൻ അഴുക്കോട് ജയനാണ്.
0: ആ പറഞ്ഞോളൂ.
1: എന്റെ രസമൊക്കെ വെച്ച് കഴിച്ചെന്ന് തോന്നണം ഓണത്തിന്.
0: രസോ?
1: രസം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് വെച്ചായിരുന്നു.
0: ആ ആ രസമൊന്നും വെക്കാൻ പറ്റിയില്ല.
1: അതൊന്നും വെക്കാൻ പറ്റൂല.
0: വെക്കാൻ പറ്റാത്തോണ്ടല്ല വെച്ചില്ല, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാ, ഓണം ഒക്കെ ആയപ്പോ അത് മറന്നും പോയി.
1: അത് മറന്നു പോവുമല്ലോ. ഓണത്തിന് അപ്പൊ ഞാൻ ഇന്നലെ കണ്ണമ്പള്ളി ജയിച്ചേട്ടനെ കാണാൻ പോയിരുന്നു.
0: കണ്ണമ്പള്ളിയിൽ പോയോ?
1: കണ്ണമ്പള്ളി രവിച്ചേട്ടന് ഞാൻ ഇന്നലെ ചെന്ന് കണ്ടു. നല്ല സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു കണ്ണമ്പള്ളി രവിച്ചേട്ടൻ. ഞാൻ എട്ടാം കല്ലിന്ന് സൈക്കിളേറ്റ് കാച്ചാണി വഴി കയറി ഇങ്ങനെ അരീകര വല്ലനാട് അങ്ങനെ കേറി രവിച്ചേട്ടനെ ചെന്ന് കണ്ടു. അവിടെ ചെന്ന് കണ്ടു രവിച്ചേട്ടന് ആളിനെ മനസ്സിലായില്ലല്ലേ.
0: അതെ, പറഞ്ഞാലല്ലേ മനസ്സിലാവും.
1: ആ അപ്പൊ രവിച്ചേട്ടൻ എങ്ങനെ ഞാൻ കഴിക്കാൻ വല്ലതും ഉണ്ടെന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൂ ഉറച്ചൊക്കെ കഴിച്ചു.
0: എപ്പോഴാ പോയേ?
1: ഇന്നലെ ഒരു 10 മണിയാവും
0: രാവിലെ. ശരി, എന്നിട്ട്?
1: അപ്പൊ കഴിച്ചു, പിന്നെ ഒരു 3 പൊറോട്ട ഒരു ഇറച്ചി ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന അവിടെ. അപ്പൊ ഞാൻ ആരാണെന്ന് എന്തെന്നൊന്നും പറഞ്ഞില്ല.
0: നന്നായി,
1: സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
0: കഴിച്ചു കഴിഞ്ഞ് പൈസ കൊടുത്തിട്ടേ
1: പറയാവൂ. അങ്ങനെയല്ലേ ചെയ്തത്?
0: അല്ലെങ്കി നമ്മുടെ ജവിചേരന്റെ സുഖാനുസരിച്ച് പൈസ വാങ്ങിക്കൂല.
1: അത് നമ്മള് പലരും പറയണ കേട്ടല്ലോ ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കഴിച്ച് ചായയും കുടിച്ച് എത്ര ആയെന്ന് 160 രൂപ ആയെന്ന് പൈസയും കൊടുത്തിട്ടാണ് ഞാൻ കാര്യം പറഞ്ഞത്. അപ്പൊ ആളാക്കി തന്നിട്ട്
0: ചമ്മന്തിന്.
1: ചമ്മനെന്ന് പറഞ്ഞാൽ ഇത്തരം ദൂരം വരെ ഞാൻ സൈക്കിളിൽ ചെയ്തിട്ട് ചെന്നിട്ട് എനിക്ക് ഫ്രീയായിട്ട് തരാൻ ഒക്കാത്തിനുള്ള പ്രയാസമാണ്.
0: അല്ലാതെ ഇത്രയും ദൂരം ഇങ്ങനെ എവിടെ പോയാലും സൈക്കിളെ വിട്ടിട്ടാണോ പോണേ?
1: എവിടെ പോയിരുന്നാലും ഞാൻ അങ്ങനെയൊന്നും ഇല്ല. സൈക്കിളിൽ എനിക്ക് അവിടെ കന്നാസായി കയറാനുള്ള സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ കയറിയേനെ. അത് ഇനി ഒരു ദിവസം ബസ്സിൽ വന്നാലേ കാര്യം
0: നടക്കുക.
1: സൈക്കിളിലൊക്കെ വന്നു കഴിഞ്ഞ് ടിക്കറ്റും കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ബുദ്ധിമുട്ടാവും. അത് ടിക്കറ്റ് വിറ്റ് തീർന്നാ വരാം, കുഴപ്പമില്ല. പിന്നെ എനിക്ക് എന്റെ 2 ടിക്കറ്റ് കൊടുത്ത് ജനിച്ചിട്ട് കേട്ടോണ്ടിരിക്കും, ചിരിക്കേരിക്കും. ഇപ്പം കേട്ടവടാ 2 ടിക്കറ്റ് കൊടുത്ത് ഒരു പോലും പ്രൈസും ഇല്ല.
0: അങ്ങനെയാണല്ലോ.
1: അങ്ങനെ ജനിച്ചേട്ടനെ എനിക്ക് ഒന്ന് കാണാൻ പോണോ എന്ന് ഞാൻ കൊറേ നാളെ
0: ആഗ്രഹിച്ചു. കണ്ടു, വന്നു, കണ്ടു, കീഴടക്കി എന്നൊക്കെ പറയാൻ പോലെ കണ്ടു.
1: എനിക്കും വലിയ സന്തോഷമാണ്.
0: എങ്ങനെ ഉണ്ടായിരുന്നു അവിടുന്ന് ഫുഡൊക്കെ?
1: ഫുഡൊന്നും കുഴപ്പമൊന്നും ഇല്ല. ഫുഡിന് ഇവിടെ രവിചേട്ടൻ പറയണേക്കാളും അപ്പുറോട്ട് നമുക്ക്
0: തോന്നണം.
1: 30 രൂപയ്ക്കും 50 രൂപയ്ക്കും ചിക്കൻ കൊടുക്കണം പറയണത് എന്തരാണ്? അതിനുള്ള ചിക്കനൊക്കെ
0: ഉണ്ടല്ലേ.
1: പിന്നെ
0: പേരിന് കൊടുക്കുന്നല്ല,
1: അതിനുള്ള ടേസ്റ്റും ഉണ്ട്.
0: ആണല്ല, പേരിന് കൊടുക്കുന്നല്ല.
1: അല്ല, മനസ്സറിഞ്ഞ
0: ഒരാള് തിന്നണമെന്ന് വിചാരിച്ച് തന്നെയാണ് കൊടുക്കുന്നത്.
1: ഓ, ഞാൻ അതല്ലേ, 2 അപ്പവും വാങ്ങിച്ച് 1 ചിക്കനും വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ 3 പൊറോട്ട 1 ചിക്കനും കൂടെ പാർസലും കൂടെ
0: വാങ്ങിച്ചാണ്. ഉച്ചക്ക് കഴിക്കാലോ അല്ലേ?
1: ഉച്ചക്ക് കഴിക്കാം. അവിടെ ഇവിടെ കഴിഞ്ഞ് വരുമ്പോ താമസിക്കുക, അതുകൊണ്ട് പിന്നെ ഞാൻ അത് അതുകൂടെ കണക്ക് കൂട്ടി വരും. പക്ഷെ ആശാന് വേറെ ഒന്നും ഇല്ല. ആശാന് എനിക്ക് ഫ്രീ ആയിട്ട് തരാത്തിട്ടുള്ള പ്രയാസമുള്ള, അല്ലെങ്കിൽ ഞാൻ ചെന്നാൽ ഭയങ്കര സന്തോഷമാണ്.
0: അങ്ങനെ വാങ്ങാൻ പാടില്ല, അങ്ങനെ കാശ് വാങ്ങാതിരിക്കുന്നത് ശരിയല്ല. നമ്മളടുത്ത് നമ്മളെ റേഡിയോ കേൾക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമുക്കറിയാവുന്ന ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ നമ്മളെ നമ്മളെ ഒരു ജീവിത മാർഗമല്ലേ സ്നേഹം.
1: വേറെ ബിസിനസ് വേറെ, വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അല്ല കടയിൽ.
0: അതെ അതെ അതെ, ഒരു ദിവസം
1: വീട്ടിൽ വന്ന് നമ്മൾ എന്ത് കഴിച്ചാലും വിഷയമല്ല.
0: വീട്ടിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിക്കേണ്ട കാര്യമല്ല, പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളത് വാങ്ങണം.
1: എന്തായാലും
0: അതുകൊണ്ടാണല്ലോ ഇനി നമുക്ക് പോവാൻ തോന്നും, അല്ലെങ്കിൽ പോവാൻ തോന്നില്ലല്ലോ.
1: കിലോമീറ്റർ
0: ബസ്സിൽ കയറി പോണം.
1: ബസ്സിൽ കയറി പോവാം. ഇന്ന് കരുണാ സായി ഒരു ദിവസം പറഞ്ഞതിന്റെ അന്ന് ഞാൻ അവിടെയും കൂടെ കയറിയിട്ട് വരും.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പം ഞാൻ കണ്ണമ്പളി രവിച്ചേട്ടനും രവിച്ചേട്ടന്റെ അവിടെ നിന്ന് ചായ കുടിച്ച് പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ മാഡത്തിനും സാറിനും, പിന്നെ അവിടെ വിഷ്ണു ആണോ ആരാണോ ഇരിക്കുന്ന അവർക്കും, പിന്നെ മറ്റേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടെ ഡെഡിക്കേഷൻ ചെയ്തുകൊണ്ട് ഒരു പാട്ട്, വീതൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ എന്നുള്ള ഒരു പാട്ട്,
0: ഫാൻറ്റം എന്ന ചിത്രത്തിലെ പാട്ട്.
1: പാട്ട്
0: ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
1: പ്രത്യേകിച്ച് രവിചേട്ടന് മാന്തി.
0: ഓക്കെ,
1: രവിചേട്ടന്.
0: ആ, പ്രത്യേകിച്ച് രവിചേട്ടന്. ഓക്കെ, ആയിക്കോട്ടെ. ശരി ശരി, ഓക്കെ, പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.
0: ശരി. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ പാഴിക്കോട് നിന്ന് ജയൻചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ കുറെ നാളുകളായുള്ള ആഗ്രഹം രവിചേട്ടനെ പോയി കാണുക എന്നുള്ളൊരാഗ്രഹം സാധിച്ചു. അപ്പോൾ പാട്ട് ഒരുപാട് പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ചും രവിചേട്ടന് വേണ്ടിയിട്ടാണ് വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ എന്നുള്ള പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ ചില നേരങ്ങളിൽ നമുക്ക് വാക്കുകളേക്കാൾ കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്ന ചില പാട്ടുകളാണ്. വരികൾക്കിടയിൽ നമ്മൾ തിരയുന്ന ഒരു സമാധാനവും ആശ്വാസവും അതൊരു പക്ഷേ ആ സംഗീതത്തിൽ കാണും. മനസ്സൊന്ന് തണുപ്പിക്കാൻ, ഓർമ്മകളിലേക്കൊന്ന് മടങ്ങാൻ നല്ല പാട്ടുകൾ കേൾക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? ലളിത ആണോ? ആ, പറഞ്ഞോളൂ. ഇതിപ്പോ നമുക്ക് രണ്ട് ലളിതമാരുണ്ട്. ഒരു ലളിത കണ്ണമ്പള്ളിയിലുള്ള ലളിതയാണ്.
1: ആ
0: ശരി. ആ അപ്പൊ ശബ്ദം എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴൊന്നും കിട്ടിയില്ല. അവിടെ ആ സ്ഥലത്ത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ? കണ്ണമ്പള്ളിയുടെ ഏത് ഭാഗത്തായിട്ടാണ് വീട് വരുന്നത്? അതെ അതെ.
1: വരുമ്പോ ഇവിടെ ഒരു പാറ ഇടിച്ചതും മണ്ണിടിച്ചതും കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഒരു കുഴിഭാഗത്താ എന്റെ വീട്.
0: ആ കുഴിഭാഗത്തിരിക്കുന്നത് കൊണ്ടാണ് റേഞ്ച് ഇല്ലാത്തത്.
1: അതെ.
0: ശരി, അപ്പൊ നമ്മളെ റേഡിയോയുടെ പ്രിയ ശ്രോതാവാണ്, കുറെ നാളുകളായി വിളിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. രവിചേട്ടനാണ് നമ്പർ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അയ്യോ, ഇപ്പൊ ഞാന് ഒരു നാലഞ്ച് പൂച്ചകള്, രണ്ടൂന്ന് പട്ടി.
0: അതിൽ കൂടുതൽ വേറെ ആര് വേണം? മനുഷ്യരെക്കാൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഈ മൃഗങ്ങൾ എന്ന്
1: പറയുന്നത്.
0: അതെ, അവര് അവരൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടേ വീട്ടില്? ആ, കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ ഇന്ന് ചോറ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആ സൈ റേഡിയോയില് കോള് കിട്ടിയില്ലേ. ശരി, വയറ് നിറഞ്ഞു എന്ന് കേക്കുമ്പോ നമുക്കും ഒരു സന്തോഷമുണ്ട്. അപ്പൊ ആ കൊറേ കാലമായി റേഡിയോ കേക്കാൻ തുടങ്ങിട്ടല്ലേ?
1: അതെ, ഞാൻ പറഞ്ഞില്ലേ കേട്ടോ, എനിക്ക് അത് റേഡിയോ താഴെ വീണ് പൊട്ടിപ്പോയി. ഞാനിപ്പോ റബ്ബർ ബാൻഡ് ഒക്കെ കേട്ട് കെട്ടി പൂട്ടി വെച്ചിരിക്കുന്ന, ചില സമയം വിട്ടു വിട്ടാ കേക്കണം, അപ്പോഴൊരു സങ്കടം തോന്നും.
0: ബാൻഡേജ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്തിന് എന്തെങ്കിലും ഒരു സംവിധാനം വരുമ്പോ ഒരു റേഡിയോ അങ്ങ് വാങ്ങിക്കണം. പതിനാറ് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വരുമ്പോ നമുക്ക് ഒരു റേഡിയോ വാങ്ങിക്കാം. തരും, എല്ലാം കൂടെ ഒരുമിച്ച് തരുമല്ലോ. എന്തായാലും നമുക്ക് അവകാശപ്പെട്ടതാണ്, അപ്പൊ നമുക്ക് കിട്ടും. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം? ഭക്ഷണം കഴിച്ചോന്നോ? ആ, കഴിച്ചു കഴിച്ചു, ഭക്ഷണവും കഴിച്ചു. എല്ലാവർക്കും സുഖം.
1: ചൊവ്വാഴ്ച വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ബുധനാഴ്ച അവസാനം 4:20 വരെ ഞാൻ വിളിച്ചു. പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റില്ല, കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ടിയത്.
0: 4:20 ഒക്കെ കഴിയുമ്പോ ഇന്നെ കിട്ടാൻ പാടാ.
1: പിന്നെ വിളിക്കുമ്പോ
0: അതറിഞ്ഞൂടാ. ഇന്ന് തുടക്കത്തിൽ കുറച്ച് റേഞ്ചിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം കുഴപ്പമില്ല. അത് എങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞൂടാ, എന്നാലും ലക്ക് ഉണ്ടെന്ന്. ഇൻകമിങ് കോൾ ഇല്ലെന്നാ? എനിക്കറിയില്ല എന്താണ് ഈ ഫോണിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നൊന്നും അറിഞ്ഞൂടല്ലോ.
1: പിന്നെ റേഡിയോ ആ മൊബൈലിന് ഈ ഇൻകമിങ് കോൾ എന്ന് പറയുന്ന മൊബൈലിന് സമയത്ത് ആഹാരം വെള്ളമൊക്കെ കൊടുക്കണം കേട്ടോ.
0: ഞാൻ നോക്കട്ടെ. ഇൻകമിങ് കോൾ എന്ന് അങ്ങനെ പറയുന്ന എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻകമിങ് കോൾ എന്ന് മാത്രമേ പറയുന്നുള്ളു, വേറൊന്നും പറയുന്നില്ലേ? അപ്പൊ ഈ രണ്ടുപേര് പറയണത് നമ്മളങ്ങനെ ഒരാൾക്ക് ഇൻകമിങ് ഒരാള് ബിസി ആക്കി വെച്ചിരിക്കുന്നത്. ശരി, ഏത് പാട്ടാ വേണ്ടേ?
1: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമേശ്വരൻ വിജനമായ ഭൂവിലും ഈശ്വരൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ ഇത് ഇദ്ദേഹം പിന്നെ എവിടെയാണ്? എവിടെയെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ
1: നമ്മള് കണ്ടെത്തണം.
0: ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട് ഈശ്വരൻ. നമ്മുടെ പ്രവൃത്തിയാണ് ഈശ്വരൻ. ഇത്രയും പൂച്ചകളെയും പട്ടികളെയും ഒക്കെ നോക്കുന്നില്ലേ? അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേ?
1: ആ,
0: അപ്പൊ ലളിതമ്മയുടെ ഉള്ളിലും ഉണ്ട് ഈശ്വരൻ.
1: അതാണ്.
0: അപ്പൊ ഒരു ഈശ്വര ചൈതന്യം ഉള്ള ആളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് നമ്മുടെ ഈശ്വരൻ. അങ്ങനെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പം എന്തായാലും കുറേ നാളുകൾ കൊണ്ട് വിളിക്കുന്നു, ഇന്ന് കോള് കിട്ടി, സംസാരിക്കാൻ പറ്റി. അപ്പം ലളിതമ്മയ്ക്ക് കരുണാസായി രവിയുടെ സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി ശരി. അപ്പോൾ കരുണാസായി റേഡിയോയിൽ ഇപ്പോൾ സംസാരിച്ചത്, പോക്കുവെല്ലിൽ ഇപ്പോൾ സംസാരിച്ചത് ലളിതമ്മയാണ്, കണ്ണമ്പള്ളിയിൽ നിന്നാണ്. നമ്മുടെ പ്രിയ ശ്രോതാവാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെ കാണാനൊക്കെ വന്നിരുന്നു, കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. പെരുവിച്ചേട്ടനെ നമ്പരൊക്കെ വാങ്ങിച്ചാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തു കാത്തിരുന്ന ആ ഒരു ദിവസം സംസാരിക്കാൻ പറ്റി കഴിഞ്ഞു, വളരെ സന്തോഷം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും കേട്ട് കൊതിരാത്ത പാട്ടുകളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പരസ്പരം പകരാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: കൊറേ കാലമായി വിളിച്ചിട്ട്.
0: ഇവിടെ നാട്ടിലെങ്ങും ഇല്ലേ?
1: നാട്ടിൽ കുറച്ചു കാലം ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞ മാഡത്തിന്റെ ജന്മനാള് കഴിഞ്ഞ് ബുധനാഴ്ച ഇരുന്നായിരുന്നു, ഒരു ബുധനാഴ്ച ആയിരുന്നു.
0: അത് കഴിഞ്ഞ്
1: ശനിയാഴ്ച വിളിച്ചു. അത് കഴിഞ്ഞ് 23-ാം തീയതി ഞാൻ ഇവിടുന്ന് പോയി, എറണാകുളത്ത് പോയി.
0: ഓഗസ്റ്റ് 23-ന് പോയി.
1: ഓഗസ്റ്റ് ഓണം എല്ലാം അവിടെ ആയിരുന്നു. പിന്നെ കൊച്ചുമോള് ഷാർജയിൽ നിന്ന് വന്നിരുന്നു, ഒറ്റയ്ക്ക് എയർ ഹോസ്റ്റൽസിന്റെ കൂടെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ അവളെയും കൊണ്ട് എറണാകുളം, അവിടുന്ന് പിന്നെ 3-ാറ് അവിടെ എല്ലായിടവും അടിച്ച് കറങ്ങി.
0: മൊത്തത്തിൽ കേരളം ഒന്ന് ചുറ്റി കറങ്ങി.
1: മൊത്തത്തിൽ ഒന്ന് കറങ്ങി എല്ലായിടവും കൊച്ചു ഒക്കെ പോയി. അവര് മക്കളുമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ സന്തോഷമായിട്ട് ഓണമല്ല, ഈ വർഷത്തെ ഓണം ഗംഭീരമായിരുന്നു. എല്ലാവരെയും കൂടെ ഒരുമിച്ച് കറങ്ങാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്.
0: ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം മക്കളോടൊപ്പം ഒക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റി, കറങ്ങാൻ പറ്റി, ഓണമൊക്കെ വളരെ അടിപൊളിയായി ആഘോഷിക്കാൻ പറ്റി. ഇതൊക്കെയാണല്ലോ ജീവിതത്തിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്.
1: തീർച്ചയായിട്ടും. മാങ്കുളത്ത് റിസോർട്ട് എടുത്ത് തങ്ങി 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു.
0: ഓ,
1: ഇടുക്കിയില്.
0: ഇടുക്കിയിലെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം?
1: ആ കുഴപ്പമില്ല, അത്യാവശ്യം. അതായത് ഞങ്ങള് പോയപ്പോ 3 ദിവസേ ആയിട്ടുള്ളു നമ്മുടെ കുന്നില് ഇത് പൂക്കാനായിട്ട്. നീലക്കുറിഞ്ഞി പൂത്ത് തുടങ്ങിയിട്ട്.
0: നീലക്കുറിഞ്ഞി പൂത്ത് കാണാൻ പോയാ?
1: ആ പോയിരുന്നു, പോയിരുന്നു. ഞങ്ങള് 3-ാറിന്ന് തിരിച്ചു വന്നപ്പോ 3-ാറിന്ന് മാട്ടുപെട്ടി പോയി. അവിടുന്ന് 8 കിലോമീറ്റർ 3-ാറ് ടൗണിൽ നിന്ന് മാട്ടുപെട്ടിയിലാണ് പോയത്. മാട്ടുപെട്ടിയിൽ ഒരു ചോക്ലേറ്റ് കമ്പനിയുണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് തേയിലേക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അതിന്റെ അടുത്ത് ടാറ്റയുടെ തേയില
0: തോട്ടം,
1: അതിന്റെ ആ അതുവഴി കയറിയാണ് ഈ ഹില്ലിലോട്ട് പോവേണ്ടത്. അപ്പൊ ആ പ്രദേശത്താണ് ആദ്യമായിട്ട് പൂത്തത് അവിടെ.
0: ഓക്കെ.
1: ഗംഭീരമായിട്ട് അവിടെ പിള്ളേരെ കൂടെ പോയി, അതിന്റെ ഭംഗിയെ കുറിച്ചൊക്കെ അവരിൽ നിന്ന് അറിഞ്ഞു, കേട്ടറിഞ്ഞു. തന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കേട്ടറിഞ്ഞു.
0: കൂടെ ഒപ്പമുള്ളവര് നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
1: മക്കള് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോ. മക്കളും മരുമോനെന്ന് പറയാൻ പറ്റില്ല, അവനും
0: മകൻ.

0: ആണ്.
1: മക്കളെക്കാനും കാര്യങ്ങൾ കൊണ്ട് നടക്കാനും കാര്യങ്ങള് പറഞ്ഞു കേട്ടു, ഭയങ്കര ഹാപ്പി ആയിരുന്നു.
0: അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്വത്ത് എന്ന് പറയുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ദീർഘകാലത്തിന് ശേഷം
0: ഓണവിശേഷങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മൾ ലേറ്റ് ആയിട്ടാണ്
1: പറയുന്നത്.
0: വരുവേ എന്ന് രജനീകാന്ത് പറഞ്ഞതുപോലെ. ശരി,
1: എല്ലാവരും സുഖമായിരിക്കുന്നു.
0: അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ചന്ദ്രമതി അമ്മയ്ക്കൊക്കെ സുഖമല്ലേ?
1: പിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് കൊച്ചു കഴിഞ്ഞ ശനിയാഴ്ച മിനിങ്ങാന്ന് പോയി,
0: തിരിച്ചുപോയി.
1: അതുപോലെ തന്നെ അയച്ചത്, ഒറ്റയ്ക്ക് തന്നെ അയച്ചത്.
0: ഇപ്പൊ വീണ്ടും നമ്മൾ മാത്രം ബാക്കിയായി.
1: നിഹരിക, അങ്ങനെ ഞാനും നമ്മുടെ വാമഭാഗവും മാത്രമേ ഉള്ളൂ.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഞാന് നമ്മുടെ ഇടുക്കിയെ കുറിച്ച് വളരെ മനോഹരമായ ഒരു പാട്ട്, അതല്ലാതെ വേറൊരു പാട്ടില്ല ആ ഇടുക്കിയെ കുറിച്ച് അത്രയും മനോഹരമായിട്ട് വർണ്ണിക്കാനായിട്ട്. പോയി കണ്ട ഒരു പ്രതി, അത് മഹേഷിന്റെ പ്രതികാരത്തില് മലമേലെ തിരി വച്ചു,
0: പെരിയാറിൻ
1: വിരി വെച്ചു. ആ എന്തൊരു പ്രകൃതി, ആ അവിടുത്തെ പ്രകൃതി അങ്ങനെ ഒപ്പിയെടുത്ത് ഒരു ഒരു സാർ പറയാറുള്ളത് പോലെ ക്യാൻവാസിൽ പകർത്തിയത് പോലത്തെ ഉള്ള ഒരു
0: ഇവളാണ് മിടിമിടുക്കി.
1: ആ സത്യം ഞാൻ അത് അനുഭവിച്ചു അവിടെ ചെന്ന്.
0: അവിടത്തെ കാറ്റാണ് കാറ്റ്,
1: കാറ്റ് അതെ,
0: അവിടത്തെ മഞ്ഞാണ് മഞ്ഞ്,
1: മഞ്ഞ് അതെ, കുളിരാണ് കുളിര.
0: അപ്പൊ അതെല്ലാം അങ്ങോട്ട് അനുഭവിച്ചു.
1: അതെ, അനുഭവിച്ചു. അപ്പൊ ആ സന്തോഷത്തിന്റെ ആ പാട്ട് എല്ലാവർക്കുമായിട്ട്.
0: ശരി, മഹേഷിന്റെ പ്രതികാരത്തിൽ എന്തായാലും ആ ഇടുക്കി കണ്ട ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക്.
1: ഓർമ്മയ്ക്ക് വേണ്ടിയാണ്, ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ പകർന്നു തന്നെയാണ് ആ പാട്ടിലൂടെ. ആ ഇടുക്കിയുടെ ഒരിക്കലെങ്കിലും പോകാത്ത ഒരു പോകട്ടെ, അത്രയും
0: ഇത് കേട്ടെങ്കിലും നിങ്ങൾ ഇടുക്കി കാണാൻ പോകണം.
1: തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പൊ ഉണ്ടായ വിഷമപരമായ ചില ദുരന്ത കാര്യങ്ങൾ
0: നടക്കുന്നു, നടക്കുന്നു. അതെ, അതെ,
1: നടക്കുന്നുണ്ട്. പക്ഷെ മാഡം, അത് ഏറ്റവും കൂടുതൽ നമ്മള് മനുഷ്യ നിർമ്മിതമായ
0: ദുരന്തങ്ങളാണ്. അതെ, അതെ,
1: തന്നെ പ്രകൃതി, ഇതുപോലെ പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഒരു ഭൂമിയാണ് കേരളം. കനിഞ്ഞു തന്നിട്ടുള്ളതാണ് സത്യമായിട്ട്. അവര് പറയുന്ന വെറുതെ ഇല്ല, ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. അപ്പൊ അങ്ങനെ തന്നിട്ടുള്ള ഇത് നമ്മൾ ചൂഷണം ചെയ്ത് നശിപ്പിച്ച്
0: അതിന്റെ തിരിച്ച് ഭൂമി നമ്മളോട് പ്രതികാരം ചെയ്യുന്നുണ്ട്
1: തുടങ്ങി. കാലാവസ്ഥയിലും പിന്നെ പ്രകൃതി ദുരന്തങ്ങളാലും ഒക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചു തുടങ്ങി. അപ്പൊ ഇത് മനുഷ്യ നിർമ്മിതമാണ്, ഈ അപകടങ്ങളും കാര്യങ്ങളൊക്കെ.
0: എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിക്കട്ടെ എല്ലാവരും,
1: ശ്രദ്ധിച്ച് അത് ഇനി ഇവിടെ വികസന നമ്മള് മുമ്പോട്ട് എന്നുള്ള ചിന്തയല്ലാതെ നാളെ നമ്മുടെ തലമുറയ്ക്ക് എന്ത് സമ്പാദിച്ചു വെക്കാം എന്നുള്ള ഒരു ചിന്തയും.
0: ഈ ഭൂമി നമുക്കുള്ളത് മാത്രമല്ല, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കൂടെ ഉള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ഓക്കെ, ശരി,
1: ഓക്കെ.
0: ഇപ്പൊ പോക്കുവൽ തത്സമയ പരിപാടിയിൽ പേയാടുന്ന പത്മകുമാർ ചേട്ടനാണ്. അപ്പൊ കുറെ കാലത്തിന് ശേഷം, കുറെ കാലം എന്ന് പറയാൻ പറ്റില്ല, ഓണത്തിന് മുന്നേ നമ്മളെ വിളിച്ചതാണ്. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചു. നമുക്കിപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ ഇടുക്കിയെ വർണ്ണിക്കുന്ന ഒരു പാട്ട്, അദ്ദേഹം ഇടുക്കി കണ്ടതിൻ്റെ ഒരു ഓർമ്മയിൽ എല്ലാവരും ഈ പാട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് എല്ലാവരും ഇടുക്കി കാണാൻ പോകണം, മൂന്നാർ കാണാൻ പോകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിത തിരക്കുകൾക്കിടയിൽ ഓടിത്തളരുമ്പോൾ മനസ്സൊന്ന് തുറന്ന് സംസാരിക്കാൻ, ആരും കുറ്റപ്പെടുത്താതെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് വലിയൊരു ആശ്വാസമാണ്. നമുക്ക് പരസ്പരം വർത്തമാനം പറയാം. സന്തോഷത്തിലും സങ്കടത്തിലുമൊക്കെ നമുക്ക് പരസ്പരം കൂടെ നിൽക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മേഡം. ഞാൻ ശോഭനമാരി.
0: ആ ശോഭനമാരി ചേച്ചി, പറയൂ.
1: ഇന്ന് എന്റെ അമ്മയുടെ ആണ്ടാണ് ഓർമ്മദിനം. അങ്ങനെ ഒരു പാട്ട് വേണോ?
0: ഇന്ന് ഓർമ്മദിനമാണോ?
1: ഓ,
0: എന്നിട്ട് എന്തൊക്കെ ചെയ്തു?
1: മോം ബലിയിടാൻ പോയി. അവ അങ്ങ് എറണാകുളത്ത് നിന്ന് പോയി. അവിടെ പോയി. പിന്നെ നമ്മള് വേറെ ഒന്നും ആഘോഷമൊന്നുമില്ല.
0: നമ്മള് ആ ദിവസം ഓർക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
1: ആ പിന്നെ അതല്ലേ വലിയ കാര്യം.
0: ആ ദിവസമൊന്നല്ല, എല്ലാ ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും ഓർക്കാതിരിക്കും.
1: നമ്മളൊരു ആകാരമായാലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവര് പഠിപ്പിച്ച ജോലിയല്ലേ നമ്മളിപ്പം ചെയ്ത്
0: കഴിക്കുന്നത്.
1: നമ്മൾ അറിയാറായപ്പോഴേ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ അതൊക്കെ. പിന്നെ അമ്മയെന്ന് പറയുന്ന അച്ഛനും നമുക്ക് കളയാൻ പറ്റും. ഇപ്പോൾ മരിച്ചാലും നമുക്ക്
0: ഓർമ്മ അങ്ങനെ കളയാൻ പറ്റുന്ന ആൾക്കാരല്ലല്ലോ.
1: നമ്മളും കൂടെ മരിച്ചു പോയാലേ കളയാൻ പറ്റും. ഒന്നാമത് എനിക്ക് അമ്മയുടെ അത്ര ഇഷ്ടം. അമ്മയെന്ന് നമ്മക്ക് എല്ലായിരുന്നത്.
0: അമ്മയാണ് എല്ലാം.
1: അല്ല, ആയിരുന്നത് അങ്ങനെയായിരുന്നു. രക്തപ്പെട്ടൊക്കെ വളർത്തിയതല്ലേ.
0: അതെ അതെ അതെ. പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ. അമ്മമാര് അവരുടെ സുഖ സന്തോഷങ്ങളൊന്നും അവര് നോക്കാറില്ല.
1: നോക്കൂല്ല. നമ്മൾ എന്താണ്, നമ്മക്ക് ഇങ്ങനെയല്ല, അവര് എങ്ങനെ നോക്കാന്നുള്ള രീതിയിൽ ഇവിടെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയാണ്. അപ്പോഴും അമ്മക്ക് അത് ഓർമ്മിക്കായിരിക്കണം.
0: അത് ഓർമ്മിക്കണം.
1: ഓർമ്മിക്കണം. മോനും കറക്റ്റ്. അവൻ തന്നെ അമ്മയ്ക്ക് എല്ലാ കർമ്മവും ചെയ്തു. അവൻ തന്നെ ബലിയെല്ലാം ഓർമ്മിച്ച് പറയും. നാളെയാണ് അമ്മേരെ അമ്മമേരാണ്ട് പറയാ. മറന്നില്ല മക്കളെ. സത്യം പറയാമ്പോ നമുക്കറിയാലോ.
0: നമ്മള് മറക്കുന്നത് മറക്കാത്തത് ഓക്കെ, പക്ഷെ മക്കളത് ഓർത്ത്, കൊച്ചുമക്കളത് ഓർത്ത് വെച്ചിരിക്കാന്ന് പറഞ്ഞാൽ
1: അതൊരു
0: കാരണം. അത്രമാത്രം അമ്മൂമ്മയെ സ്നേഹമാണ്.
1: അമ്മയ്ക്ക് മോനില്ല, എനിക്ക് മാത്രമാണ് മോനുള്ളത്.
0: അതുകൊണ്ടാണ് ഇത്രയും സ്നേഹം കൊച്ചുമോനോട്.
1: കൊച്ചുമോനോട് അവൻ 14 വയസ്സായപ്പോ 15-ാമത്തെ വയസ്സില് അമ്മയ്ക്ക് കർമ്മം ചെയ്തു. എപ്പോഴും പറയുന്ന മോനാണ്. എനിക്ക് ആ മക്കളിൽ അനിയത്തിമാരെ രണ്ടാമക്കളെയൊക്കെ ഭയങ്കര ഇതായിട്ട് നോക്കി. പക്ഷെ അവര് ഉദ്യോഗസ്ഥരൊക്കെ ആയപ്പോ അവര് ഇപ്പൊ ഇവർക്ക് കർമ്മം ചെയ്യാനും മാസം തോറും ഒക്കെ താല്പര്യം കാണിച്ചു. നമ്മളല്ലേ ചെയ്യേണ്ടത്, നമ്മക്കല്ലേ ബാധ്യത.
0: അങ്ങനെ ചെയ്യാന്ന്
1: പറഞ്ഞ് 16 ദിവസം. പിന്നെ അത് വേണ്ട, അപ്പോഴും മോനെ കൊണ്ട് തന്നെ ചെയ്യിക്കാന്നുള്ള അഭിപ്രായം. അവൻ തന്നെ ഇന്ന് വരെ നമ്മള് പിന്നെ ആണ്ടോറും ഒക്കെ പോകുന്നല്ലാതെ അവൻ തന്നെ എല്ലാം കറക്റ്റാ ചെയ്യുന്നു.
0: കറക്റ്റായിട്ട് ഓർത്തൊക്കെ ചെയ്യും.
1: ഓർത്ത് ചെയ്യും. ഇനി നമുക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം ചേച്ചി മരിച്ചിട്ട് പറഞ്ഞാലും അവർക്കും അവൻ തന്നെ. ഇപ്പോഴും ബാബുവിന് വെളിയിട്ടതും അവൻ തന്നെ. അവർക്ക് ഒരു മോളേ ഉള്ളു, മോനൊന്നും ഇതാകെ ഒരു മോളേ
0: ഉള്ളു.
1: അങ്ങനെ അമ്മമേരെ കാര്യം ഒന്നും നടക്കൂല. അപ്പൊ എനിക്ക് മാനം തീല ഒരു പാട്ടാണ് അമ്മ മഴക്കാരന്.
0: അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു
1: നിറഞ്ഞു ആ കണ്ണീരിൽ
0: ഞാൻ അലിഞ്ഞു. നീ പാട്ട് കേട്ട് കണ്ണീരിൽ അലിയാനാണോ?
1: നമ്മക്ക് എന്തായാലും അമ്മയല്ലേ, നമുക്ക് സങ്കടം ഉണ്ടല്ലോ. 2 ദിവസത്തിന് മുമ്പേ സങ്കടം ഉണ്ട് അമ്മയുടെ. ഒരു വേർപാടല്ലേ.
0: ആണ്ട് വരുമ്പോ ഓർമ്മ വരുന്ന സമയത്ത് ഒരു വിഷമം വരും.
1: വിഷമം 2-3 ദിവസത്തിന് മുമ്പ് ഉണ്ട്. അതും പോയിട്ട് നമുക്ക് എപ്പോഴും നമ്മളെ അമ്മയെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂല്ലേ. അച്ഛനും അമ്മയും
0: പിന്നെ
1: 3 ചേച്ചിമാരി പോയി. ഇനി ഞാനും എന്റെ നേരെ മൂത്ത ചേച്ചിയുള്ളു. അവരൊന്നും മരിക്കാനുള്ള സമയമല്ല. അവർക്കൊക്കെ അസുഖങ്ങള്
0: ഓരോരോ അസുഖങ്ങള് വന്നു. അല്ലാതെ ഏജ് ആയിട്ടൊന്നും അല്ല.
1: ഇല്ല ഇല്ല, മൂത്ത ചേച്ചിയാണ് പൂജപ്പര. നല്ല നല്ല നല്ല രീതിയിൽ സുഖിച്ച് ജീവിക്കുള്ളു. അവര് ഈ ഉള്ള മരുന്നും ആശുപത്രി മരുന്നും ഈ വൈദ്യമാരെയൊക്കെ കഴിച്ച് 2 വൃക്കയും പോയി. അങ്ങനെയും നല്ല ഭാഗ്യമായിട്ട് ജീവിക്കാനുള്ളതാണ് തിരുമല പൂജപ്പര. അവര് 2 വർഷമായി, ഒരാള് 14 മാസമായി, ഒരാള് 23 വർഷമായി. ആ ആള് 35 വയസ്സിൽ മരിച്ചതാണ്.
0: ഒരു സഹോദരി.
1: ഓ, ഒരു 2-ാമത്തെ ചേച്ചി. ആ ചേച്ചിയാണ് എനിക്ക് മണിച്ചിന്ന് പേരിട്ടത്.
0: പാട്ട് വേണം. അമ്മ അമ്മ മഴക്കാരന് അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു.
1: അമ്മ മഴക്കാരന് മേഡത്തിന് എല്ലാവർക്കും സുഖമാണല്ലോ. മോളും
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ പാട്ട് കേട്ട് കണ്ണിറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല.
1: 2 ദിവസം കണ്ട വിഷമം തന്നെ, ഒരു ഭയങ്കര ഒരു പ്രയാസം.
0: സങ്കടപ്പെടണ്ട. അപ്പൊ പാട്ട് കേൾക്കാമോ?
1: മരിച്ച ദിവസം തന്നെ ഇന്ന് ചൊവ്വാഴ്ച 1:30 മരിച്ചത്.
0: ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ശരി ശരി. പരിപാടിയിൽ ശോഭനകുമാരി ചേച്ചിയാണ് പുതുക്കുളങ്കരെന്ന് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ഇന്ന് അമ്മയുടെ ഓർമ്മ ദിനമാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. മാടമ്പി എന്ന ചിത്രത്തിലെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്നുള്ള പാട്ടാണ് ഈ ഒരു ദിവസം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴല്ല, മറിച്ച് വളരെ ചെറിയ ചില കാര്യങ്ങളിലാണ് നമ്മൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്താറുള്ളത്. വഴിയിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടുമുട്ടുന്ന ഒരു പഴയ കൂട്ടുകാരൻ, നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞുകുട്ടി, അല്ലെങ്കിൽ മഴ പെയ്തു തുറന്ന മഴയുടെ മണം, ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് സന്തോഷം പകർന്നു തരുന്നുണ്ട്. നല്ല പാട്ടുകളും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്
1: ഇത്? വെള്ളടങ്ങ് മോഹനാണ്.
0: ആ, പറഞ്ഞോളൂ. ആ, സുഖമാണല്ലോ മോഹൻ ചേട്ടൻ, സുഖമാണോ?
1: ആ, സുഖമാണ്. നല്ല കനത്ത മഴ പെയ്യെന്നൊക്കെ പറഞ്ഞു, ഇതുവരെയും പെയ്തില്ല.
0: കനത്ത മഴ മെനഞ്ഞാന്ന് പെയ്തില്ലേ?
1: പെയ്തു, നല്ല സൂപ്പർ മഴയായിരുന്നു അത്.
0: ആ, അത് തന്നെയാണ് കനത്ത മഴ.
1: ഇന്നും പെയ്യെന്ന് പറഞ്ഞു, ഇന്നും പറഞ്ഞു.
0: പക്ഷെ ഇരുണ്ടൊക്കെ കിടക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും പെയ്യുമായിരിക്കും.
1: അതെ അതെ അതെ അതെ അതെ. സുഖം തന്നെ.
0: ആ, സുഖമാണ്. പറഞ്ഞാലും മഴ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പെയ്യും.
1: അതുകൊണ്ട്
0: പറഞ്ഞത് തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല.
1: അപ്പൊ
0: ജോലിക്കൊന്നും പോയില്ലേ?
1: ഇല്ല, പണിയില്ല ടീച്ചറേ. മെനഞ്ഞാൽ തുറന്നപ്പിന്റെ പണി കഴിഞ്ഞു,
0: തീർന്നു.
1: ആ, തീർന്നു. പിന്നെ ഇനി എന്നാണെന്ന് അറിയില്ല.
0: ഈ മാസത്തത് കഴിഞ്ഞു.
1: അതെ അതെ അതെ.
0: ഒരു മാസം എത്ര പണി വരും?
1: ഇപ്പൊ ചിലപ്പോ 6 മണി, ചിലപ്പം 12 മണി, ഇങ്ങനെയൊക്കെ വരും.
0: ഒരു വർഷം 100 എണ്ണം തേക്കണം.
1: ആ, തേക്കണ്ടി പെട്ടെന്ന് തീരും.
0: ആ,
1: ഒരാളാണെങ്കിൽ തീരില്ല.
0: രണ്ടുപേരും ഉച്ചക്കെ തീർക്കും.
1: അതെ, 50 ദിവസം കൊണ്ട് പണി തീരും, പണി കിട്ടാൻ തരയാണെങ്കിൽ.
0: പണി കിട്ടുക എന്നുള്ളതാണ് പാടല്ലേ.
1: അതെ അതെ അതെ. അവര് പഞ്ചായത്ത് നടിച്ചും തരൂല വിദ്യാച്ചാ, വലിയ കഷ്ടം. ഇപ്പൊ
0: 100 പണിയൊക്കെ തേക്കാൻ പറ്റുമല്ലോ.
1: ജീവിച്ചു
0: പോണ്ടേ.
1: പിന്നെ അത് ഇതിന്റെ വരുമാനം.
0: പെൻഷനുണ്ട്. ഉച്ചഭക്ഷണം കഴിച്ചോ?
1: കഴിച്ചു.
0: അപ്പൊ ഏത് പാട്ട് വേണം?
1: എനിക്ക് മഞ്ഞേ ചിത്രത്തിൽ അമ്മ എന്റെ വെക്കാതെ ഉയരല്ലവേ,
0: തമിഴ് പാട്ടാണ്.
1: അതെ അതെ അതെ.
0: ശരി, ഇളയരാജയുടെ പാട്ടാണ്. അപ്പൊ നമുക്ക് അമ്മായന്റെ അഴയ്ക്കാതെ ഉയരില്ലേ എന്നുള്ള പാട്ട് കേൾക്കാം.
1: ശരി ടീച്ചർ. ഓക്കെ,
0: ശരി ശരി ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ വെള്ളറ നിന്ന് മോഹനൻ ചേട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോ മന്നൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കേണ്ട നമ്പർ 8891 8849 1 2. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 1 2. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. മനസ്സിലുള്ള വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ നമുക്ക് പരസ്പരം പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, മണികണ്ഠനാണ് ടീച്ചറെ. വലിയമല.
0: പറഞ്ഞോളൂ.
1: ഒരു പാട്ട് ആവശ്യപ്പെട്ടിരുന്നു, പറഞ്ഞിട്ടുണ്ട്.
0: ഏത് പാട്ടായിരുന്നു ആവശ്യപ്പെട്ടേ?
1: രജനീകാന്തിന്റെ പടത്തിൽ തന്നെ പാണ്ഡ്യൻ എന്ന സിനിമയിലെ പാണ്ഡ്യന കൊക്ക കൊക്ക എന്ന് പറയുന്ന പാട്ട്.
0: പാണ്ഡ്യന കൊക്ക കൊക്ക.
1: ഓ, രജനീകാന്തിന്റെ.
0: രജനീകാന്തിന്റെ ഫാനാണോ?
1: അല്ല, അല്ല, വേറെ എല്ലാ നടന്മാരും ഇഷ്ടം തന്നെ. കൊച്ചിൻകാലം മുതലേ ഈ സിനിമ കാണാൻ തുടങ്ങിയപ്പോഴേ രജനീകാന്തിന്റെ പടങ്ങളെല്ലാം കാണും.
0: രജനീകാന്തിന്റെ സിനിമകളൊന്നും വിട്ടിട്ടില്ല.
1: ഏ, രജനീകാന്തിന്റെ കാണും, വിജയാന്തിന്റെ സിനിമകളെല്ലാം കാണും. പഴയ നടന്മാരെല്ലാം എല്ലാ പടങ്ങളും.
0: പുതിയ നടന്മാരെയൊന്നും അത്ര ഇഷ്ടമില്ലാന്ന് തോന്നുന്നു.
1: പുതിയ നടന്മാരെയാണ് ഇഷ്ടം. രാവിലെ മലയാള പാട്ടുകളൊന്നും അത്ര മലയാള പാട്ടുകൾ
0: മലയാളത്തിലാണ് പാട്ടുകൾ ഉള്ളത് ശരിക്കും.
1: അന്ന് വിനോദം പറഞ്ഞൊരു ചെറുക്കൻ വിളിച്ചിരുന്നു.
0: വിനോദം പറഞ്ഞ ഒരാള് വിളിച്ചിരുന്നു.
1: അന്ന് ഞാനും ഉണ്ടായിരുന്നു. നമ്മൾ പണിക്ക് നിൽക്കായിരുന്നു പാറശാലയിൽ നിന്നാണ് നമ്മൾ വിളിച്ചത്.
0: രണ്ടുപേരും പാറശാല നിൽക്കുവായിരുന്നു.
1: അവിടെ പണി ഇന്ന് പണിയില്ല, അവിടെ നിൽക്കായിരുന്നു. അപ്പോഴ അവിടെ നിന്നാണ് വിളിച്ചത്. അവന് അത്ര ഇതല്ലായിരുന്നു. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു.
0: പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, നന്നായിട്ട് സംസാരിച്ചല്ലോ.
1: സംസാരിച്ച നമ്മൾ സമയത്ത് എത്തിയില്ല, പാട്ട് കേൾക്കത്തില്ല.
0: നിങ്ങൾക്ക് 7 മണിക്ക് എത്താൻ പറ്റിയില്ല അല്ലേ?
1: ഇവിടെ എത്താൻ പറ്റിയില്ല. നമ്മൾ
0: ഫോണില് കേൾക്കായിരുന്നല്ലോ.
1: ഫോണില് കേട്ട, അവിടെ വെച്ച് കേട്ട്.
0: അല്ല, തിരിച്ച് നമുക്ക് തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഫോണില് ഇത് ഡൗൺലോഡ് ചെയ്താ കേക്കാമായിരുന്നു. അറിഞ്ഞൂടായിരുന്നു, കുഴപ്പമില്ല. ശരി, അപ്പൊ അങ്ങനെ അപ്പൊ വിനോദ് കൂട്ടുകാരനാണ് അല്ലേ?
1: വിനോദ് ഞാൻ കൂട്ടാണ്,
0: ഒരേ സ്ഥലത്ത് പണി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് വിളിച്ചേ.
1: വിളിച്ചത് നിലയത്തിലൊക്കെ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞു.
0: വിനോദാ? സെറ്റ് കൊണ്ടുവന്ന സമയത്താണ് കണ്ടിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ അന്ന് വിളിച്ചപ്പോ വിനോദ് പറഞ്ഞു.
1: അപ്പം എല്ലാ ഈ പാട്ട് കേൾക്കാൻ എല്ലാ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. പിന്നെ ടീച്ചറിന് സാറിന് എനിക്ക് മധു എന്തോ ആദലി സാറിന്റെ പേര്.
0: സാറിന്റെ പേര് മധുജൻ.
1: മധുജൻ സാറിന്, അഭിനയ നിലയത്തിലുള്ള എല്ലാവർക്കും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ശരി, നമ്മൾ ആരെ ഒഴിവാക്കിയെന്ന് ആർക്കും ഒരു സങ്കടം വേണ്ട, എല്ലാവർക്കും കൂടി ഇരിക്കട്ടെ.
1: എല്ലാവർക്കും.
0: ശരി, ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
1: ശരി
0: ശരി. അപ്പോ വലിയമലയിൽ നിന്ന് മണികണ്ഠനാണ് നമ്മുടെ റേഡിയോ ശ്രോതാവാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പോ രജനീകാന്തിന്റെയും വിജയകാന്തിന്റെയും ഒക്കെ ഫാനാണ്, പഴയകാല സിനിമകൾ വളരെ ഇഷ്ടവുമാണ്. അപ്പൊ രജനീകാന്ത് അഭിനയിച്ച സിനിമയിലെ പാണ്ഡ്യന കൊക്ക കൊക്ക എന്ന് പറയുന്ന ഒരു അടിപൊളി പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയിലൂടെ ആ ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരവസരമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഷെർലി.
0: ആ, പറഞ്ഞോളൂ ഷെർലി. മനോർക്കോണം.
1: മഴയൊക്കെ ഉണ്ടല്ലോ
0: ഇവിടെ. ഇന്നിപ്പോ മഴയൊന്നുമില്ല.
1: ഇന്നില്ല, ഇന്നലെ കുറച്ച് മഴ കിട്ടി.
0: മിനിഞ്ഞാന്ന് വലിയ മഴ ഉണ്ടായിരുന്നു.
1: വലിയ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു മഴ.
0: ആ, ഇന്നലെ ഉണ്ടായിരുന്നു.
1: സുഖമാണല്ലോ?
0: സുഖമാണ് അവിടെയോ?
1: നല്ല വെയിൽ. ആ, ഇവിടെ സുഖം തന്നെ. ഇവിടെ നല്ല വെയിൽ. നല്ല വെയിൽ.
0: വെയില് വേണമല്ലോ ഷെർലി ചേച്ചിയുടെ അഭിപ്രായത്തിൽ.
1: ഞാൻ ജമന്തി കൃഷിയൊക്കെ
0: ജമന്തിയൊക്കെ പൂത്താ
1: പൂത്ത് കിട്ടുന്നില്ല.
0: നോക്കിയിട്ടുണ്ടാവൂല അതിനകത്താണ്. ആ, അപ്പൊ ഈ ജമന്തി പൂത്തിട്ട് എന്താ നമ്മള് വിക്കോ?
1: വിറ്റൊന്നുമില്ല. 100 മൂട് അവിടെ നിന്ന് തന്നാണ്, പക്ഷെ 50 മൂടൊക്കെ കിട്ടിയുള്ളൂ. അതല്ല, വലിയ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ വലിയ പൂ, ഓറഞ്ചും
0: മഞ്ഞയും.
1: ഒരെണ്ണത്തിന്റെ 30-40 പൂ അങ്ങനെ വിരിഞ്ഞു വെക്കും. പക്ഷെ ഈ മഴ വന്നപ്പോ വെയിറ്റ് കൊണ്ട് കരിഞ്ഞു കെട്ടി കെട്ടി കെട്ടി നിർത്തിയിട്ട്
0: വരും. 100 എണ്ണത്തിലും ആയിരുന്നെങ്കിൽ കുറെ കിട്ടുമായിരുന്നു അല്ലേ?
1: മഴയത്ത് ആ തൈ പൊളിച്ചു വരില്ല. വെള്ളം വേണ്ട.
0: എന്നിട്ട് ഈ പൂ നമ്മള് അങ്ങനെ എത്രയെങ്കിലും പൂ വന്നാ നമ്മൾ എവിടെ കൊടുക്കും?
1: അല്ല, ഞാൻ കൊടുക്കില്ല. ഇതിപ്പോ കൊടുക്കണേ തന്നെ 1-2 കിലോ പൂവിനൊക്കെ വരും. ഞാൻ കൊടുക്കാത്തത് നിന്നും ഭംഗിയാണ്. എന്നും ഞാൻ പിടിക്കും, കൊടുക്കും, എല്ലായിടത്തും ഒക്കെ ഇട്ടും. 10 പൂ 15 പൂ വരുമ്പോ അങ്ങനെ ഇല്ല. നിങ്ങളതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ നോക്കി
0: നോക്കിയോക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ 100 എണ്ണത്തിന് ഇതുപോലെ പൂത്താൽ നമ്മൾ വിക്കൂലേ?
1: വിൽക്കാൻ പറ്റും, നമുക്ക് കാണണ കണ്ടിട്ടില്ലേ മറ്റു തോട്ടങ്ങളില്.
0: അപ്പൊ നമ്മൾ എവിടെ കൊണ്ടുപോയി വിൽക്കും?
1: ഹാരക്കടകളിൽ കൊടുത്താൽ മതി. ഹാരം പൂ കെട്ടുന്നില്ലേ കട, അവിടെ കൊണ്ടുപോയി.
0: അപ്പൊ എത്ര കിലോക്ക് എത്ര രൂപയൊക്കെ കിട്ടും?
1: കിലോക്ക് എത്ര രൂപ കിട്ടും? പക്ഷെ തമിഴ്നാട്ടിൽ നിന്നാണ് അവർ പറഞ്ഞത് ചാക്കണക്കിന്. അപ്പൊ നമുക്ക് അത്ര വിലയും തരൂല്ല. എന്നാലും ഞാൻ പറിക്കാത്ത ഭംഗിയുണ്ട്. എല്ലാരും വന്ന് ചോദിച്ചു, കൂട്ടെല്ലാം നടയിൽ നിർത്തിക്കണോ എന്ന് ചോദിച്ചു. വിത്ത് തരുവോ വിത്ത് പൊടിക്കുവോ എന്നൊക്കെ ചോദിച്ചു. ഇനി വിത്ത് പൊടിക്കത്തില്ല,
0: വിത്ത് പൊടിക്കൂല,
1: കറക്കൂല വിത്ത്. അല്ല, ജമന്തിയുടെ വിത്ത് അറിയാല്ല, അത് കറക്കത്തില്ല, വെള്ള കളറ്.
0: എങ്ങനെ തൈയാണോ തരുന്നത്?
1: തൈയാണ് കൃഷിഭവനിയും തന്നത്.
0: ഓ, ശരി ശരി. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഓണ സീസണിലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരുന്നു. അത് ഇപ്രാവശ്യം ഓണം നേരത്തെ ആയിരുന്നില്ലേ? അപ്പൊ ആൾക്കാരുടെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിപ്പോയി. ആ, അതാണ്
1: വാങ്ങിക്കേണ്ടിട്ടാണ്.
0: ആ, പിന്നെ ഷെർലി ചേച്ചി പറഞ്ഞാൽ കാണാലോ, അതും ഒരു ഭംഗി, അതും ഒരു സന്തോഷമല്ലേ.
1: ഇതെങ്ങനെ നട്ടത്, ഇവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചത്. ഞാൻ എന്നും രാവിലെ ചെന്ന് നോക്കും. ഇപ്പോഴും ഉണ്ട്, 100 പൂവിനൊക്കെ വരും ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടു തുടങ്ങി മഴ വരുന്നപ്പോഴേ. മഴ വന്നുകഴിഞ്ഞാൽ ഒരുമാതിരി വന്ന് നിൽക്കുന്ന ഭംഗി പോകും. മറ്റേ ഹോള് ഹോളായിട്ടൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. നമ്മൾ ഇവിടുത്തെ ജമന്തി പോലെ അല്ല, കാണാൻ സൃഷ്ടിക്കാനൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. എല്ലാ
0: പൂത്ത് വിടർന്ന് പരിലസിച്ച് നിൽക്കുന്നത് കാണുമ്പോ ഒരു സന്തോഷമാണ്. അപ്പൊ ചെന്ന് ഫോട്ടോ എടുക്കുന്നു, പല സ്ഥലങ്ങളിൽ ഇട്ടു കൊടുക്കുന്നു, ആൾക്കാരെ അസൂയപ്പെടുത്തുന്നു.
1: ടൂറ് പോകണുണ്ട് 1-ാം തീയതി. നേരത്തെ ഒരാൾ വിളിച്ചപ്പോഴത്തേക്ക് ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതുപോലെ ശ്രമിക്കുകയാണ്, കിട്ടിയില്ലായിരുന്നു. അപ്പൊ
0: എവിടെയാ ടൂറ് പോകുന്നേ?
1: ടൂറ് പോകുന്ന കൊടൈക്കനാല് 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ.
0: 1 മുതൽ 4 വരെ. ഓക്കെ.
1: മേഘമല എവിടേക്കാണ്? മോള് ഹസ്ബൻഡ് വണ്ടിയാണ്, ട്രാവൽസ്, വലിയ ബസ്സൊക്കെ. അപ്പൊ അതില് വിളിച്ചിരിക്കുന്നു. അങ്ങനെയാണ് പോണത് കരകുളത്തൊന്ന്.
0: ശരി, അപ്പോൾ എന്തായാലും യാത്ര വളരെ അടിപൊളിയായി ആസ്വദിക്കൂ. പോണ വഴിക്ക് എങ്ങനെയുള്ള ചെടികളൊക്കെയാണ് നട്ടിരിക്കുന്നത്, എങ്ങനെയുള്ള കൃഷിയൊക്കെയാണെന്നൊക്കെ നോക്കി പഠിച്ചിട്ട് വരണം.
1: മുന്തിരി, മറ്റേ മുന്തിരിത്തോട്ടം ഉണ്ടല്ലോ.
0: ആ, അതെ അതെ, മുന്തിരിത്തോട്ടം കാണണം അല്ലേ?
1: മുന്തിരിത്തോട്ടത്തിനും പോകണം.
0: മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി ഒന്നും പറിക്കല്ല, അടിയിട്ടു ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക്. നമ്മൾ ആന്ധ്രാപ്രദേശിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴേ അവിടുന്ന് ഫ്രഷ് ആയിട്ട് പറിച്ച മുന്തിരി കിട്ടും, ട്രെയിനിന്റെ ഫ്രണ്ടിൽ കൊണ്ടു തരും. അപ്പൊ അത് നമുക്ക് വാങ്ങിച്ച് തിന്ന് തിന്ന് പോവാം.
1: നമുക്ക് എനിക്ക് ഇത് ഞാൻ പണ്ടൊന്നും ടൂറ് ഇപ്പോഴൊന്നും പണ്ട് ടൂറൊന്നും പോയിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അമ്മയൊന്നും വരൂല്ല.
0: അപ്പൊ
1: ഇപ്പൊ എനിക്ക് പോകാൻ തോന്നിയത് ഈ മുന്തിരിത്തോട്ടം ഞാൻ കണ്ടിട്ടില്ല. ഈ തമിഴ്നാട് അങ്ങോട്ട് എവിടെ ഒരു സ്ഥലത്താണത്, പാലക്കാടിന്റെ അങ്ങോട്ട്
0: അതെവിടെ
1: ഇപ്പൊ ഇവിടെയുണ്ട്. മറ്റേ ചെങ്ങന്നൂര് എവിടെ ഇവിടെ നാല് വനിതകൾ നടത്തുന്നുണ്ട് വലിയ തോട്ടം.
0: നമുക്ക് അവിടെ അവിടെ വേണമെങ്കിലും പോവാം അല്ലേ,
1: കാണാം. ആളുകളൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്.
0: കണ്ട് പഠിച്ചിട്ട് വന്ന് അടുത്തിന്റെ മുന്തിരി കൃഷി നടത്തണം, എന്നിട്ട് നമ്മളെ കാണാൻ വരുമ്പോ മുന്തിരിയെ കൊണ്ട് തരണം. കാരണം അന്ന് കൊണ്ടുവന്ന മുളകൊക്കെ വളരെ നല്ലതായിരുന്നു. വളരെ അടുത്ത ദിവസം തീർന്നതേ ഉള്ളു സത്യം പറഞ്ഞ. അതായത് അതിങ്ങനെ തീരാതിരിക്കും, ചീത്തയാവൂല.
1: നമ്മുടെ
0: വീട്ടില് അതൊക്കെ നടക്കട്ടെ നടക്കട്ടെ. ഡാൻസ് ഒക്കെ പഠിച്ചാ
1: പഠിച്ചു തന്നെത്താനെ പഠിച്ചു. പൂക്കാരിയുടെ ഡാൻസ് പെട്ടിവെച്ചുള്ള
0: കളികളുണ്ടായിരുന്നു. നാടോടി നൃത്തം,
1: നാടോടി നൃത്തം.
0: പൂക്കാരിയൊക്കെ അടിച്ചു പൊളിച്ച് കളിച്ച് ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറയും. കോഴ്സ് കഴിഞ്ഞില്ല, പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളു.
1: സാറിന്റെ എല്ലാ പരിപാടിയും ഞാൻ കാണുന്നുണ്ട്, എല്ലാ ദിവസവും കേൾക്കും.
0: കേൾക്കണമല്ലോ.
1: ചെക്കിട്ട് വിളിയാണ്, തിരക്കിട്ട് വിളി. അതുകൊണ്ട് ഞാൻ വിചാരിക്കും വിളിക്കട്ട്, നമുക്ക് സമാധാനത്തിൽ വിളിക്കും.
0: നമുക്കിരുന്ന് കേൾക്കാം അല്ലെ, കേൾക്കാനും വേണമല്ലോ കുറച്ച് ശ്രോതാക്കൾ.
1: എപ്പോഴും ഇട്ടിരിക്കും, എല്ലാരും പോകുമ്പോ ഉറപ്പാണ് ഇട്ടിരിക്കും. റേഡിയോ എല്ലായിടത്തും കേൾക്കാം. ഇറങ്ങുമ്പോഴും മലക്കര എടുത്ത് പോകുമ്പോഴും എല്ലാം കേൾക്കാൻ കണക്കാക്കി ഇട്ടിരിക്കും.
0: ഒരു കൂട്ടുമായി ഒരു പാട്ടുമായി
1: ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ, അടുക്കള കാര്യങ്ങൾ അതൊക്കെ പറയുന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നല്ലൊരു ഇതാണ് മനസ്സിന്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്നത്തെ പാട്ട് പെട്ടെന്ന് കിട്ടിയത് ഹൃദയം കൊണ്ടൊരു
0: ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ.
1: ഇന്നാളും ഞാൻ പാടിയത് പക്ഷെ എടുക്കുമ്പോ ഒന്നും കിട്ടുന്നില്ല, ഓർമ്മ വരുമില്ല. പെട്ടെന്ന് വലിയ കിട്ടുന്ന വായിച്ചാൻസിലി നാട്ടുകാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എല്ലാം ഓർമ്മിച്ചോർമ്മ.
0: നമ്മള് മറന്നുപോയാലും കുഴപ്പമില്ല, നമുക്ക് ഇതിൽ നന്നായിട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ. ശരി,
1: എല്ലാവർക്കും
0: ശരി, എല്ലാവർക്കും ആയിട്ട് കേൾക്കാം. അപ്പൊ പോക്കുവൽ തത്സമയ പരിപാടിയിൽ മന്നൂർക്കുണത്ത് നിന്ന് നമ്മളോട് ഷെർലി ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചത്. ഇങ്ങനെ ജമന്തിപ്പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു പാട്ട്, ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്കത് കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളുമാണ് നമ്മൾ പോക്കുവയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജുണ്ട്. ഹായ്, ഗുഡ് ഈവനിങ്, ഞാൻ ഷീബ കുമരകം. ഞങ്ങൾ ഫാമിലിയോടുകൂടെ രാമേശ്വരം കാണാൻ പോയിട്ട് മടക്കയാത്രയിലാണ്. ഞങ്ങളെല്ലാവരും പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് വെച്ച് തരണം. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിലെ പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം എന്ന ഗാനം വെച്ച് തരണം. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, കേട്ടിരിക്കുന്ന ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഷീബ കുമരകം ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായും പോക്കുകൾ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്ക് ഇത് കേൾക്കാം. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും കേട്ട് തീരാത്ത പാട്ടുകളുമായി ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ വേഗത്തിലാണ് സമയം കടന്നുപോയത്. നിങ്ങളുടെ സ്നേഹവും വർത്തമാനങ്ങളും ഒക്കെയായി ഇന്നത്തെ ദിവസവും വളരെ മനോഹരമായി. വീണ്ടും പുതിയ വിശേഷങ്ങളും മനോഹരമായ പാട്ടുകളുമായി അടുത്ത ദിവസം നമുക്ക് ഇതേ സമയത്ത് ഒന്നിച്ചു ചേരാം. അതുവരെ മനസ്സിൽ നല്ല ഓർമ്മകളും നല്ല ചിന്തകളും നല്ല സന്തോഷവും ഉണ്ടാകട്ടെ. ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഷീബ കുമരകം ആവശ്യപ്പെട്ട പിച്ചകപ്പും കാവുകൾക്കും, അവരൊരു ടൂറിലാണ്, അപ്പോൾ ടൂർ മൂഡിലുള്ള ഒരു പാട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കുമായി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കുമായിട്ട്. അപ്പം ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്ന് താൽക്കാലികമായി വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും നന്ദനുമാണ്.
1: Wow!

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പരിസ്ഥിതി വിശേഷങ്ങൾ.
1: പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നാം പുതിയ മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് വാചാലരാകാറുള്ളത്. എന്നാൽ നിലനിൽക്കുന്ന ഒരു മരത്തെ വെട്ടിമാറ്റാതിരിക്കുക എന്നത് 10 മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ പരിസ്ഥിതി പ്രവർത്തനമാണ്. നിങ്ങൾ 10 മരം വച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മരം പോലും മുറിക്കാതിരുന്നാൽ മതി എന്ന സന്ദേശം ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു ദർശനമാണ്. വികസനത്തിന്റെയും സ്വാർത്ഥതയുടെയും പേരിൽ നാം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾക്കുള്ള ഒരു മറുപടി കൂടിയാണിത്. ഒരു മരം വെച്ചുപിടിപ്പിക്കുന്നത് മഹത്തായ കാര്യമാണ്, സംശയമില്ല. എന്നാൽ ആ തൈ വളർന്ന് ഒരു വലിയ മരമാകാൻ ദശകങ്ങൾ കാത്തിരിക്കണം. ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വൻമരം 30, 50, 100 വർഷത്തെ പ്രകൃതിയുടെ അധ്വാനത്തിന്റെ ഫലമാണ്. നൂറുകണക്കിന് പക്ഷികൾക്കും അനേകം ജീവജാലങ്ങൾക്കും അഭയം നൽകുന്ന ഒരു ആവാസ വ്യവസ്ഥയാണത്. ആ മരത്തെ വെറും 5 മിനിറ്റ് കൊണ്ട് വെട്ടിമാറ്റുമ്പോൾ നാം ഇല്ലാതാക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തിന്റെ കാവൽക്കാരനെയാണ്. ആ മരം നൽകുന്ന ഓക്സിജന്റെ അളവും അത് തടഞ്ഞു നിർത്തുന്ന കാർബണിന്റെ അളവും 10 മരത്തൈകൾക്ക് ഉടനെ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുതിയവ നടുന്നതിനേക്കാൾ പ്രധാനമാണ് ഉള്ളവയെ സംരക്ഷിക്കുക എന്നത്. ഒരു വലിയ മരത്തിന് അന്തരീക്ഷ താപനില കുറയ്ക്കാനും ഭൂഗർഭജലനിരപ്പ് നിലനിർത്താനുമുള്ള ശേഷി അപാരമാണ്. മരങ്ങൾ മുറിച്ചു മാറ്റി പകരം തൈകൾ വെച്ചതുകൊണ്ട് മാത്രം പരിസ്ഥിതി സന്തുലിതാവസ്ഥ തിരിച്ചുപിടിക്കാനാവില്ല. പുതിയതായി നട്ടുപിടിപ്പിക്കുന്ന തൈകളിൽ പകുതിയിലധികവും ആവശ്യമായ പരിചരണം ലഭിക്കാതെ ഉണങ്ങിപ്പോകാനാണ് സാധ്യത. എന്നാൽ പടർന്നു പന്തലിച്ച ഒരു മരം ഇതിനകം തന്നെ പ്രകൃതിയുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചവനാണ്. അവയെ നിലനിർത്തുക വഴി നാം ഉറപ്പുവരുത്തുന്നത് നമ്മുടെ തന്നെ സുരക്ഷിതമായ ശ്വാസവായുവും തണലുമാണ്. വികസനത്തിന്റെ പേരിൽ റോഡുകൾ പണിയുമ്പോഴും കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോഴും അവിടെയുള്ള മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പ്ലാനുകൾ തയ്യാറാക്കാൻ നമുക്ക് കഴിയണം. ഓരോ മരവും ഈ ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ്. ഒന്നിനെ വെട്ടുമ്പോൾ നാം ഭൂമിയുടെ ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മരത്തെ നിലനിർത്താൻ കാണിക്കുന്ന മനസ്സ് ആഴത്തിലുള്ള പരിസ്ഥിതി ബോധത്തിന്റെ അടയാളമാണ്. മരം നട്ടു എന്ന ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യം ഒരു മരത്തെ മുറിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നതിലാണ്. ഓരോ പൌരനും ഒരു മരം പോലും മുറിക്കില്ലെന്ന പ്രതിജ്ഞയെടുത്താൽ ഈ ഭൂമി സ്വയം പച്ചപ്പിലേക്ക് മടങ്ങും. വരും തലമുറയ്ക്ക് നാം നൽകേണ്ടത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് തൈകളല്ല, മറിച്ച് ശ്വസിക്കാൻ പ്രാണവായു നൽകുന്ന തണൽ മരങ്ങളെയാണ്. പ്രകൃതിയോടുള്ള ആദരവ് തുടങ്ങേണ്ടത് നിലനിൽക്കുന്ന ഓരോ പച്ചപ്പിനെയും സ്നേഹിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടുമായിരിക്കണം. ആ തിരിച്ചറിവാണ് യഥാർത്ഥ വികസനത്തിന്റെ അടിസ്ഥാനം.
0: പരിസ്ഥിതി വിശേഷങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് പ്രൊഫസർ എം എൻ വിജയൻ മാഷിനെ കുറിച്ച് കേൾക്കാം. സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, ഇടതുപക്ഷ ചിന്തകൻ എന്നു തുടങ്ങി പതിറ്റാണ്ടുകളോളം കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമികകളിൽ പകരം വയ്ക്കാനില്ലാത്ത സാന്നിധ്യമായിരുന്നു പ്രൊഫസർ എം എൻ വിജയൻ. കേസരിയുടെ നിരൂപണാ ദർശനത്തിന് ശേഷം സമർത്ഥവും സർഗാത്മകവുമായി നിരൂപണം നടത്തിയ ആളായിരുന്നു എം എൻ വിജയൻ. വൈലോപ്പിള്ളി കവിതയെ ആധാരമാക്കി എം എൻ വിജയൻ എഴുതിയ നിരൂപണം എപ്രകാരമാണ് കവിയുടെ വ്യക്തിത്വം കവിതയുടെ പ്രമേയതലത്തെ നിർണ്ണയിക്കുന്നത് എന്നന്വേഷിക്കുന്നു. മലയാളത്തിലെ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പഠനമായിരുന്നു അത്. കാവ്യവിശകലനത്തിനും ജീവിത വ്യാഖ്യാനത്തിനും മനഃശാസ്ത്രത്തെ മാത്രം ഉപയോഗപ്പെടുത്തിയ മലയാളത്തിലെ ഏക വിമർശകനാണ് എം എൻ വിജയൻ. മാർക്സിന്റെ സമൂഹചിന്തയും ഫ്രോയിഡിന്റെ വ്യക്തിമനഃശാസ്ത്രവും ഏറെ സ്വാധീനിച്ച അദ്ദേഹം കാളിദാസൻ, കുമാരനാശാൻ, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി, ബഷീർ എന്നിവരെയാണ് പ്രധാനമായും പഠനവിഷയമാക്കിയത്. ആദ്യകാല ലേഖനങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കൃതിയാണ് കവിതയും മനഃശാസ്ത്രവും. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ സർഗാത്മക പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ്, ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. മാതൃഭൂമിയിലെഴുതിയ അരവും കത്തിയും എന്ന ലേഖനവും പുരയ്ക്കുമേലെ ചാഞ്ഞമരം എന്ന ലേഖനവും എം എൻ വിജയന്റെ നിലപാടുകളെ അടയാളപ്പെടുത്തുന്നു. ആർക്കുവേണ്ടി പാർട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പാർട്ടിക്കുവേണ്ടി എന്ന വാക്കിനർത്ഥമില്ലാതാകുന്നു. നമ്മളുണ്ടാക്കിയ സാധനം മറ്റാരുടെയൊക്കെയോ സ്വതന്ത്ര സ്ഥാപനമാകുമ്പോൾ അതൊരു മർദ്ദനോപകരണമായി മാറും. അത് മനുഷ്യന്റെ ശത്രുവായി തീരും. നമ്മെ രക്ഷിക്കാൻ വേണ്ടിയുണ്ടാക്കിയ പോലീസ് സേന അവരുടെ വടി നമ്മെ തല്ലാൻ ഉപയോഗിക്കുന്നത് പോലെയാകും അങ്ങനെ വരുമ്പോൾ ഏതു പാർട്ടിയുടെയും രൂപാന്തരം. എം എൻ വിജയന്റെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയായിരുന്നു. അതിതീവ്ര നിലപാടുകളായിരുന്നു അവ. 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് എം എൻ വിജയന്റെ ചിതയിലെ വെളിച്ചം എന്ന കൃതിക്ക് ലഭിച്ചു. മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, മരുഭൂമികൾ പോകുമ്പോൾ പുതിയ വർത്തമാനങ്ങൾ, നൂതന ലോകങ്ങൾ, വർണ്ണങ്ങളുടെ സംഗീതം, കവിതയും മനഃശാസ്ത്രവും, ശീർഷാസനം, കാഴ്ചപ്പാട്, അടയുന്ന വാതിൽ, തുറക്കുന്ന വാതിൽ, വാക്കും മനസ്സും, ഫാസിസത്തിന്റെ മനഃശാസ്ത്രം, സംസ്കാരവും സ്വാതന്ത്ര്യവും, അടയാളങ്ങൾ, ചുമരിൽ ചിത്രമെഴുതുമ്പോൾ എന്നു തുടങ്ങി നിരവധിയായ പുസ്തകങ്ങൾ എം എൻ വിജയൻ എഴുതി. 2007 ഒക്ടോബർ 3 പാഠം പ്രതികരണ വേദിയെ സംബന്ധിച്ച ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എം എൻ വിജയൻ തൃശൂരിലെത്തി. തൃശൂർ പ്രസ് ക്ലബ്ബ് അദ്ദേഹം പ്രഭാഷണം തുടങ്ങി. ഭാഷാ ചർച്ചയിലാണ് നമ്മുടെ രാഷ്ട്രീയ ചർച്ച. കേൾക്കണമെങ്കിൽ ഈ ഭാഷ വേണമെന്ന് പറഞ്ഞത് ബെർണാഡ് ഷായാണ്. അത്രയും പറഞ്ഞതും അദ്ദേഹം കുഴഞ്ഞു വീഴുകയുണ്ടായി. എഴുത്തിന്റെയും കേൾവിക്കാരുടെയും ലോകത്തെ വിട്ട് യാത്രയായി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: സാധാരണ കാണുന്നത് കാഴ്ച, പിന്നീടെന്നോ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യം വളരെ മുൻകൂട്ടി കണ്ടറിയുന്നത് ദീർഘദർശനം. സിദ്ധിയുള്ളവർക്കേ ദീർഘദർശനം സാധിക്കൂ. അഗാധമായ അറിവിന്റെ ഉൾവെളിയാണ് സിദ്ധി. പ്രവചനത്തിന്റെ ഫലം തന്നെയാണ് ദീർഘദർശനം സാധിക്കുന്നത്. ആ സിദ്ധി മുതിർന്നവരിൽ മാത്രമല്ല, ജന്മവാസന കൊണ്ട് കൊച്ചുകുട്ടികളിൽ പോലും ഉണ്ടാകാം. ലോകഗതി എന്താണോ അതിനോട് പരമാവധി ഇണങ്ങി ജീവിക്കാൻ അറിയുമെങ്കിൽ അതുതന്നെയാണ് വലിയ അറിവ്. നാടോടുമ്പോൾ നടുവേ, അംഗീകരിക്കേണ്ടത് അംഗീകരിക്കണം, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കണം, ഭയക്കേണ്ടതിനെ ഭയക്കണം. അധർമ്മ ഭീരുത്വത്തെ ഒരിക്കലും നിസ്സഹായതയായിട്ടല്ല, കരുത്തായി ഭയക്കണം. കരുത്തായിട്ട് തന്നെയാണ് അറിവുള്ളവർ കാണുന്നത്. ചെയ്തുകൂടാത്തത് ചെയ്യാൻ ഭയപ്പെടുക തന്നെ വേണം. അത് ചെയ്യാത്ത ധാർഷ്ട്യവും അവിവേകമാകും. പിൽക്കാലത്ത് വരാവുന്ന വിനകൾ മുൻകൂട്ടി കാണുകയും അതിന്റെ അടിസ്ഥാന കാരണങ്ങളെ ഉന്മൂലനം ചെയ്യുകയും വേണം. അതാണ് അറിവ്. സ്വതവേ മറ്റൊന്നുമില്ലാത്തവരാണെങ്കിൽ പോലും അറിവുള്ളവർ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഉടമകളാകുന്നു. അവർക്ക് എവിടെയും ആധിപത്യം ലഭിക്കുന്നു. അറിവില്ലെങ്കിൽ മറ്റെന്തൊക്കെയുണ്ടായിട്ടും ഫലമില്ല. ഒന്നുകൂടി, നമുക്ക് എന്തറിയാം എന്നതല്ല, എന്തറിഞ്ഞുകൂടാ എന്നറിയുന്നതാണ് യഥാർത്ഥ അറിവ്.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് സെപ്റ്റംബർ 22 തട്ടകത്തിലാണ്. 1862 സെപ്റ്റംബർ 22 ബിസ്മാർക്ക് പ്രഷ്യൻ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റിരിക്കുന്നു. 1914 സെപ്റ്റംബർ 22 ബ്രിട്ടന്റെ ഏറ്റവും വലിയ കോളനി എന്ന നിലയിൽ ഇന്ത്യ 1-ഉം 2-ഉം ലോക മഹായുദ്ധങ്ങളിൽ പങ്കാളിയായിരുന്നെങ്കിലും ഇന്ത്യയുടെ മണ്ണിൽ ശത്രുപക്ഷങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ല. യുദ്ധത്തിന്റെ ഫലമായി ഭൗതിക നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചുമില്ല. എന്നാൽ ഇതിന് അപവാദമായുണ്ടായ ഏക സംഭവമാണ് 1914 സെപ്റ്റംബർ 22 ജർമ്മനിയുടെ യുദ്ധക്കപ്പലായ SMS എംഡൺ മദ്രാസ് പട്ടണത്തിനു നേരെ നടത്തിയ ഷെല്ലാക്രമണം. 1-ാം ലോക മഹായുദ്ധം ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളെ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കുക എന്നത് ജർമ്മനിയുടെ യുദ്ധ തന്ത്രങ്ങളിൽ ഒന്നായിരുന്നു. തീവ്രവാദികളായ ഇന്ത്യൻ വിപ്ലവകാരികളിൽ ഒരു വിഭാഗം ജർമ്മനിയിലും യൂറോപ്പിലും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്ന ഘട്ടത്തിലാണ് ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അവരിൽ പ്രമുഖനായിരുന്നു മലയാളിയായ ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ജർമ്മൻ സൈന്യത്തിൽ ചേർന്ന ചെമ്പകരാമൻ പിള്ള എംഡനിലെ നാവികരിൽ ഒരാളായിരുന്നു. 1914 സെപ്റ്റംബർ 22 പാതിരാത്രി കഴിഞ്ഞ സമയം ക്യാപ്റ്റൻ കാൾ വോൺ മുള്ളർ കമാൻഡറായുള്ള എംഡൺ മദ്രാസ് തീരത്തു സമീപിച്ച് 2 കിലോമീറ്റർ ദൂരെ നിന്ന് നഗരഹൃദയം ലക്ഷ്യമാക്കി ബോംബിംഗ് ആരംഭിച്ചു. മദ്രാസ് തുറമുഖത്തെ സമീപിച്ച കപ്പലിൽ നിന്നുള്ള പീരങ്കിയുണ്ടകൾ ബർമ 6 ഓയിൽ കമ്പനിയുടെ വക 6 വലിയ ടാങ്കുകൾക്ക് തീ കൊളുത്തി. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പ്പിനിടയിൽ ടാങ്കുകളിൽ ശേഖരിച്ചിരുന്ന 346,000 ഗ്യാലൻ പെട്രോൾ കത്തിത്തീർന്നു. ദൗത്യം പൂർത്തീകരിച്ച മട്ടിൽ എംഡൻ ബംഗാൾ ഉൾക്കടലിൽ അപ്രത്യക്ഷമായി. ആക്രമണത്തിനു പിന്നിൽ ജർമ്മനിക്കുണ്ടായിരുന്ന യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ക്യാപ്റ്റൻ മുള്ളർ പിൽക്കാലത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞാൻ ഈ ഷെല്ലിംഗ് നടത്തിയത് ലളിതമായ ഒരു പ്രകടനത്തിനായിരുന്നു. ഇന്ത്യൻ ജനങ്ങളുടെ ശ്രദ്ധ ഉണർത്തുന്നതിനും ഇംഗ്ലീഷുകാരുടെ വാണിജ്യത്തെ പിടിച്ചുകുലുക്കുന്നതിനും അവരുടെ അഹന്തയ്ക്ക് കോട്ടമുണ്ടാക്കുന്നതിനും. 10 മിനിറ്റ് മാത്രം നീണ്ട ഒരാക്രമണത്തിനു ശേഷമാണ് എംഡൻ പിൻവാങ്ങിയതെങ്കിലും ആ കപ്പൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകൾക്കെല്ലാം ഒരു വാക്കു സമ്മാനിച്ചു: യമണ്ടൻ, ഭീകരൻ എന്നർത്ഥം. 1914 സെപ്റ്റംബർ 22 ആധുനിക മലയാള ഗദ്യസാഹിത്യത്തിന്റെ വികാസത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സാഹിത്യ സാർവഭൗമനും പ്രശസ്ത കവിയും സംസ്കൃത പണ്ഡിതനുമായ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ ഒരു കാർ അപകടത്തിൽപ്പെട്ട് നിര്യാതനായിരിക്കുന്നു. 1980 സെപ്റ്റംബർ 22 20-ാം നൂറ്റാണ്ട് കണ്ട പ്രാദേശിക യുദ്ധങ്ങളിൽ ഏറ്റവും ഭീകരമായ ഇറാൻ ഇറാഖ് യുദ്ധം ദേ ആരംഭിച്ചിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? ഇരയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെ ഒരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം.

0: പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
1: For best actor in leading role conferred to Shri Mammootty for the Malayalam film Brahmayugam. He is awarded the Silver Lotus.
2: ഭാഗ്യം മാത്രം പോരാ, ബുദ്ധിയും. ചരിത്രമല്ലേ, കേട്ടിട്ടില്ലേ?
1: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
3: Ke Shri Mammootty ne ek avismaraniya abhinay ka pradarshan kiya is film mein.
0: ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
2: ഞാനിങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചണെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയിട്ട് എണ്ണം അടുപ്പിച്ചാകുന്നു. PMEGP സ്കീമിൽ അതുകൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
0: ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28 ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66 നാളെ രാവിലെ 6 ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരിവള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കംബോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ KB മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
0: സംസ്ഥാനത്ത് അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 മറ്റന്നാൾ 5 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ TK കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3 തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KACB. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7 നമ്പർ താരം കൊഡായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്ര ബഹാദൂർ ധാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3 മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100 ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ്, ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74529, നിഫ്റ്റി 85

0: പോയിന്റ് നഷ്ടത്തിൽ 23,329 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
1: എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇട്ടുവീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്ത്രത്തിൽ ഇനി കേൾക്കാം ഉണ്ണിമേനോന ആലപിച്ച ഗാനം.

വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം എസ് ജാനകി ആലപിച്ചു ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. പകൽ പടിയിറങ്ങുന്ന ഈ പൊൻവേളയിൽ വീണ്ടും ഒരു പോക്കുവയിൽ തണലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരക്കുകൾക്കിടയിൽ അല്പനേരം ആശ്വാസത്തോടെ ഇരിക്കാനും മനസ്സിലുള്ള കൊച്ചു വിശേഷങ്ങളും ഓർമ്മകളും വെറുതെ പങ്കുവയ്ക്കാനും നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ സ്വന്തം ഇടം പോക്കുവയിൽ തത്സമയ പരിപാടി. ചിന്തകളും അനുഭവങ്ങളും പരസ്പരം കോർത്തെടുക്കുന്ന ഈ നല്ല സമയത്ത് ഇന്നും നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായ ഒരുപാട് വർത്തമാനങ്ങളാണ്, കേൾക്കാൻ ആഗ്രഹിച്ച പാട്ടുകളാണ്. ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കുറച്ച് അനുഭവങ്ങളും ഓർമ്മകളും ചേർത്ത് വച്ച് നമുക്ക് ഈ പോക്കുവയിലിന്റെ സൗന്ദര്യം ഒരുമിച്ച് ആസ്വദിക്കാം. തത്സമയ പരിപാടിയിൽ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. കാട്ടായിക്കോണത്ത് നിന്ന് അഞ്ജലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മകൾ ചിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് മകളെ പാതിമലരെ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അഞ്ജലി ആവശ്യപ്പെട്ട ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിന്തകൾ പങ്കുവയ്ക്കാൻ നമുക്ക് ഒരിടമാണ് പോക്വേൽ തത്സമയ പരിപാടി. നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ എന്തോ ഒരു വലിയ സാമ്യമുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു വിഷമങ്ങളും എല്ലാം മറ്റൊരാളോട് പറയുമ്പോഴാണ് മനസ്സിന് ഭാരം കുറയുന്നത്. അപ്പൊ ഇനിയും ഒരുപാട് കുശലങ്ങളും വിശേഷങ്ങളും നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ആരാണ്?
1: ഹലോ, ഞാൻ ജയനാണ്.
0: ആ, പറഞ്ഞോളൂ.
1: എന്റെ രസമൊക്കെ വെച്ച് കഴിച്ചെന്ന് തോന്നണം ഓണത്തിന്.
0: രസോ?
1: രസം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് വെച്ചായിരുന്നു.
0: ആ, ആ രസം ഒന്നും വെക്കാൻ പറ്റിയില്ല.
1: അതൊന്നും വെക്കാൻ പറ്റൂല.
0: വെക്കാൻ പറ്റാത്തോണ്ടല്ല, വെച്ചില്ല, അത്രേ ഉള്ളൂ.
1: വെച്ചില്ല.
0: പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞ, ഓണമൊക്കെ ആയപ്പോ അത് മറന്നും പോയി.
1: അത് മറന്നു പോവുമല്ലോ. സമയമല്ലോ ഓണത്തിന്. അപ്പൊ ഞാൻ ഇന്നലെ കണ്ണമ്പള്ളി ജയിച്ചേട്ടനെ കാണാൻ പോയിരുന്നു.
0: കണ്ണമ്പള്ളിയിൽ പോയോ?
1: കണ്ണമ്പള്ളി രവിച്ചേട്ടന് ഞാൻ ഇന്നലെ ചെന്ന് കണ്ടു. നല്ല സബ്സ്ക്രിപ്ഷനായിരുന്നു കണ്ണമ്പള്ളി രവിച്ചേട്ടൻ. ഞാന് എട്ടാം കല്ലിൽ നിന്ന് സൈക്കിൾ കയറി കാറ്റാണി വഴി കയറി ഇങ്ങനെ അരീകര വല്ലനാട് അങ്ങനെ കയറി രവിച്ചേട്ടനെ ചെന്ന് കണ്ടു. അവിടെ ചെന്ന് കണ്ടു രവിച്ചേട്ടന് ആളിനെ മനസ്സിലായില്ലല്ലേ.
0: അതെ, പറഞ്ഞാലല്ലേ മനസ്സിലാവും.
1: ആ, അപ്പൊ രവിച്ചേട്ടൻ എങ്ങനെ ഞാൻ കഴിക്കാൻ പറ്റില്ല എന്നിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൂ ഉറച്ചൊക്കെ കഴിച്ചു.
0: എപ്പോഴാ പോയേ?
1: ഇന്നലെ ഒരു 10 മണിയാവും
0: രാവിലെ. ശരി, എന്നിട്ട്?
1: അപ്പൊ കഴിച്ചു, പിന്നെ ഒരു 3 പൊറോട്ട ഒരു ഇറച്ചി കേട്ടോണ്ടിരിക്കുന്നു അവിടെ. അപ്പൊ ഞാൻ ആരാണെന്നുണ്ടെന്നൊന്നും പറഞ്ഞില്ല.
0: നന്നായി,
1: സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
0: കഴിച്ചു കഴിഞ്ഞ് പൈസ കൊടുത്തിട്ടേ
1: പറയാവൂ. അങ്ങനെയല്ലേ ചെയ്തത്?
0: അല്ലെങ്കി നമ്മുടെ ജവിച്ചേരന്റെ സ്വഭാവനുസരിച്ച് പൈസ വാങ്ങിക്കൂല.
1: അത് നമ്മള് പലരും പറയണ കേട്ടല്ലോ ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കഴിച്ച് ചായയും കുടിച്ച് എത്ര ആയെന്ന് പറഞ്ഞു, 160 രൂപ ആയെന്ന് പറഞ്ഞ് പൈസയും കൊടുത്തിട്ടാണ് ഞാൻ കാര്യം പറഞ്ഞത്. അപ്പൊ ആളാക്കി തന്നിട്ടേ.
0: ചമ്മന്ന് എന്തിന്?
1: ചമ്മനെന്ന് പറഞ്ഞാൽ ഇത്തരം ദൂരം വരെ ഞാൻ സൈക്കിളിൽ ചെയ്തിട്ട് ചെന്നിട്ട് എനിക്ക് ഫ്രീയായിട്ട് തരാൻ ഒക്കാത്തിനുള്ള പ്രയാസമാണ്.
0: അല്ലാതെ ഇത്രയും ദൂരം ഇങ്ങനെ എവിടെ പോയാലും സൈക്കിളെ വിട്ടിട്ടാണോ പോണേ?
1: എവിടെ പോയിരുന്നാലും ഞാൻ അങ്ങനെയൊന്നും ഇല്ല. സൈക്കിൾ എനിക്ക് അവിടെ കന്നാസായി കയറാനുള്ള സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ കയറിയെന്നെ. അത് ഇനി ഒരു ദിവസം ബസ്സിൽ വന്നാലേ കാര്യം നടക്കൂ. സൈക്കിളിലൊക്കെ വന്നു കഴിഞ്ഞ് ടിക്കറ്റും കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ബുദ്ധിമുട്ടാവും. അത് ടിക്കറ്റ് വിറ്റ് തീർന്നാ വരാം, കുഴപ്പമില്ല. പിന്നെ എനിക്ക് എന്റെ 2 ടിക്കറ്റ് കൊടുത്ത് ജനിച്ചിട്ട് കേട്ടോണ്ടിരിക്കും, ചിരിക്കേരിക്കും. ഇപ്പം കേട്ടവിടെ 2 ടിക്കറ്റ് കൊടുത്ത് ഒരു പോലും പ്രൈസും ഇല്ല.
0: അങ്ങനെയാണല്ലോ.
1: അങ്ങനെ ജയിച്ചേട്ടനെ എനിക്ക് ഒന്ന് കാണാൻ പോണോന്ന് ഞാൻ കൊറേ നാളെ
0: ആഗ്രഹിച്ചു. കണ്ടു, വന്നു, കണ്ടു, കീഴടക്കി എന്നൊക്കെ പറയാൻ പോലെ കണ്ടു.
1: എനിക്കും വലിയ സന്തോഷമാണ്.
0: എങ്ങനെ ഉണ്ടായിരുന്നു അവിടുന്ന് ഫുഡൊക്കെ?
1: ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല. ഫുഡിന്റെ ഇവിടെ രവിചേട്ടൻ പറയണേക്കാളും അപ്പുറോട്ട് നമുക്ക്
0: തോന്നണം.
1: 30 രൂപയും 50 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കണമെന്ന് പറയുന്നത് എന്തരാണ്? അതിനുള്ള ചിക്കനൊക്കെ
0: ഉണ്ടല്ലേ.
1: പിന്നെ
0: പേരിന് കൊടുക്കുന്നതല്ല,
1: അതിനുള്ള ടേസ്റ്റും ഉണ്ട്.
0: ആണല്ല, പേരിന് കൊടുക്കുന്നതല്ല.
1: അല്ല, മനസ്സറിഞ്ഞ
0: ഒരാള് തിന്നണമെന്ന് വിചാരിച്ച് തന്നെയാണ് കൊടുക്കുന്നത്.
1: ഓ, ഞാൻ അതല്ലേ, 2 അപ്പവും മാച്ച് 1 ചിക്കനും മാച്ചിട്ട് പിന്നെ ഞാൻ 3 പൊറോട്ട 1 ചിക്കനും കൂടെ പാർസലും കൂടെ
0: വാങ്ങിച്ചാണ്. ഉച്ചക്ക് കഴിക്കാലോ അല്ലേ?
1: ഉച്ചക്ക് കഴിക്കാം. അവിടെ ഇവിടെ കഴിഞ്ഞ് വരുമ്പോ താമസിക്കുക, അതുകൊണ്ട് പിന്നെ ഞാൻ അത് അതുകൂടെ കണക്ക് കൂട്ടി തരും. പക്ഷെ ആശാന് വേറെ ഒന്നും ഇല്ല. ആശാന് എനിക്ക് ഫ്രീ ആയിട്ട് തരാത്തിട്ടുള്ള പ്രയാസമുള്ള, അല്ലെങ്കിൽ ഞാൻ ചെന്നതിന് ഭയങ്കര സന്തോഷമാണ്.
0: അങ്ങനെ വാങ്ങാൻ പാടില്ല, അങ്ങനെ കാശ് വാങ്ങാതിരിക്കുന്നത് ശരിയല്ല. നമ്മളടുത്ത് നമ്മളെ റേഡിയോ കേൾക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, നമുക്കറിയാവുന്ന ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ നമ്മളെ നമ്മളെ ഒരു ജീവിത മാർഗമല്ലേ സ്നേഹം.
1: വേറെ ബിസിനസ് വേറെ, വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ അല്ല കടയിൽ.
0: അതെ, ഒരു ദിവസം
1: വീട്ടിൽ വന്ന് നമ്മൾ എന്ത് കഴിച്ചാലും വിഷയമല്ല.
0: വീട്ടിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിക്കേണ്ട കാര്യമല്ല, പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളത് വാങ്ങണം.
1: ഭയങ്കര പ്രയാസമായിരിക്കും കാര്യം, മേഡം ഭയങ്കര പ്രയാസമായിരിക്കും. ഞാൻ പൈസ വാങ്ങിക്കും, പൈസ കൊടുത്തേരി
0: എന്തായാലും. അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ ഇനിയും നമുക്ക് പോവാൻ തോന്നും, അല്ലെങ്കിൽ പോവാൻ തോന്നില്ലല്ലോ.
1: ഞാൻ ഈ 10-30 കിലോമീറ്റർ ചവിട്ടി ഞാൻ ഇന്ന് ഞാൻ പോവാൻ വലിയ പാടാണ്.
0: ബസ്സിൽ കയറി പോണം.
1: ബസ്സിൽ കയറി പോവാം, കുഴപ്പമില്ല.
0: ശരി,
1: ഇന്ന് കരുണാ സാഹി ഒരു ദിവസം പറഞ്ഞതിന്റെ അന്ന് ഞാൻ അവിടെ അവിടെയും കൂടെ കയറിയിട്ട് വരും.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പം ഞാൻ കണ്ണമ്പളി രവിച്ചേട്ടനും രവിച്ചേട്ടന്റെ അവിടെ നിന്ന് ചായ കുടിച്ച് പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ മാഡത്തിനും സാറിനും, പിന്നെ അവിടെ വിഷ്ണു ആണോ ആരാണോ ഇരിക്കുന്ന അവർക്കും, പിന്നെ മറ്റേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൂടെ ഡെഡിക്കേഷൻ ചെയ്തുകൊണ്ട് ഒരു പാട്ട്, വീതൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ എന്നുള്ളൊരു പാട്ട്,
0: ഫാൻറ്റം എന്ന ചിത്രത്തിലെ പാട്ട്.
1: പാട്ട്
0: ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
1: പ്രത്യേകിച്ച് രവിചേട്ടന് മാന്തി.
0: ഓക്കെ,
1: പ്രത്യേകിച്ച് രവിചേട്ടന്.
0: ആ പ്രത്യേകിച്ച് രവിചേട്ടന്. ഓക്കെ ആയിക്കോട്ടെ.
1: അപ്പൊ ചിലപ്പോ പിടിക്കും ഈ വാശിയില് പറഞ്ഞു.
0: ശരി ശരി, ഓക്കെ പാട്ട് കേൾക്കാം.
1: പാട്ട് കേൾക്കാം.
0: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ ചില നേരങ്ങളിൽ നമുക്ക് വാക്കുകളേക്കാൾ കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്ന ചില പാട്ടുകളാണ്. വരികൾക്കിടയിൽ നമ്മൾ തിരയുന്ന ഒരു സമാധാനവും ആശ്വാസവും അതൊരു പക്ഷെ ആ സംഗീതത്തിൽ കാണും. മനസ്സൊന്ന് തണുപ്പിക്കാൻ, ഓർമ്മകളിലേക്കൊന്ന് മടങ്ങാൻ നല്ല പാട്ടുകൾ കേൾക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം, ആരാണ്? ലളിത ആണോ?
1: പിടിച്ചെടുത്തല്ലോ.
0: ആ, പറഞ്ഞോളൂ. ഇതിപ്പോ നമുക്ക് രണ്ട് ലളിതമാരുണ്ട്. ഒരു ലളിത കണ്ണമ്പള്ളിയിലുള്ള ലളിതയാണ്. ആ ശരി. ആ അപ്പൊ ശബ്ദം എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുണ്ട്.
1: കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ വന്നിട്ട് മാഡം അവസാനം ഒരു മെസ്സേജ് വായിക്കുന്നത് പോലെ ഞാന് ഫോൺ വിളിച്ചോണ്ടേയിരുന്നു.
0: അപ്പോഴൊന്നും കിട്ടിയില്ല. അവിടെ ആ സ്ഥലത്ത് റേഞ്ചിന്റെ പ്രശ്നമുണ്ടോ?
1: ഞാനിപ്പോ ടെറസിലാണ് നിൽക്കുന്നത്. ഇവിടെ റേഞ്ച് കുറവാണ് എങ്കിലും കുഴപ്പമില്ല.
0: കണ്ണമ്പള്ളിയുടെ ഏത് ഭാഗത്തായിട്ടാണ് വീട് വരുന്നത്?
1: കണ്ണമ്പള്ളി, നമ്മള് കണ്ണമ്പള്ളി വന്ന് ഇങ്ങനെ മേലെ പോകണം, ചെറിയ പള്ളി പോകുമ്പോ ഓടി തിരിയും. അതെ, വീടെ കട കഴിഞ്ഞിട്ട്
0: അതെ
1: വരുമ്പോ ഇവിടെ ഒരു പാറ ഇടിച്ചതും മണ്ണിടിച്ചതും കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഒരു കുഴി ഭാഗത്താ എന്റെ വീട്.
0: ആ കുഴി ഭാഗത്തിരിക്കുന്നത് കൊണ്ടാണ് റേഞ്ച് ഇല്ലാത്തത്.
1: അതെ.
0: ശരി. അപ്പൊ നമ്മളെ റേഡിയോയുടെ പ്രിയ ശ്രോതാവാണ്, കുറെ നാളുകളായി വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല.
1: ഞാൻ അന്ന് പറഞ്ഞില്ലേ രവിയാണ് എനിക്ക് നമ്പർ എഴുതി തന്നതൊക്കെ?
0: അതെ അതെ അതെ അതെ, രവി ചേട്ടനാണ് നമ്പർ തന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അയ്യോ, ഇപ്പൊ ഞാന് ഒരു നാലഞ്ച് പൂച്ചകള്, രണ്ടൂന്ന് പട്ടി.
0: അതിൽ കൂടുതൽ വേറെ ആര് വേണം? മനുഷ്യരെക്കാൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഈ മൃഗങ്ങൾ എന്ന്
1: പറയുന്നത്.
0: അതെ, അവര് അവരൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കണ്ടേ വീട്ടില്?
1: അതെ, അവർക്ക് കൊടുത്തു. പക്ഷെ ഞാനിപ്പോ ഒന്നും കഴിക്കാതെ കേറി ഇങ്ങോട്ട്.
0: കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ ഇന്ന് ചോറ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം സായി റേഡിയോയില് കോള് കിട്ടിയില്ലേ. ശരി, വയറ് നിറഞ്ഞു എന്ന് കേക്കുമ്പോ നമുക്കും ഒരു സന്തോഷമുണ്ട്. അപ്പൊ ആ കൊറേ കാലമായി റേഡിയോ കേൾക്കാൻ തുടങ്ങിട്ടല്ലേ?
1: അതെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കത് റേഡിയോ താഴെ വീണ് പൊട്ടിപ്പോയി. ഞാനിപ്പോ റബ്ബർ ബാൻഡ് ഒക്കെ കേട്ട് കെട്ടി പൂട്ടി വെച്ചിരിക്കുന്ന ചില സമയം വിട്ടുവിട്ടാ കേക്കണം, അപ്പോഴൊരു സങ്കടം തോന്നും.
0: ബാൻഡേജ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കാം. അപ്പൊ അടുത്തിന് എന്തെങ്കിലും ഒരു സംവിധാനം വരുമ്പോ ഒരു റേഡിയോ അങ്ങ് വാങ്ങിക്കണം. പതിനാറ് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വരുമ്പോ നമുക്ക് ഒരു റേഡിയോ വാങ്ങിക്കാം. തരും, എല്ലാം കൂടെ ഒരുമിച്ച് തരുമല്ലോ. എന്തായാലും നമുക്ക് അവകാശപ്പെട്ടതാണ്, അപ്പൊ നമുക്ക് കിട്ടും. ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം? ഭക്ഷണം കഴിച്ചോന്നോ? ആ കഴിച്ചു, കഴിച്ചു. ഭക്ഷണമോ കഴിച്ചു? എല്ലാവർക്കും സുഖം.
1: ചൊവ്വാഴ്ച വിളിച്ചിട്ട് കിട്ടാത്തോണ്ട് ബുധനാഴ്ച അവസാനം 4:20 വരെ ഞാൻ വിളിച്ചു. പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റില്ല, കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ കട്ടിയത്.
0: 4:20 ഒക്കെ കഴിയുമ്പോ എന്നെ കിട്ടാൻ പാടാ.
1: അതെ, പിന്നെ വിളിക്കുമ്പോ ഇൻകമിങ് കോളെന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്.
0: അത് അറിഞ്ഞൂടാ, ഇന്ന് തുടക്കത്തിൽ കുറച്ച് റേഞ്ചിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പം കുഴപ്പമില്ല. അത് എങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞൂടാ, എന്തായാലും ലക്ക് ഉണ്ടെന്ന്.
1: അല്ല, മാർബിനെ വിളിക്കുമ്പോഴത്തേക്ക് ബിസി ബിസി ബിസി എന്നേ പറയുള്ളൂ. സാധനം വിളിച്ചപ്പോ പറഞ്ഞു കംപ്ലീറ്റ് ഇൻകമിങ് കോൾ എന്നാ പറയുന്നത്.
0: കംപ്ലീറ്റ്
1: ഇൻകമിങ് കോള്?
0: ഇൻകമിങ് കോൾ ഇല്ലെന്നാ.
1: ഇൻകമിങ് കോള് ഇൻകമിങ് കോൾ എന്നാ പറയുന്നത്. ബുധനാഴ്ച വിളിച്ചപ്പോ, കഴിഞ്ഞ ബുധനാഴ്ച.
0: എനിക്കറിയില്ല എന്താണ് ഈ ഫോണിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നൊന്നും അറിഞ്ഞൂടല്ലോ.
1: പിന്നെ പിന്നെ റേഡിയോയ്ക്ക് ആ മൊബൈലിന് ഈ ഇൻകമിംഗ് കോൾ എന്ന് പറയുന്ന മൊബൈലിന് സമയത്ത് ആഹാരം വെള്ളമൊക്കെ കൊടുക്കണം കേട്ടോ.
0: ഞാൻ നോക്കട്ടെ. ഇൻകമിംഗ് കോൾ എന്ന് അങ്ങനെ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻകമിംഗ് കോൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ലേ? അപ്പൊ ഈ രണ്ടുപേരും പറയണത് നമ്മളങ്ങനെ ഒരാൾക്ക് ഇൻകമിംഗ് ഒരാള് ബിസി ആക്കി വെച്ചിരിക്കുന്നതാ. ശരി, ഏത് പാട്ടാ വേണ്ടേ?
1: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമേശ്വരൻ വിജനമായ.
2: രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിലെ ഏകതാ നഗറിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാനതാരം മമ്മൂട്ടി ചടങ്ങിൽ ഏറ്റുവാങ്ങി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷഹ്നാദ് ജലാൻ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ARM എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണിൽ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. കലാകാരന്മാർ സമൂഹത്തിന് അനുകരണീയ മാതൃകയാകണമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
3: देशवासियों को विशेषकर युवाओं को प्रभावित करने की असीम क्षमता होती है. जो सफल फिल्म कलाकार डिसिप्लिन लाइफस्टाइल के फायदे के बारे में बताते हैं तो करोड़ों बच्चे और युवा उनका अनुकरण करते हैं. मैं ये अनुरोध करना चाहूंगी कि लोकप्रिय कलाकार स्वास्थ्य के लिए हानिकारक पदार्थों का एंडोर्समेंट ना करें. स्टार वही है जो रोशनी फैलाए, स्टार वही है जो रोशनी फैलाए, अंधेरा नहीं.
2: മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെയും ആനിമേഷൻ ചിത്രം ടച്ച്ഡ് അസ് വാട്ടറിന്റെയും നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെയും അണിയർ പ്രവർത്തകർ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഇനി മുതൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് രാജ്യത്തുടനീളമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അതുവഴി ആഗോളതലത്തിൽ വിനോദസഞ്ചാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ 53rd ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധത പൊതുശീലമായി വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് വിദഗ്ധരും വ്യവസായികളും തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: We face a parallel shift in the architecture of the global trade and supply chains. In such an environment, resilience cannot mean retreating into economic isolationism. For India, resilience means deep domestic capacity, fiscal strength, and industrial scale so that global shocks are absorbed without interrupting national development.
2: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായി മലേഷ്യയിലെത്തുന്ന ഇന്ത്യൻ പൌരന്മാർ ഇവിടെ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ക്വാലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 30 ദിവസത്തെ വിസാരഹിത പ്രവേശന സൌകര്യം ഉപയോഗിച്ച് മലേഷ്യയിലെത്തി തൊഴിലന്വേഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരുടെ കെണിയിൽ വീണാൽ ഇത് ചൂഷണത്തിനും നിയമ നടപടികൾക്കും കാരണമാകാം. വിനോദസഞ്ചാരികൾ സാധുവായ രേഖകൾ കൈവശം വയ്ക്കണമെന്നും ഹൈക്കമ്മീഷൻ നിർദ്ദേശിച്ചു.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ പ്രയാസരഹിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ രംഗം വലിയ പരിവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു ചരക്കു സേവന നികുതി. വിവിധ പരോക്ഷ നികുതികളെ ഏകീകൃത സംവിധാനത്തിനു കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. 2014 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക റാങ്കിംഗിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2020 63 സ്ഥാനത്തേക്ക് ഇത്തരം പരിഷ്കാരങ്ങളിലൂടെയാണ് മുന്നേറിയത്. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യോമയാന മന്ത്രാലയവുമായി ധാരണാപത്രം ഒപ്പുവച്ചു. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഡാനെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
6: One of the most important objective for us through this MOUs is to go on a challenge mode for the construction of airports. The earlier average approximate was taking up to 3 years also for getting these airports done. We want to minimize it with a target of 18 months. So right from the day the project starts, within 18 months we want to finish it and give the public the opportunity to travel from there.
2: UPI ഇടപാടുകളിൽ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയ MDR നിരക്ക് ചെറുകിട വ്യാപാരികൾക്ക് ബാധ്യതയാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2,000 രൂപയ്ക്ക് മുകളിലുള്ള പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്ക് മാത്രമാണ് MDR ബാധകമാകുകയെന്നും NPCI അറിയിച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലെ വ്യാപാരി MDR നൽകുന്ന തുക വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട GST ബാധ്യതയിൽ പിന്നീട് ക്രമീകരിക്കാൻ സാധിക്കും. പ്രതിമാസം 1,00,000 രൂപ വരെ UPI വഴി സ്വീകരിക്കുന്ന വ്യാപാരികൾ MDR നൽകേണ്ടതില്ലെന്നും NPCI വ്യക്തമാക്കി. പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോകൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇക്കുറി നേടിയ ആദ്യ സ്വർണമാണ് ഇത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിന് പുറത്തായി. 45 പന്തിൽ നിന്നും 79 റൺസെടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. മെഡൽ നേട്ടത്തിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉജ്ജ്വലമായ വിജയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിലെ പുരുഷ T20 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ ജയം. മഴമൂലം 5 ഓവറാക്കി ചുരുക്കിയ കളിയിൽ ടോസ് നേടി ബാറ്റിംഗ് തെളിഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 30 പന്തിൽ 33 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ജപ്പാന് 30 റൺസ് മാത്രമാണ് നേടാനായത്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നറോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വിജയം കുറിച്ചു. പുരുഷ സിംഗിൾസിലെ മറ്റൊരു കളിയിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയം നേടി. 72-ാമത് ദേശീയ ചലച്ചിത്ര

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും കേട്ട് കൊതിരാത്ത പാട്ടുകളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പരസ്പരം പകരാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം മാഡം.
1: ആ നമസ്കാരം, പറഞ്ഞോളൂ.
2: കൊറേ കാലായി വിളിച്ചിട്ട്.
1: ഇവിടെ നാട്ടിലെങ്ങും ഇല്ലേ?
2: നാട്ടിൽ കുറച്ചു കാലം ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞ മാഡത്തിന്റെ ജന്മനാള് കഴിഞ്ഞ് ബുധനാഴ്ച ഇരുന്നായിരുന്നു, ഒരു ബുധനാഴ്ച ആയിരുന്നു. അത് കഴിഞ്ഞ് ശനിയാഴ്ച
1: ഞാൻ മറന്നുപോയി.
2: അത് കഴിഞ്ഞ ശനിയാഴ്ച വിളിച്ചു. അത് കഴിഞ്ഞ് 23-ാം തീയതി ഞാൻ ഇവിടുന്ന് പോയി, എറണാകുളത്ത് പോയി.
1: ഓഗസ്റ്റ് 23-ന് പോയി.
2: ഓഗസ്റ്റ് ഓണം എല്ലാം അവിടെ ആയിരുന്നു. പിന്നെ കൊച്ചുമോള് ഷാർജയിൽ നിന്ന് വന്നിരുന്നു ഒറ്റയ്ക്ക്, എയർ ഹോസ്റ്റൽസിന്റെ കൂടെ ഇങ്ങോട്ട് വന്നു. അങ്ങനെ അവളെയും കൊണ്ട് എറണാകുളം, അവിടുന്ന് പിന്നെ മൂന്നാറ്, അവിടെ എല്ലായിടവും അടിച്ച് കറങ്ങി.
1: മൊത്തത്തിൽ കേരളം ഒന്ന് ചുറ്റി കറങ്ങി.
2: മൊത്തത്തിൽ ഒന്ന് കറങ്ങി എല്ലായിടവും ഒക്കെ പോയി. അവര് മക്കളുമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ സന്തോഷമായിട്ട് ഓണമല്ല, ഈ വർഷത്തെ ഓണം ഗംഭീരമായിരുന്നു. എല്ലാവരെയും കൂടെ ഒരുമിച്ച് കറങ്ങാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്.
1: ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം മക്കളോടൊപ്പം ഒക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റി, കറങ്ങാൻ പറ്റി, ഓണമൊക്കെ വളരെ അടിപൊളിയായി ആഘോഷിക്കാൻ പറ്റി. ഇതൊക്കെയാണല്ലോ ജീവിതത്തിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്.
2: തീർച്ചയായിട്ടും. മാങ്കുളത്ത് റിസോർട്ട് എടുത്ത് തങ്ങി 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു.
1: ഓ,
2: ഇടുക്കിയില്.
1: ഇടുക്കിയിലെ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം?
2: കുഴപ്പമില്ല, അത്യാവശ്യം. അതായത് ഞങ്ങള് പോയപ്പോ 3 ദിവസേ ആയിട്ടുള്ളൂ നമ്മുടെ കുന്നിലെ ഇത് പൂക്കാനായിട്ട്, നീലക്കുറിഞ്ഞി പൂത്ത് തുടങ്ങിയിട്ട്.
1: നീലക്കുറിഞ്ഞി പൂത്ത് കാണാൻ പോയാ?
2: പോയിരുന്നു. ഞങ്ങള് മൂന്നാറിന്ന് തിരിച്ചു വന്നപ്പോ മൂന്നാറിന്ന് മാട്ടുപെട്ടി പോയി. അവിടുന്ന് 8 കിലോമീറ്റർ മൂന്നാർ ടൗണിൽ നിന്ന് മാട്ടുപെട്ടിയിലാണ് പോയത്. മാട്ടുപെട്ടിയിൽ ഒരു ചോക്ലേറ്റ് കമ്പനിയുണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് തേയിലേക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അതിന്റെ അടുത്ത് ടാറ്റയുടെ തേയില തോട്ടം, അതിന്റെ അതുവഴി കയറിയാണ് ഈ ഹില്ലിലോട്ട് പോവേണ്ടത്. അപ്പൊ ആ പ്രദേശത്താണ് ആദ്യമായിട്ട് പൂത്തത്. അവിടെ ഗംഭീരമായിട്ട് അവിടെ പിള്ളേരെ കൂട്ടം പോയി, അതിന്റെ ഭംഗിയെ കുറിച്ചൊക്കെ അവരിൽ നിന്ന് അറിഞ്ഞു, കേട്ടറിഞ്ഞു. തന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കേട്ടറിഞ്ഞു.
1: കൂടെ ഒപ്പമുള്ളവര് നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
2: മക്കള് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോ. മക്കളും മരുമോനെന്ന് പറയാൻ പറ്റില്ല, അവനും
1: മകനാണ്.
2: മക്കളെക്കാരും കാര്യങ്ങൾ കൊണ്ട് നടക്കാനും കാര്യങ്ങള് പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു.
1: അതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്വത്ത്.
2: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ദീർഘകാലത്തിന് ശേഷം സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു
1: ഓണവിശേഷങ്ങളൊക്കെ ഇപ്പോഴാണ്. നമ്മൾ ലേറ്റ് ആയിട്ടാണ് പറയുന്നത്.
2: അതെ, ലേറ്റാ വന്നാലും
1: ലേറ്റസ്റ്റാ വരുവേ എന്ന് രജനീകാന്ത് പറഞ്ഞതുപോലെ. ശരി,
2: എല്ലാവരും സുഖമായിരിക്കുന്നു.
1: അവിടെ എല്ലാവർക്കും സുഖമല്ലേ? ചന്ദ്രമതി അമ്മയ്ക്കൊക്കെ സുഖമല്ലേ?
2: പിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് കൊച്ചു കഴിഞ്ഞ ശനിയാഴ്ച മിനിങ്ങാന്ന് പോയി,
1: തിരിച്ചുപോയി.
2: അതുപോലെ തന്നെ അയച്ചത്, ഒറ്റയ്ക്ക് തന്നെ അയച്ചത്.
1: ഇപ്പൊ വീണ്ടും നമ്മൾ മാത്രം ബാക്കിയായി.
2: നിഹരിക, അങ്ങനെ ഞാനും നമ്മളെ വാമഭാഗവും മാത്രമേ ഉള്ളൂ.
1: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
2: ഞാന് നമ്മുടെ ഇടുക്കിയെ കുറിച്ച് വളരെ മനോഹരമായ ഒരു പാട്ട്, അതല്ലാതെ വേറൊരു പാട്ടില്ല ഇടുക്കിയെ കുറിച്ച് അത്രയും മനോഹരമായിട്ട് വർണ്ണിക്കാനായിട്ട്. പോയി കണ്ട ഒരു പ്രതി, അത് മഹേഷിന്റെ പ്രതികാരത്തില് മലമേലെ തിരിവച്ചു
1: പെരിയാറിൻ
2: വിരിവച്ചു. ആ എന്തിനും പ്രകൃതി, ആ അവിടുത്തെ പ്രകൃതി അങ്ങനെയെ ഒപ്പിയെടുത്ത് ഒരു ഒരു പറയാറുള്ളത് പോലെ ക്യാൻവാസിൽ പകർത്തിയത് പോലത്തെ ഉള്ള ഒരു
1: ഇവളാണ് ഇവളാണ് മിടിമിടുക്കി
2: ഇടുക്കി. അത് അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. സത്യം ഞാൻ അത് അനുഭവിച്ചു അവിടെ ചെന്ന്.
1: അവിടത്തെ കാറ്റാണ് കാറ്റ്,
2: കാറ്റ്. അതെ,
1: അവിടത്തെ മഞ്ഞാണ് മഞ്ഞ്,
2: മഞ്ഞ്. അതെ, കുളിരാണ് കുളിര.
1: അപ്പൊ അതെല്ലാം അങ്ങോട്ട് അനുഭവിച്ചു.
2: അതെ, അനുഭവിച്ചു. അപ്പൊ ആ സന്തോഷത്തിന്റെ പുറത്ത് ആ പാട്ട് എല്ലാവർക്കുമായിട്ട്.
1: ശരി, മഹേഷിന്റെ പ്രതികാരത്തിൽ എന്തായാലും ആ ഇടുക്കി കണ്ട ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക്

0: ഓർമ്മയ്ക്ക് വേണ്ടിയാണ്, ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ ഞാൻ കണ്ടു, അപ്പൊ നിങ്ങൾക്ക് അതിനെ പകർന്നു തന്നെയാണ് ആ പാട്ടിലൂടെ. ആ ഇടുക്കിയുടെ ഒരിക്കലെങ്കിലും പോകാത്ത ഒരു പോകട്ടെ,
1: അത്രയും ഇത് കേട്ടെങ്കിലും നിങ്ങൾ ഇടുക്കി കാണാൻ പോകണം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ ഉണ്ടായ വിഷമപരമായ ചില ദുരന്ത കാര്യങ്ങൾ
1: നടക്കുന്നു, നടക്കുന്നു, അതെ അതെ
0: നടക്കുന്നുണ്ട്. പക്ഷെ മാഡം, അത് ഏറ്റവും കൂടുതൽ നമ്മള് മനുഷ്യ നിർമ്മിതമായ
1: ദുരന്തങ്ങളാണ്. അതെ അതെ,
0: തന്നെ പ്രകൃതി ഇതുപോലെ പ്രകൃതി നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഒരു ഭൂമിയാണ് കേരളം. കനിഞ്ഞു തന്നിട്ടുള്ളതാണ് സത്യമായിട്ട്. അവര് പറയുന്ന വെറുതെ ഇല്ല, ഗോഡ്സ് ഓൺ കൺട്രി എന്ന്. അപ്പൊ അങ്ങനെ തന്നിട്ടുള്ള ഇത് നമ്മൾ ചൂഷണം ചെയ്ത് നശിപ്പിച്ച്
1: അതിന്റെ തിരിച്ച് ഭൂമി നമ്മളോട് പ്രതികാരം ചെയ്യുന്നുണ്ട്
0: തുടങ്ങി. കാലാവസ്ഥയിലും പിന്നെ പ്രകൃതി ദുരന്തങ്ങളാലും ഒക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചു തുടങ്ങി. ഇത് മനുഷ്യ നിർമ്മിതമാണ് ഈ അപകടങ്ങളും കാര്യങ്ങളൊക്കെ.
1: എന്തായാലും ഇനിയെങ്കിലും ഇനിയെങ്കിലും ശ്രദ്ധിക്കട്ടെ എല്ലാവരും,
0: ശ്രദ്ധിച്ചിട്ട് അത് ഇനി എവിടെ വികസന നമ്മള് മുമ്പോട്ട് മുമ്പോട്ട് എന്നുള്ള ചിന്തയല്ലാതെ നമ്മൾ നാളെ നമ്മുടെ തലമുറയ്ക്ക് എന്ത് സമ്പാദിച്ചു വെക്കാം എന്നുള്ള ഒരു ചിന്തയും.
1: ഈ ഭൂമി നമുക്കുള്ളത് മാത്രമല്ല, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കൂടെ ഉള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ, ശരി,
0: താങ്ക് യു മാഡം.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിത തിരക്കുകൾക്കിടയിൽ ഓടിത്തളരുമ്പോൾ മനസ്സൊന്ന് തുറന്ന് സംസാരിക്കാൻ, ആരും കുറ്റപ്പെടുത്താതെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് വലിയൊരു ആശ്വാസമാണ്. നമുക്ക് പരസ്പരം വർത്തമാനം പറയാം. സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നമുക്ക് പരസ്പരം കൂടെ നിൽക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം. ഞാൻ ശോഭനമാരി.
0: ആ ശോഭനമാരി ചേച്ചി, പറയൂ.
1: ഇന്ന് എന്റെ അമ്മയുടെ ആണ്ടാണ് ഓർമ്മദിനം. അങ്ങനെ ഒരു പാട്ട് വേണം.
0: ഇന്ന് ഓർമ്മദിനമാണോ?
1: ഓ,
0: എന്നിട്ട് എന്തൊക്കെ ചെയ്തു?
1: മോം ബലിയിടാൻ പോയി. അവ അങ്ങ് എറണാകുളത്തു നിന്ന് പോയി. അവിടെ പോയി. പിന്നെ നമ്മള് വേറെ ഒന്നും ആഘോഷമൊന്നുമില്ല.
0: നമ്മള് ആ ദിവസം ഓർക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
1: ആ പിന്നെ അതല്ലേ വലിയ കാര്യം.
0: ആ ദിവസവും നല്ല, എല്ലാ ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും ഓർക്കാതിരിക്കും.
1: നമ്മളൊരു ആഹാരമായാലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവര് പഠിപ്പിച്ച ജോലിയല്ലേ നമ്മളിപ്പം ചെയ്ത്
0: കഴിക്കുന്നത്.
1: നമ്മൾ അറിയാറായപ്പോഴേ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ അതൊക്കെ. പിന്നെ അമ്മയെന്ന് പറയുന്ന അച്ഛനെ നമുക്ക് കളയാൻ പറ്റും. ഇപ്പൊ മരിച്ചാലും നമുക്ക്
0: ഓർമ്മ. അങ്ങനെ കളയാൻ പറ്റുന്ന ആൾക്കാരല്ലല്ലോ.
1: നമ്മളും കൂടെ മരിച്ചു പോയാലേ കളയാൻ പറ്റും. ഒന്നാമത് എനിക്ക് അമ്മയുടെ അത്ര ഇഷ്ടം. അമ്മയെന്ന് നമ്മക്ക് എല്ലാം ഇരുന്നത്.
0: അമ്മയാണ് എല്ലാം.
1: അല്ല, ആയിരുന്നത് അങ്ങനെ ആയിരുന്നു. കഷ്ടപ്പെട്ടൊക്കെ വളർത്തിയതല്ലേ.
0: അതെ അതെ അതെ. പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ. അമ്മമാര് അവരുടെ സുഖ സന്തോഷങ്ങളൊന്നും അവര് നോക്കാറില്ല.
1: നോക്കൂല്ല. നമ്മളെന്താണ് നമ്മക്ക് ഇങ്ങനെയല്ല, അവര് എങ്ങനെ നോക്കാന്നുള്ള രീതിയിലൂടെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയാണ്. അപ്പോഴും നമ്മക്ക് അത് ഓർമ്മിക്കായിരിക്കണം.
0: അത് ഓർമ്മിക്കണം.
1: ഓർമ്മിക്കണം. മോനും കറക്റ്റ്. അവൻ തന്നെ അമ്മയ്ക്ക് എല്ലാ കർമ്മവും ചെയ്ത് അവൻ തന്നെ ബലിയെല്ലാം ഓർമ്മിച്ച് പറയണം. നാളെയാണ് അമ്മേരെ അമ്മമേരാണ്ട് ഞാൻ മറന്നില്ല. മക്കളെ സെപ്റ്റംബർ ആകുമ്പോ നമുക്കറിയാലോ.
0: നമ്മള് മറക്കുന്നത് മറക്കാത്തത് ഓക്കെ, പക്ഷെ മക്കളത് ഓർത്തു, കൊച്ചുമക്കളത് ഓർത്തു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ
1: അതൊരു ഭയങ്കര.
0: കാരണം അത്രമാത്രം അമ്മൂമ്മയെ സ്നേഹമാണ്.
1: അമ്മയ്ക്ക് മോനില്ല, എനിക്ക് മാത്രമാണ് മോനുള്ളത്.
0: അതുകൊണ്ടാണ് ഇത്രയും സ്നേഹം കൊച്ചുമോനോട്.
1: കൊച്ചുമോനോട് അവൻ 14 വയസ്സായപ്പോ 15-ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് കർമ്മം ചെയ്തു. എപ്പോഴും പറയണ്ട മോനാണ്. എനിക്ക് ആ മക്കളിൽ അനിയത്തിമാരെ രണ്ടാമക്കളെയൊക്കെ ഭയങ്കര ഇതായിട്ട് നോക്കി. പക്ഷെ അവര് ഉദ്യോഗസ്ഥരൊക്കെ ആയപ്പോ അവര് ഇപ്പൊ ഇവർക്ക് കർമ്മം ചെയ്യാനും മാസം തോറും ഒക്കെ താല്പര്യം കാണിച്ചു. നമ്മളല്ലേ ചെയ്യേണ്ടത്, നമ്മക്കല്ലേ ആദ്യം. അങ്ങനെ
0: അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. ഓരോരുത്തർക്കും
1: ചെയ്യാന്ന് പറഞ്ഞ് 16 ദിവസം പിന്നെ അത് വേണ്ട. അപ്പോഴും മോനെ കൊണ്ട് തന്നെ ചെയ്യിക്കാന്നുള്ള അഭിപ്രായം അവൻ തന്നെ ഇന്ന് വരും. നമ്മള് പിന്നെ ആണ്ടോറൊക്കെ പോകുന്നല്ലാതെ അവൻ തന്നെ എല്ലാം കറക്റ്റാ ചെയ്യുന്നു.
0: കറക്റ്റായിട്ട് ഓർത്തൊക്കെ ചെയ്യും.
1: ഓർത്ത് ചെയ്യും. ഇനി നമുക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം ചേച്ചി മരിച്ചിട്ട് പറഞ്ഞാലും അവർക്ക് അവൻ തന്നെ. ഇപ്പോഴും ബാബുവിന് വെളിയിട്ടതും അവൻ തന്നെ. അവർക്ക് ഒരു മോളേ ഉള്ളു, മോനൊന്നും ഇതാകെ ഒരു മോളേ
0: ഉള്ളു.
1: അങ്ങനെ അമ്മമേരെ കാര്യം ഒന്നും നടക്കൂല. അപ്പൊ എനിക്ക് മാടം തീല ഒരു പാട്ടാണ്, അമ്മ മഴക്കാരന്.
0: അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു
1: നിറഞ്ഞു ആ കണ്ണീരിൽ
0: ഞാൻ അലിഞ്ഞു. നീ പാട്ട് കേട്ട് കണ്ണീരിൽ അലിയാനാണോ?
1: നമ്മക്ക് എന്തായാലും അമ്മയല്ലേ, നമുക്ക് സങ്കടം ഉണ്ടല്ലോ. 2 ദിവസത്തിന് മുമ്പേ സങ്കടം ഉണ്ട് അമ്മയുടെ. ഒരു വേർപാടല്ലേ.
0: ആണ്ട് വരുമ്പോ ഓർമ്മ വരുന്ന സമയത്ത് ഒരു വിഷമം വരും.
1: വിഷമം 2-3 ദിവസത്തിന് മുമ്പ് ഉണ്ട്. അതും പോയിട്ട് നമുക്ക് എപ്പോഴും നമ്മളെ അമ്മയെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. അച്ഛനും അമ്മയും
0: പിന്നെ
1: 3 ചേച്ചിമാര് പോയി. ഇനി ഞാനും എന്റെ നേരെ മൂത്ത ചേച്ചിയുള്ള അവരൊന്നും മരിക്കാനുള്ള സമയമല്ല. അവർക്കൊക്കെ അസുഖങ്ങള്
0: ഓരോരോ അസുഖങ്ങള് വന്നു. അല്ലാതെ ഏജ് ആയിട്ടൊന്നും അല്ല.
1: ഇല്ല ഇല്ല, മൂത്ത ചേച്ചിയാണെ പൂജപ്പര നല്ല നല്ല നല്ല രീതിയിൽ സുഖിച്ച് ജീവിക്കുള്ളു. അവര് ഈ ഉള്ള മരുന്നും ആശുപത്രി മരുന്നും ഈ വൈദ്യമാരെയൊക്കെ കഴിച്ച് 2 വൃക്കയും പോയി. അങ്ങനെയാണ് നല്ല ഭാഗ്യമായിട്ട് ജീവിക്കാനുള്ളതാണ് തിരുമല പൂജപ്പര. അവര് 2 വർഷമായി, ഒരാള് 14 മാസമായി, ഒരാള് 23 വർഷമായി. ആള് 35 വയസ്സിൽ മരിച്ചതാണ്.
0: ഒരു സഹോദരി.
1: ഓ, ഒരു 2-ാമത്തെ ചേച്ചി. ആ ചേച്ചിയാണ് എനിക്ക് മനസ്സിന്ന് പേരിട്ടത്.
0: ശരി, അപ്പൊ ഇന്ന് മണിച്ചിക്ക് ഏത് പാട്ട് വേണം? അമ്മ മഴക്കാരന് അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു.
1: അമ്മ മഴക്കാരന് മേഡത്തിന് എല്ലാവർക്കും സുഖമാണല്ലോ. മോളും
0: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ പാട്ട് കേട്ട് കണ്ണിറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല.
1: 2 ദിവസം കണ്ട വിഷമം തന്നെ, ഒരു ഭയങ്കര ഒരു പ്രയാസം.
0: സങ്കടപ്പെടണ്ട. അപ്പൊ പാട്ട് കേൾക്കാമോ?
1: മരിച്ച ദിവസം തന്നെ ഇന്ന് ചൊവ്വാഴ്ച ഒന്നേകാലിനാണ് മരിച്ചത്.
0: ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
1: കേൾക്കാം കേൾക്കാം.
0: ശരി ശരി
1: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴല്ല, മറിച്ച് വളരെ ചെറിയ ചില കാര്യങ്ങളിലാണ് നമ്മൾ യഥാർത്ഥ സന്തോഷം കണ്ടെത്താറുള്ളത്. വഴിയിൽ വെച്ച് യാദൃച്ഛികമായി കണ്ടുമുട്ടുന്ന ഒരു പഴയ കൂട്ടുകാരൻ, നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞുകുട്ടി, അല്ലെങ്കിൽ മഴ പെയ്തു തുറന്ന മഴയുടെ മണം, ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് സന്തോഷം പകർന്നു തരുന്നുണ്ട്. നല്ല പാട്ടുകളും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്
1: ഇത്? വെള്ളടങ്ങ് മോഹനാണ്.
0: ആ, പറഞ്ഞോളൂ.
1: ആ,
0: സുഖമാണല്ലോ മോഹൻ ചേട്ടാ, സുഖമാണോ?
1: ആ, സുഖമാണ്. നല്ല കനത്ത മഴ പെയ്യെന്നൊക്കെ പറഞ്ഞു, ഇതുവരെ പെയ്തില്ല.
0: കനത്ത മഴ മെനിഞ്ഞാന്ന് പെയ്തില്ലേ?
1: പെയ്തു, നല്ല സൂപ്പർ മഴയായിരുന്നു അത്.
0: ആ, അതന്നെയാണ് കനത്ത മഴ.
1: ഇന്നും പെയ്യെന്ന് പറഞ്ഞു, ഇന്നും പറഞ്ഞു.
0: പക്ഷെ ഇരുണ്ടൊക്കെ കിടക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും പെയ്യുമായിരിക്കും.
1: അതെ അതെ അതെ അതെ അതെ. തന്നെ.
0: ആ, സുഖമാണ്. പറഞ്ഞാലും മഴ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പെയ്യും.
1: അതുകൊണ്ട്
0: പറഞ്ഞത് തെറ്റാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല.
1: അപ്പൊ
0: ജോലിക്കൊന്നും പോയില്ലേ?
1: ഇല്ല, പണിയില്ല ടീച്ചറേ. ഞാൻ ചൊറടപ്പിന്റെ പണി കഴിഞ്ഞു,
0: തീർന്നു.
1: ആ, തീർന്നു. പിന്നെ ഇനി എന്നാണെന്ന് അറിയില്ല.
0: ഈ മാസത്തത് കഴിഞ്ഞു.
1: അതെ അതെ അതെ.
0: ഒരു മാസം എത്ര പണി വരും?
1: ഇപ്പൊ ചെലപ്പോ 6 മണി, ചെലപ്പം 12 മണി, ഇങ്ങനെയൊക്കെ വരും.
0: ഒരു വർഷം 100 എണ്ണം തേക്കണം.
1: ആ, തേക്കും. രണ്ടുപേരായ പെട്ടെന്ന് തീരും. ഒരാളാണെങ്കിൽ തീരില്ല.
0: രണ്ടുപേരും ഉച്ചക്കെ തീർക്കും.
1: അതെ, 50 ദിവസം കൊണ്ട് പണി തീരും, പണി കിട്ടാൻ തരയാണെങ്കിൽ.
0: പണി കിട്ടുക എന്നുള്ളതാണ് പാടല്ലേ.
1: അതെ അതെ അതെ. അവര് പഞ്ചായത്ത് നടിച്ചും തരൂല വിദ്യാച്ചാ, വലിയ കഷ്ടം. ഇപ്പൊ
0: 100 പണിയൊക്കെ തേക്കാൻ പറ്റുമല്ലോ. രണ്ടുപേരുണ്ടല്ലോ.
1: അതെ അതെ, മുടങ്ങാതെ പോയി കഴിഞ്ഞാൽ തയ്ക്കാം.
0: രണ്ടുപേരും കൂടെ കിട്ടുന്ന പണിയെല്ലാം മുടങ്ങാതെ തികയ്ക്കണം.
1: അങ്ങനെ
0: ജീവിച്ചു പോണ്ടേ.
1: പിന്നെ അതെ, ഇതിന്റെ വരുമാനം ഉണ്ട് ടീച്ചറേ. പെൻഷനും.
0: ആ, പെൻഷനുണ്ട്. ഉച്ചഭക്ഷണം കഴിച്ചോ?
1: ആ, കഴിച്ചു കഴിച്ചു.
0: അപ്പൊ ഏത് പാട്ട് വേണം?
1: എനിക്ക് മഞ്ഞ ചിത്രത്തിൽ അമ്മ എന്റെ വെക്കാതെ ഉയരല്ലവേ.
0: തമിഴ് പാട്ടാണ്.
1: അതെ അതെ അതെ.
0: ശരി, ഇളയരാജയുടെ പാട്ടാണ്. അപ്പൊ നമുക്ക് അമ്മായന്റെ അഴയ്ക്കാതെ ഉയരില്ലേ എന്നുള്ള പാട്ട് കേൾക്കാം.
1: ശരി ടീച്ചർ.
0: ഓക്കെ.
1: ശരി ഓക്കെ.
0: ശരി ശരി ശരി.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. മനസ്സിലുള്ള വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ നമുക്ക് പരസ്പരം പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, മണികണ്ഠനാണ് ടീച്ചറെ. വലിയമല.
0: പറഞ്ഞോളൂ.
1: ഒരു പാട്ട് ആവശ്യപ്പെട്ടിരുന്നു, പറഞ്ഞിട്ടുണ്ട്.
0: ഏത് പാട്ടായിരുന്നു ആവശ്യപ്പെട്ടേ?
1: രജനീകാന്തിന്റെ പടത്തിൽ തന്നെ പാണ്ഡ്യൻ എന്ന സിനിമയിലെ പാണ്ഡ്യന കൊക്ക കൊക്ക എന്ന് പറയുന്ന പാട്ട്.
0: പാണ്ഡ്യന കൊക്ക കൊക്ക.
1: ഓ, രജനീകാന്തിന്റെ.
0: രജനീകാന്തിന്റെ ഫാനാണോ?
1: അല്ല, അല്ല, വേറെ എല്ലാ നടന്മാരും ഇഷ്ടം തന്നെ. കൊച്ചിൻകാലം മുതലേ ഈ സിനിമ കാണാൻ തുടങ്ങിയപ്പോഴേ രജനീകാന്തിന്റെ പടങ്ങളെല്ലാം കാണും.
0: രജനീകാന്തിന്റെ സിനിമകളൊന്നും വിട്ടിട്ടില്ല.
1: ഏ, രജനീകാന്തിന്റെ കാണും, വിജയാന്തിന്റെ സിനിമകളെല്ലാം കാണും. പഴയ നടന്മാരെല്ലാം, എല്ലാ നടന്മാരും പടം കാണും. മോഹൻലാലിന്റെ പടം കാണും, മമ്മൂട്ടിയിലെ പടം കാണും, എല്ലാരും പടം കാണും.
0: പുതിയ നടന്മാരെയൊന്നും അത്ര ഇഷ്ടമില്ലാന്ന് തോന്നുന്നു.
1: പുതിയ നടന്മാരെയാണ് ഇഷ്ടം. രാവിലെ മലയാള പാട്ടുകളൊന്നും അത്ര മലയാള പാട്ടുകൾ
0: മലയാളത്തിലാണ് പാട്ടുകൾ ഉള്ളത് ശരിക്കും.
1: അന്ന് വിനോദ് എന്ന് പറഞ്ഞൊരു ചെറുക്കൻ വിളിച്ചിരുന്നു.
0: വിനോദ് എന്ന് പറഞ്ഞൊരാൾ വിളിച്ചിരുന്നു.
1: അന്ന് ഞാനും ഉണ്ടായിരുന്നു, ഞങ്ങൾ പണിക്കായിരുന്നു. പാറശാലയിൽ നിന്നാണ് നമ്മൾ വിളിച്ചത്.
0: രണ്ടുപേരും പാറശാല നിൽക്കുകയായിരുന്നു.
1: അവിടെ പണി, ഇന്ന് പണിയില്ല, അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴേ അവിടെ നിന്നാണ് വിളിച്ചത്. അവന് അത്ര ഇതല്ലായിരുന്നു. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു.
0: പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, നന്നായിട്ട് സംസാരിച്ചല്ലോ.
1: സംസാരിച്ച നമ്മൾ സമയത്ത് എത്തിയില്ല, പാട്ട് കേൾക്കത്തില്ല.
0: നിങ്ങൾക്ക് 7 മണിക്ക് എത്താൻ പറ്റിയില്ല അല്ലേ?
1: ഇവിടെ എത്താൻ പറ്റിയില്ല. നമ്മൾ
0: ഫോണില് കേൾക്കായിരുന്നല്ലോ.
1: ഫോണിൽ കേട്ട, അവിടെ വെച്ച് കേട്ട്.
0: അല്ല, തിരിച്ച് നമുക്ക് തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഫോണില് ഇത് ഡൗൺലോഡ് ചെയ്താ കേൾക്കാമായിരുന്നു. അറിഞ്ഞൂടായിരുന്നു, കുഴപ്പമില്ല. ശരി, അപ്പൊ അങ്ങനെ. അപ്പൊ വിനോദ് കൂട്ടുകാരനാണല്ലേ?
1: ഓ, വിനോദ് ഞാൻ കൂട്ടാണ്.
0: ഒരേ സ്ഥലത്ത് പണി ചെയ്തോണ്ടിരുന്നപ്പോഴാണ് വിളിച്ചേ.
1: വിളിച്ചത് നിലയത്തിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
0: വിനോദ? സെറ്റ് കൊണ്ടുവന്ന സമയത്താണ് കണ്ടിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ അന്ന് വിളിച്ചപ്പോ വിനോദ് പറഞ്ഞു.
1: അപ്പം എല്ലാ ഈ പാട്ട് കേൾക്കാൻ എല്ലാ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. പിന്നെ എനിക്ക് ടീച്ചറിന്, സാറിന് എനിക്ക് മധു, എന്തോ അതല്ലേ സാറിന്റെ പേര്?
0: സാറിന്റെ പേര് മധുജൻ.
1: മധുജൻ സാറിന്, അഭിനയ നിലയത്തിലുള്ള എല്ലാവർക്കും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ശരി, നമ്മൾ ആരെ ഒഴിവാക്കിയെന്ന് ആർക്കും ഒരു സങ്കടം വേണ്ട, എല്ലാവർക്കും കൂടി ഇരിക്കട്ടെ.
1: എല്ലാവർക്കും.
0: ശരി, ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓ, ശരി
0: ശരി.

0: പ്രിയ ഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരവസരമാണ് പോക്കുവേൽ തത്സമയ പരിപാടി. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഷെർലി.
0: പറഞ്ഞോളൂ ഷെർലി. മനോർക്കോണം.
1: മഴയൊക്കെ ഉണ്ടല്ലോ
0: ഇവിടെ. ഇന്നിപ്പോ മഴയൊന്നുമില്ല.
1: ഇന്നില്ല, ഇന്നലെ കുറച്ച് മഴ കിട്ടി.
0: മെനിഞ്ഞാന്ന് വലിയ മഴ ഉണ്ടായിരുന്നു.
1: വലിയ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു മഴ.
0: ഇന്നലെ ഉണ്ടായിരുന്നു.
1: ഇന്നാണല്ലോ
0: സുഖമാണ്.
1: ഇവിടെ നല്ല വെയിലിട്ട്. നല്ല വെയിൽ.
0: വെയില് വേണമല്ലോ ഷേർലി ചേച്ചിയുടെ അഭിപ്രായത്തിൽ.
1: ഞാൻ ജമന്തി കൃഷി.
0: ജമന്തി ഒക്കെ പോത്താ
1: പോത്ത് കിട്ടുന്നില്ല.
0: നോക്കിട്ടുണ്ടാവൂല അതിനകത്താണ്. അപ്പൊ ഈ ജമന്തി പൂത്തിട്ട് അത് നമ്മള് വിക്കോ?
1: വിറ്റൊന്നുമില്ല. 100 മൂട് അവിടെ നിന്ന് തന്നാണ്, പക്ഷെ 50 മൂടൊക്കെ കിട്ടിയുള്ളൂ. അതല്ല വലിയ പൂ, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ വലിയ പൂ, ഓറഞ്ചും
0: മഞ്ഞയും.
1: ഒരെണ്ണത്തിന് ഒരു 30-40 പൂ അങ്ങനെ വിരിഞ്ഞു വെക്കും. പക്ഷെ ഈ മഴ വന്നപ്പോ വെയിറ്റ് കൊണ്ട് ചരിഞ്ഞു കെട്ടി കെട്ടി കെട്ടി
0: നിർത്തിയിട്ട് വരും.
1: മഴ മഴയത്ത് ആ തൈ പൊളിച്ചു വരില്ല. വലിയ വെള്ളം വേണ്ട.
0: എന്നിട്ട് ഈ പൂ നമ്മള് അങ്ങനെ എത്രയെങ്കിലും പൂ വന്നാ നമ്മൾ എവിടെ കൊടുക്കും?
1: അല്ല, ഞാൻ കൊടുക്കില്ല. ഇതിപ്പോ കൊടുക്കണേ തന്നെ 1-2 കിലോ പൂവിനൊക്കെ വരും. ഞാൻ കൊടുക്കാത്തത് നിന്നും ഭംഗിയാണ്. എന്നും ഞാൻ പിടിക്കും. എടുക്കും, എല്ലായിടത്തും ഒക്കെ ഇട്ടും. 10 പൂ 15 പൂ വരുമ്പോ അങ്ങനെ ഇല്ല. നിങ്ങളതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ നോക്കി
0: നോക്കിയോക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ 100 എണ്ണത്തിൽ ഇതുപോലെ പൂത്താൽ നമ്മള് വിക്കൂലേ?
1: വിൽക്കാൻ പറ്റും, നമുക്ക് കാണാൻ കണ്ടിട്ടില്ലേ മറ്റേ തോട്ടങ്ങളില്.
0: അപ്പൊ നമ്മൾ എവിടെ കൊണ്ടുപോയി വിക്കും?
1: ഭാരക്കടകളിൽ കൊടുത്താൽ ഹാരം പൂ കിട്ടുന്നില്ലേ കട?
0: ഓ,
1: അവിടെ കൊണ്ടുപോയി.
0: അപ്പൊ എത്ര കിലോക്ക് എത്ര രൂപയൊക്കെ കിട്ടും?
1: കിലോക്ക് എത്ര രൂപ കിട്ടും പറഞ്ഞില്ല, പക്ഷെ തമിഴ്നാട് നിന്നാണ് പറഞ്ഞത് ചാക്ക് കണക്കിന്. അപ്പൊ നമുക്ക് അത്ര വിലയും തരൂല്ല. എന്നാലും ഞാൻ പറിച്ചോട്ടെ ഭംഗി ഉണ്ട്. എല്ലാരും വന്ന് ചോദിച്ചു, നടയിൽ നിർത്തിക്കണോ ചോദിച്ചു. വിത്ത് തരുവോ വിത്ത് പൊടിക്കോ എന്നൊക്കെ ചോദിച്ചു. ഇനി വിത്ത് പൊടിക്കത്തില്ല,
0: വിത്ത് പൊടിക്കൂല,
1: കറക്കൂല വിത്ത്. അല്ല, ജമന്തിയുടെ വിത്ത് അറിയാലോ, അത് കറക്കത്തില്ല, വെള്ള കളറ്.
0: അപ്പൊ പിന്നെ എങ്ങനെ തൈയാണ് തരുന്നത്?
1: തൈയാണ് കൃഷിഭവനിയും തന്നത്.
0: ഓ ശരി ശരി. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഓണ സീസണിലൊക്കെ ഇങ്ങനെ നട്ടു പിടിപ്പിച്ചിരുന്നു.
1: പക്ഷെ ഇപ്പോഴും ആർക്കും ഓണത്തിന് പോത്തില്ല.
0: അതാണ് അത്. ഇപ്രാവശ്യം ഓണം നേരത്തെ ആയിരുന്നില്ലേ? അപ്പൊ ആൾക്കാരുടെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിപ്പോയി. പിന്നെ ഷെർലി ചേച്ചി പറഞ്ഞാൽ കാണാലോ, അതും ഒരു ഭംഗി, അതും ഒരു സന്തോഷമല്ലേ.
1: ഇതെങ്ങനെ നട്ടത്, ഇവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചത് ഞാൻ എന്നും രാവിലെ ചെന്ന് നോക്കും. ഇപ്പോഴും ഉണ്ട്, 100 പൂവിനൊക്കെ വരും ഇപ്പോഴും നിക്കണത്. പക്ഷെ അതിന്റെ നഷ്ടപ്പെട്ട് തുടങ്ങി മഴ വരുന്നപ്പോഴേ. മഴ വന്ന് ഇതിനുമ്പോഴൊരുമാതിരി വന്ന് നിക്കുന്ന ഭംഗി പോകും. മറ്റേ ഹോള് ഹോളായിട്ടൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. നമ്മൾ ഇവിടുത്തെ ജമന്തി പോലെ അല്ല കാണാൻ. സുഷിരാജ് നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. എല്ലാ
0: പൂത്ത് വിടർന്ന് പരിലസിച്ച് നിൽക്കുന്ന കാണുമ്പോ ഒരു സന്തോഷമാണ്. അപ്പൊ ചെന്ന് ഫോട്ടോ എടുക്കുന്നു, പല സ്ഥലങ്ങളിൽ ഇട്ട് കൊടുക്കുന്നു, ആൾക്കാരെ അസൂയപ്പെടുത്തുന്നു.
1: ടൂറ് പോണുണ്ടോ? 1st നേരത്തെ ഒരാള് വിളിച്ചപ്പോഴത്തേക്ക് ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അതുപോലെ ശ്രമിക്കുകയാണ്, കിട്ടിയില്ലായിരുന്നു. അപ്പൊ
0: എവിടെയാ ടൂറ് പോകുന്നേ?
1: ടൂറ് പോകുന്ന കൊടൈക്കനാല് 1st മുതൽ 4th വരെ.
0: 1st മുതൽ 4th വരെ. ഓക്കെ.
1: മേഘമല എവിടേക്കാണ്? മോള് ഹസ്ബൻഡ് വണ്ടിയാണ്, ട്രാവൽസ്, വലിയ ബസ്സൊക്കെ. അപ്പൊ അതില് വിളിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് പോണത്. കരകുളത്തൊന്ന്.
0: ശരി, അപ്പോൾ എന്തായാലും യാത്ര വളരെ അടിപൊളിയായി ആസ്വദിക്കൂ. പോണ വഴിക്ക് എങ്ങനെയുള്ള ചെടികളൊക്കെയാണ് നട്ടിരിക്കുന്നത്, എങ്ങനെയുള്ള കൃഷിയൊക്കെയാണെന്നൊക്കെ നോക്കി പഠിച്ചിട്ട് വരണം.
1: മുന്തിരി, മറ്റേ മുന്തിരിത്തോട്ടം ഉണ്ടല്ലോ.
0: അതെ അതെ, മുന്തിരിത്തോട്ടം കാണണം അല്ലേ?
1: മുന്തിരിത്തോട്ടത്തിനും പോണുണ്ട്.
0: മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയൊന്നും പറിക്കല്ല, അടിയിട്ടു ഫോട്ടോ ഒക്കെ എടുക്കാം നമുക്ക്. നമ്മൾ ആന്ധ്രാപ്രദേശിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴേ അവിടുന്ന് ഫ്രഷ് ആയിട്ട് പറിച്ച മുന്തിരി കിട്ടും, ട്രെയിനിന്റെ ഫ്രണ്ടിൽ കൊണ്ടു തരും. അപ്പൊ അത് നമുക്ക് വാങ്ങിച്ച് തിന്ന് പോവാം.
1: നമുക്ക് പണ്ടൊന്നും ടൂറൊന്നും പോയിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും അമ്മയൊന്നും വരൂല്ല. ഇപ്പൊ ഇങ്ങനെ പോവാൻ തോന്നിയത് ഈ മുന്തിരിത്തോട്ടം ഞാൻ കണ്ടിട്ടില്ല. ഈ തമിഴ്നാട് അങ്ങോട്ട് എവിടെയോ ഒരു സ്ഥലത്താണത്, പാലക്കാടിന്റെ അങ്ങോട്ട്.
0: അതെവിടെ
1: ഇപ്പൊ ഇവിടെയുണ്ട്, മറ്റേ ചെന്നൂർ എവിടെ ഇവിടെ നാല് വനിതകൾ നടത്തുന്നുണ്ട് വലിയ തോട്ടം.
0: നമുക്ക് അവിടെ അവിടെ വേണമെങ്കിലും പോവാം അല്ലേ,
1: കാണാം. ആളുകളൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്.
0: കണ്ട് പഠിച്ചിട്ട് വന്ന് അടുത്തിന്റെ മുന്തിരി കൃഷി നടത്തണം, എന്നിട്ട് നമ്മളെ കാണാൻ വരുമ്പോ മുന്തിരിയെ കൊണ്ട് തരണം. കാരണം അന്ന് കൊണ്ടത് മുളകൊക്കെ വളരെ നല്ലതായിരുന്നു. വളരെ അടുത്ത ദിവസം, ഈ അടുത്ത ദിവസം തീർന്നതേ ഉള്ളൂ സത്യം പറഞ്ഞ. അതായത് അതിങ്ങനെ തീരാതിരിക്കും, ചീത്താവൂല.
1: നമ്മുടെ
0: വീട്ടില് അതൊക്കെ നടക്കട്ടെ നടക്കട്ടെ. ഡാൻസ് ഒക്കെ പഠിച്ചാ
1: പഠിച്ചു തന്നെത്താനെ പഠിച്ചു. പൂക്കാരിയുടെ ഡാൻസ് പെട്ടിവെച്ചുള്ള
0: കളികൾ, നാടോടി നൃത്തം.
1: നാടോടി നൃത്തം
0: പൂക്കാരിയൊക്കെ അടിച്ചു പൊളിച്ച് കളിച്ച് ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാൻ പറയും.
1: മോളാ കോഴ്സ് കഴിഞ്ഞോ?
0: കോഴ്സ് കഴിഞ്ഞില്ല, കഴിഞ്ഞില്ല, പഠിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളു.
1: സാറിന്റെ എല്ലാ പരിപാടിയും ഞാൻ കാണുന്നുണ്ട്, എല്ലാ ദിവസവും കേൾക്കും. കേൾക്കണുണ്ട്,
0: കേൾക്കണമല്ലോ.
1: തെക്കിട്ട് വിളിയാണ്, തിരക്കിട്ട് വിളി. അതുകൊണ്ട് ഞാൻ വിചാരിക്കും കിട്ടുന്നവര് വിളിക്കട്ട്, നമുക്ക് സമാധാനത്തില് വിളിക്കും.
0: നമുക്കിരുന്ന് കേൾക്കാം അല്ലെ, കേൾക്കാനും വേണമല്ലോ കുറച്ച് ശ്രോതാക്കൾ.
1: എപ്പോഴും ഇട്ടിരിക്കും, എല്ലാരും പോകുമ്പോ ഉറപ്പാൻ ഇട്ടിരിക്കും റേഡിയോ. എല്ലായിടത്തും കേൾക്കാം, ഇറങ്ങുമ്പോഴും മലക്കരയിലേക്ക് പോകുമ്പോഴും എല്ലാം കേൾക്കാൻ കണക്കാക്കി ഇട്ടിരിക്കും.
0: ഒരു കൂട്ടുമായി ഒരു പാട്ടുമായി
1: ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ, അടുക്കള കാര്യങ്ങൾ അതൊക്കെ പറയുന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നല്ലൊരു ഇതാണ് മനസ്സിന്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: ഇന്നത് പാട്ട് പെട്ടെന്ന് കിട്ടിയത് ഹൃദയം കൊണ്ടൊരു
0: ഹൃദയം കൊണ്ട് എഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ.
1: ഇന്നാളും ഞാൻ പാടിയത് പക്ഷെ എടുക്കുമ്പോ ഒന്നും കിട്ടും, ഓർമ്മ വരുമില്ല. പെട്ടെന്ന് വലിയ കിട്ടുന്ന വയസ്സാൻസിലി നാട്ടുകാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എല്ലാം ഓർമ്മിച്ച് ഓർമ്മ.
0: നമ്മള് മറന്നു പോയാലും കുഴപ്പമില്ല, നമുക്ക് ഇതില് നന്നായിട്ട് കേക്കാം.
1: അത് തന്നെ.
0: ഓക്കെ, അപ്പൊ പാട്ട് കേട്ടാലോ?
1: ആ ശരി ശരി
0: ശരി.
1: എല്ലാവർക്കും ഒന്നാം സൈഡ് ഓഡിയൻസിന് എല്ലാവർക്കും
0: ശരി, എല്ലാവർക്കും ആയിട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളുമാണ് നമ്മൾ പോക്കുവയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിംഗ്, ഞാൻ ഷീബ കുമരകം. ഞങ്ങൾ ഫാമിലിയോടുകൂടെ രാമേശ്വരം കാണാൻ പോയിട്ട് മടക്കയാത്രയിലാണ്. ഞങ്ങൾ എല്ലാവരും പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പാട്ട് വെച്ചു തരണം. നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിലെ പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം എന്ന ഗാനം വെച്ചു തരണം. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, കേട്ടിരിക്കുന്ന ഞങ്ങളുടെ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഷീബ കുമരകം ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായും പോക്കുകൾ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്ക് ഇത് കേൾക്കാം. പറഞ്ഞു തീരാത്ത വിശേഷങ്ങളും കേട്ട് തീരാത്ത പാട്ടുകളുമായി ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ വേഗത്തിലാണ് സമയം കടന്നുപോയത്. നിങ്ങളുടെ സ്നേഹവും വർത്തമാനങ്ങളും ഒക്കെയായി ഇന്നത്തെ ദിവസവും വളരെ മനോഹരമായി. വീണ്ടും പുതിയ വിശേഷങ്ങളും മനോഹരമായ പാട്ടുകളുമായി അടുത്ത ദിവസം നമുക്ക് ഇതേ സമയത്ത് ഒന്നിച്ചു ചേരാം. അതുവരെ മനസ്സിൽ നല്ല ഓർമ്മകളും നല്ല ചിന്തകളും നല്ല സന്തോഷവും ഉണ്ടാകട്ടെ. ഇപ്പൊ ഷീബ കുമരകം ആവശ്യപ്പെട്ട പിച്ചകപ്പും കാവുകൾക്ക് അവരൊരു ടൂറിലാണ്. അപ്പൊ ടൂർ മോഡിലുള്ള ഒരു പാട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കുമായി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കുമായിട്ട്. അപ്പൊ ഈ ഒരു ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്ന് താൽക്കാലികമായി വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും നന്ദനുമാണ്.
1: വൗ!

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ.
2: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. തിരുവല്ലം കെ അട്ടക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അട്ടക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 22 വൈകുന്നേരം 3 മണിക്ക് മുൻപ് 0493629784 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പശു വളർത്തൽ എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 23-24 തീയതികളിൽ സൗജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0497-2763-473 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ മരുന്ന് തളിക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങൾ, അതിനുപയോഗിക്കുന്ന സ്പ്രെയറുകളുടെയും ഡ്രോണുകളുടെയും ഉപയോഗം, പരിപാലനം എന്നിവയെക്കുറിച്ച് സെപ്റ്റംബർ 28 പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238-0917-0481-0481-2357-127 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും സെപ്റ്റംബർ 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplyco.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മുണ്ടും മുറിച്ചിവളെ ഞാൻ സമ്മന്ദം ചെയ്തേ, അടിയെടുത്തിവളെന്റെ പടി കടന്നേ, പിന്നെ അടിക്കടിക്കടി എന്റെ ഭാഗ്യം തെളിഞ്ഞേ. ഏയ് കണ്ടങ്കാളി അത എന്റെ തുറയിൽ ചെന്നേ, പണ്ടൊരിക്കൽ അടിയനി.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ കയറിയിട്ട് വെള്ളമൊഴിക്കുക എന്നത് വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മര്യാദ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. ഇതൊന്നും ചെയ്യാതെ കാല് തൊട്ട് തൊഴുന്നതാണ് മര്യാദ എന്ന് കരുതരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. എസ് പി ബി, ഈ മൂന്നക്ഷരങ്ങൾ കൊണ്ട് സംഗീതം എന്ന മൂന്നക്ഷരങ്ങളെ അളന്നെടുത്ത പ്രതിഭാധനൻ, ശ്രീപതി പണ്ഡിതാരഥ്യുല ബാലസുബ്രഹ്മണ്യം എന്ന് മുഴുവൻ പേര്. മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു വരുന്നത് കേളടി കൺമണി എന്ന ചലച്ചിത്രമാണ്. എ ആർ ആർ എന്ന കഥാപാത്രമായി എസ് പി ബാലസുബ്രഹ്മണ്യം തിരശ്ശീലയിൽ തിളങ്ങി എന്ന് പറയുന്നതാവും ശരി. എ ആർ രംഗരാജ് എന്ന എ ആർ ആർ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മകൾക്കായി സമർപ്പിച്ച സൌമ്യനായ പിതാവ്, വിധുരനായതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് കണ്ടെത്തുന്ന ശാരദയുമായുള്ള പ്രണയമാണ് ചലച്ചിത്രത്തിലെ ഏറ്റവും നല്ല രസച്ചരട്. ആസ്വാദകരെ കൂടി പ്രണയിപ്പിക്കും വിധം അതിലെ ഗാനരംഗങ്ങൾ അത്രയേറെ ആസ്വദനീയമായിരിക്കുന്നു. ഒട്ടേറെ കഥാപാത്രങ്ങൾ ആ ചലച്ചിത്രത്തിലുണ്ട്. എന്നാൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ ബാക്കി നിൽക്കുന്നത് എ ആർ ആറും ശാരദയുമാണ്. അത്രമേൽ ആ കഥാപാത്രങ്ങളായി മാറാൻ എസ് പി ബിക്കും രാധികയ്ക്കും കഴിഞ്ഞു എന്നതാണ് ഒരു തികഞ്ഞ അഭിനേതാവിനെ എസ് പി ബി ആ ചലച്ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. എസ് പി ബിക്കും രാധികയ്ക്കും കഴിഞ്ഞു എന്നതാണ് ഒരു തികഞ്ഞ അഭിനേതാവിനെ എസ് പി ബി ആ ചലച്ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. സൌമ്യനായ ഒരു പിതാവിന്റെ ഭാവത്തിൽ നിന്ന് ഹൃദ്യമായ പ്രണയമുള്ള കാമുകനിലേക്ക് കഥാപാത്രം സഞ്ചരിക്കുന്നു. തിരശ്ശീലയിൽ നമ്മൾ എസ് പി ബിയെ കാണുകയേയില്ല, എ ആർ ആറിനെ മാത്രമേ കാണൂ. മണ്ണിൻ ഇന്ത കാതൽ എൻട്രി എന്ന് പാടിക്കൊണ്ട് കുന്നുകയർന്ന രംഗത്തിലും ഗായകനെയല്ല കഥാപാത്രത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത്. എസ് പി ബി ഒരു മികച്ച അഭിനേതാവായിരുന്നു.

അഭിനേതാവ് എന്ന നിലയിൽ കേളടി കൺമണിയാണ് മറക്കാനാകാതെ നിൽക്കുന്നുവെങ്കിലും അതിനു മുൻപും ശേഷവും SPB എത്രയോ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചു. മുഹമ്മദ് ബിൻ തുഗ്ലക്കായിരുന്നു ആദ്യ ചിത്രം. പ്രേമയിലെ സത്യറാവു, ഗുണയിലെ പോലീസ് ഓഫീസർ, കാതലനിലെ കതിരീശൻ, പാട്ടുപാടവായിലെ മുരളി, പവിത്ര ബന്ധനത്തിലെ വിശ്വനാഥ്, അവൈ ഷൺമുഖിയിലെ കുടുംബ ഡോക്ടർ തുടങ്ങി ഒട്ടും ചെറുതല്ലാത്ത എത്രയോ വേഷങ്ങൾ. എല്ലാ വേഷത്തിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഭാവരസായനം പകരാൻ കഴിയും വിധമുള്ള ലളിതമായ അഭിനയശൈലി. എന്തുകൊണ്ടോ എനിക്കിഷ്ടം എന്ന് പറയുന്നത് പോലെ ഒരിഷ്ടം. അതിന്റെ ഒരു പ്രകാശമലയം SPBയെ ചൂഴ്ന്നു നിന്നു. ഉപാധികളില്ലാതെ പ്രേക്ഷകർ SPBയെ സ്നേഹിച്ചു. അതിരുകളേതുമില്ലാതെ ആ സ്നേഹനിർഭരതയിൽ SPB ജീവിക്കുകയും ചെയ്തു.

അഭിനേതാവെന്നതുപോലെ എസ് പി ബി ഏറെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒന്നായിരുന്നു ശബ്ദസന്നിവേശം. വളരെയേറെ ആകസ്മികമായാണ് കെ ബാലചന്ദറിന്റെ മന്മഥലീലയിൽ എസ് പി ബാലസുബ്രഹ്മണ്യം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവുന്നത്. തമിഴ് ചലച്ചിത്രങ്ങളുടെ തെലുങ്ക് ഡബ് ചെയ്ത പതിപ്പുകളിൽ കമൽഹാസന്റെ ഡീഫോൾട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിരുന്നു എസ് പി ബി. ദശാവതാരത്തിന്റെ തെലുങ്ക് പതിപ്പിൽ കമൽഹാസൻ അവതരിപ്പിച്ച 10 കഥാപാത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രമുൾപ്പെടെ 7 പേർക്കും ശബ്ദം നൽകിയത് എസ് പി ബി ആയിരുന്നു. അഭിനയത്തെക്കാൾ മികവ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എസ് പി ബി അതിശയപരമായി ഗംഭീരമാക്കുകയുണ്ടായി. എങ്ങനെ തുടങ്ങി, ഏതിലൂടെ പോയി, എവിടെ കൊണ്ട് നിർത്തണമെന്ന് ഓരോ സംഭാഷണം വായിക്കുമ്പോഴും എസ് പി ബിക്ക് അറിയുമായിരുന്നു. ചെറിയ തോതിൽ വ്യത്യാസമുണ്ടായാലും അത് സൗണ്ട് എഞ്ചിനീയർ ചൂണ്ടിക്കാണിച്ചാൽ അല്പം പോലും നീരസമില്ലാതെ അത് ഉൾക്കൊള്ളാൻ എസ് പി ബിക്ക് കഴിഞ്ഞു. അത്രമേൽ അഹന്ത അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിന്നു. ഡബ്ബിംഗിൽ കൃത്യമായും ആദിമധ്യാന്ത പൊരുത്തം പാലിക്കാൻ എസ് പി ബിക്ക് കഴിഞ്ഞു. ഗാന്ധി എന്ന ചലച്ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിൽ ബെൻ കിങ്സ്ലിക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് എസ് പി ബി ആയിരുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: ആദ്യകാല ഗാന ആലാപനങ്ങൾക്ക് സാധ്യതകൾ ഒരുക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത എസ് പി ബി എസ് പി കോദണ്ഡപാണിയായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഗുരു. ജീവിതത്തിലുടനീളം എസ് പി ബി കോദണ്ഡപാണിയെ അനുസ്മരിച്ചു. റെക്കോർഡിംഗ് തിയേറ്ററിന് ശ്രീ കോദണ്ഡപാണി ഫിലിം സർക്യൂട്ട്സ് എന്നാണ് പേര് നൽകിയത്. ഗായകരിൽ മുഹമ്മദ് റാഫിയോടായിരുന്നു എസ് പി ബിക്ക് ഏറ്റവും കൂടുതൽ ആരാധന. സ്വന്തമായി സംഗീതം പഠിച്ച മഹാത്മാവ്. ആ വിശേഷണത്തെക്കാൾ മികച്ച മറ്റൊരു വിശേഷണം എസ് പി ബിയെ സംബന്ധിച്ചില്ല തന്നെ. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് എസ് പി ബി ജനിക്കുന്നത്. പൂർണമായും ഒരു കലാകുടുംബമായിരുന്നു അത്. ഹരികഥാ കലാകാരനായിരുന്നു പിതാവ്.

ഗ്രാമത്തിന്റെ വിശുദ്ധിയിൽ ജനിച്ച എസ് പി ബി അത് ജീവിതത്തിലുടനീളം നിലനിർത്തി. എസ് പി ബി എന്ന് കേൾക്കുമ്പോൾ ഒരിളം കാറ്റ് തഴുകി തലോടി കടന്നുപോകുന്ന അനുഭൂതിയാണ് ഉണ്ടാകുന്നത്.

ജെമിനി ഗണേശിന്റെ ശാന്തി നിലയം, എം ജി ആറിന്റെ അടിമപ്പെണ്ണ എന്നീ ചിത്രങ്ങളിലെ പാട്ടുകളായിരുന്നു എസ് പി ബിയുടെ ജനശ്രദ്ധയാകർഷിച്ച ആദ്യകാല ഗാനങ്ങൾ. അയ്യർക്കൈ എന്നും ഇളയ കണ്ണി എന്ന പാട്ട് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുകയുണ്ടായി. പൗർണമി നിലാവിൽ പണിവീഴും ഇരവിൽ എന്ന ഗാനമാണ് എസ് ജാനകിക്കൊപ്പം എസ് പി ബി ആദ്യം ആലപിക്കുന്നത്. അത്യധികമായ ആരാധനയ്ക്ക് കാരണമായി തീർന്ന പാട്ടായിരുന്നു അത്. 1973 പുറത്തിറങ്ങിയ കണ്ണേ വയസ്സ് എന്ന ചിത്രത്തിലെ ഏ ദിവിലോ വിരസന പാരിജാതമോ എന്ന പാട്ട് അതിശയകരമായ വഴിത്തിരിവിന് കാരണമായി. ആ പാട്ട് തെലുങ്കിന്റെ ആസ്വാദന ചക്രവാളങ്ങളിൽ ഇന്നും നക്ഷത്ര ശോഭ പകരുന്നത് കേൾക്കാം.

1980 ശങ്കരാഭരണം പുറത്തിറങ്ങി. അതിലെ പാട്ടുകൾ എസ് പി ബിക്ക് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്തു. ക്ലാസിക്കൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളായിരുന്നില്ല എസ് പി ബി. എന്നിട്ടും അതിലെ പാട്ടുകളിലെ സംഗീത സൌന്ദര്യാത്മകത ഇന്നും ആളുകളെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. കെ വിശ്വനാഥ് സംവിധാനം ചെയ്ത ശങ്കരാഭരണത്തിന്റെ സംഗീത സംവിധാനം കെ വി മഹാദേവനായിരുന്നു. ചലച്ചിത്രങ്ങൾക്ക് അത്ര പഥ്യമല്ലാതിരുന്ന കർണാട്ടിക് സംഗീതം സിനിമയുടെ രാസശാലയിൽ സമന്വയിപ്പിക്കാൻ കെ വി മഹാദേവന് കഴിഞ്ഞു. അതിനെ അത്ര കണ്ട് ജനകീയമാക്കിയതിനു പിന്നിൽ എസ് പി ബിയുടെ കണ്ഠനാളമായിരുന്നു. സംഗീതത്തിന്റെ ശാസ്ത്രീയ പാഠം പാട്ടിന് വ്യാകരണമാകാത്തതുകൊണ്ടുകൂടിയാകണം തങ്ങളിലൊരാൾ മധുരതരമായി പാടുകയാണെന്ന് ശ്രോതാക്കൾക്ക് തോന്നിയത് ഹൃദയത്തിലേക്കല്ല, ആത്മഹൃദയത്തിന്റെ അഗാധതകളിലേക്കാണ് ശങ്കരാഭരണത്തിലെ പാട്ടുകൾ ജനങ്ങൾ സ്വീകരിച്ചത്. മികച്ച പിന്നണി ഗായകനുള്ള ആദ്യ ദേശീയ ചലച്ചിത്ര പുരസ്കാരം എസ് പി ബിക്ക് ശങ്കരാഭരണത്തിലൂടെ ലഭിക്കുകയും ചെയ്തു.

0: ഒറ്റക്കമ്പി നാദം.
1: ഏക് തുജേ കേ ലിയേ എന്ന ചിത്രം കെ ബാലചന്ദ്രന്റെ സംവിധാനം. ലക്ഷ്മികാന്ത് പ്യാരേലാലാണ് സംഗീതം. ആനന്ദ് ബക്ഷിയുടെ വരികൾ. എസ് പി ബാലസുബ്രഹ്മണ്യമാണ് ഗായകൻ. ഒപ്പം പാടുന്നതാകട്ടെ ലതാ മങ്കേഷ്കറും. ഒരു മദ്രാസി ഹിന്ദി പാടിയാൽ ശരിയാവില്ല എന്നതായിരുന്നു ഹിന്ദി സംഗീത സംവിധായകരുടെ പക്ഷം. എന്നാൽ കെ ബാലചന്ദർ എന്ന സംവിധായകൻ എസ് പി ബിയിൽ ഉറച്ചുനിന്നു. തേരെ മേരെ ബീച്ച് എന്ന ഗാനം അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടി. ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. എസ് പി ബാലസുബ്രഹ്മണ്യൻ എന്ന ഗായകന് ഏക് ദുജെ കെ ലിയേ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ നേടിക്കൊടുത്തത് ദേശീയ പുരസ്കാരം കൂടിയായിരുന്നു. എസ് പി ബി എന്ന ഗായകൻ മദ്രാസി മാത്രമല്ലെന്നും ഇന്ത്യൻ ഗായകനാണെന്നും ആ പാട്ടുകൾ ആലേഖനം ചെയ്തു.

സാഗരസംഗമം, രുദ്രവീണ, മേനേ പ്യാർക്കിയ, പുതിയ മുഖം, കിഴക്ക് ചീമ, മിൻസാര കനവ്, പ്രേമലോക, ചെന്നൈ എക്സ്പ്രസ് തുടങ്ങി എത്രയോ ചലച്ചിത്രങ്ങൾ. കടൽപ്പാലം എന്ന ചലച്ചിത്രത്തിലൂടെ ജി ദേവരാജനാണ് എസ് പി ബിയെ മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്തത്. നൂറുനൂറ് പാട്ടുകൾ എസ് പി ബി മലയാളത്തിൽ പാടിയിട്ടില്ല. എന്നാൽ പാടിയ പാട്ടുകൾ ഭൂരിപക്ഷവും മലയാളി മനസ്സിൽ മറക്കാതെ പതിഞ്ഞു. ചന്ദ്രനൊതുക്കുന്ന ദിക്കിലെ തേയ് ഒരു തെനവയൽ, കിലുക്കത്തിലെ ഊട്ടിപ്പട്ടണം, ഷിക്കാറിലെ പ്രതിഘട്ടിൽ സൂ തുടങ്ങിയ പാട്ടുകൾ മലയാളത്തിന് ധന്യമായി എസ് പി ബി ആലപിച്ച പാട്ടുകളാണ്.

0: ഒറ്റക്കമ്പി നാദം.
1: ഒരു ദിവസം ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്ത ഗായകൻ എന്ന റെക്കോർഡ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിനുള്ളതാണ്. 1981 February 8 രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഉപേന്ദ്രകുമാറിന്റെ സംഗീത സംവിധാനത്തിൽ 21 കന്നഡ ഗാനങ്ങളും 19 തമിഴ് പാട്ടുകളും 16 ഹിന്ദി ഗാനങ്ങളും റെക്കോർഡ് ചെയ്തു. പാട്ടായിരുന്നു എസ് പി ബി. അതായിരുന്നു എസ് പി ബിയുടെ പെയിൻ. അതുമാത്രമായിരുന്നു എസ് പി ബിയുടെ പാഷൻ. ആദിമധ്യാന്ത ഗായകൻ, അടിമുടി കലാകാരൻ, സംഗീതത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ചു. സംഗീത ലോകമാകട്ടെ എസ് പി ബിയെ സ്വർണ്ണ പരവതാനി വിരിച്ച് സ്വീകരിച്ചു. ശാസ്ത്രീയ സംഗീതത്തിന്റെ കൊടുമുടികൾ കയറിയവരും പിന്നണി ഗാനത്തിന്റെ കൈലാസമേറിയവരും തെല്ലും അഹങ്കാരമില്ലാതെ എസ് പി ബിയെ അംഗീകരിച്ചു. അസൂയയില്ലാതെ സ്നേഹിച്ചു. കലയുടെ കോവിലിൽ മത്സരമില്ലെന്ന് എസ് പി ബി വിശ്വസിച്ചു. തന്റെ സംഗീതം, തന്റെ അറിവ്, അത് ആവശ്യമുള്ളവർ കേൾക്കും. അതായിരുന്നു എസ് പി ബിയുടെ നിലപാട്. പക്ഷെ ആ സംഗീതം ആവശ്യമില്ലാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. അത്രത്തോളം അമൃതാത്മകമായിരുന്നു അത്. അത്രത്തോളം പ്രകാശമാനമായിരുന്നു അത്.

SPB എന്ന ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് മൂന്ന് കടലുകൾ അളന്നെടുത്തു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മനുഷ്യ മനസ്സുകളെ സംഗീതത്തിന്റെ അമൃതധാരയാൽ അഭിഷേകം ചെയ്തു. സൌമ്യശീലമായ സ്നേഹനിർഭരത കൊണ്ട് ശ്രോതൃഹൃദയങ്ങളെ കീഴടക്കി. സംഗീത ലോകത്തിന് SPB ഒരു അത്ഭുതമായിരുന്നു, പ്രതിഭാസമായിരുന്നു, ഇതിഹാസവുമായിരുന്നു. യഥാർത്ഥത്തിൽ അവതാരമെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. വരും കലയുടെ ആകാശങ്ങളെ ഭൂമിയിലെ ജീവിതങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരും, മടങ്ങിപ്പോകും. സംഗീത അവതാരമായിരുന്നു SP ബാലസുബ്രഹ്മണ്യം എന്ന SPB.

ಸ್ವಾಮಿ ಸ್ವಪ್ನವೂ ಪ್ರೇಮ ಶಿಕ್ಷಯಾತು ಮೀ ಪ್ರೇಮ ಭಿಕ್ಷುವೇ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഹൃദമേ രാത്രി
1: സുഗതമേ രാത്രിയിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ വിദ്യാർത്ഥി കോൺഗ്രസ് പ്രവർത്തകർക്കാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നാം വാർഷിക ആഘോഷത്തിന്, അതായത് 1948 ആവേശപൂർവം പാടാൻ ഒരു കവിത വേണം എന്ന് തോന്നിയത്. വിദ്യാർത്ഥികൾ ആവശ്യമുന്നയിച്ചത് വൈലോപ്പിള്ളിയോടായിരുന്നു. ഒരു ഒഴിവ് കഴിവും പറയാതെ പിറ്റേന്ന് വന്ന് കവിത വാങ്ങിക്കൊള്ളാൻ കവി പറയുകയും ചെയ്തു. അതിനുവേണ്ടി ആ ഒറ്റ രാത്രി കൊണ്ട് വൈലോപ്പിള്ളി എഴുതി ഏൽപ്പിച്ച കവിതയാണ് പന്തങ്ങൾ എന്ന കവിത. ചോര തുടിക്കും ചെറു കൈകളെ പേറുക വന്നീ പന്തങ്ങൾ, വെറുതെ വായിച്ചാൽ പോലും എന്തൊരാവേശം. കോൺഗ്രസ് സമ്മേളനത്തിൽ അത് പാടി അവതരിപ്പിച്ചപ്പോഴുണ്ടായ ആവേശവും ആരവവും അതിശയിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. ചില കവിതകൾ അങ്ങനെയാണ്, വലിയ പേറ്റുനോവൊന്നും കൂടാതെ പെട്ടെന്ന് ജനിക്കും, വളരെ പ്രശസ്തി ആർജിക്കുകയും ചെയ്യും. ഒരു കവിതാചരിത്രം അങ്ങനെ പറഞ്ഞു ഒന്നേ ഉള്ളൂ. ഒരു പാട്ട്

സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ 1953 സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്, ഇന്ത്യൻ പ്രസിഡന്റ്. വള്ളത്തോൾ കവിത അവതരിപ്പിക്കുന്നു. കവിത അവതരിപ്പിക്കാൻ പി കുഞ്ഞിരാമൻ നായരെയും ക്ഷണിച്ചു. പക്ഷെ ക്ഷണിച്ചത് തലേന്നാണ്. രാത്രിയിൽ എന്തു ചെയ്യണമെന്നറിയാതെയാണ് കവി ഒറ്റപ്പാലത്ത് വണ്ടി ഇറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ ആളൊഴിഞ്ഞ മൂലയിൽ ചെന്നിരുന്നു. സിമൻ്റ് തറയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചു. എഴുതി തുടങ്ങി അനർഗള പ്രവാഹം. കഥകളി നടൻ്റെ ആത്മലാപനമായി കവിത പരന്നൊഴുകി. കുറിയടത്ത് താത്രിയുമായി ബന്ധപ്പെട്ട് ഫ്രഷ്ട് കൽപ്പിക്കപ്പെട്ട കാവുങ്കൽ ശങ്കരപ്പണിക്കരുടെ ആത്മസംഘർഷങ്ങൾ കവി ഉൾക്കൊണ്ടിരിക്കണം. പിറ്റേന്ന് കവി സമ്മേളനത്തിൽ വള്ളത്തോളിൻ്റെ പാദം തൊട്ട് നമസ്കരിച്ച് പി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കുഞ്ഞിരാമൻ നായർ എന്ന ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഏറെ നാളായി. അതിൻ്റെ പരസ്യപ്പലക ലേലം വിളിക്കാനാണ് ഞാനിവിടെ വന്നത്. ഇപ്രകാരം പറഞ്ഞിട്ട് കവി കവിത ചൊല്ലാൻ തുടങ്ങി. മൗനശില്പം കളിക്കോപ്പ് പുതുക്കുക എൻ ആനന്ദ ഹേമന്ത സന്ധികൾ ചൊൽകിലും, വിണ്ടലമേറിയ താരകൾ നിൻ കളി വീണ്ടും അരങ്ങേറുകെന്നറിയിക്കലും. സദസ് നിശബ്ദമായി. വരികൾക്കിടയിൽ കവിയോടൊപ്പം സദസ്സും കരഞ്ഞു. കവിയുടെ തൊണ്ടയിടറി. കവിത ചൊല്ലിക്കഴിഞ്ഞ് പി കുഞ്ഞിരാമൻ നായർ ഇരുന്നു. വൈലോപ്പിള്ളി എണീറ്റു. സദസ്സിനോടായി ഇങ്ങനെ പറഞ്ഞു, അടുത്ത കാലത്തെങ്ങും ഇത്ര നല്ല ഒരു കവിത നമ്മുടെ ഭാഷയിൽ വിരിഞ്ഞിട്ടില്ല. അഞ്ചണയ്ക്ക് ഇന്നലെ രാത്രിയിൽ വാങ്ങിയ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഈ കവിത എഴുതിയതെങ്കിൽ ആ മെഴുകുതിരികൾ എത്ര ധന്യങ്ങളാണ്. ഒരു പാട്ട് കേട്ടാലോ?

കെ പി എസ് സിയുടെ ഭരതക്ഷേത്രം എന്ന നാടകത്തിന് ഗാനമെഴുതാൻ ഏൽപ്പിച്ചിട്ട് നാളേറെയായി. വയലാറിനെ കാത്തിരുന്ന് തോപ്പിൽ ഭാസിയുടെ ക്ഷമ നശിച്ചു. ഒരു ദിവസം വയലാർ കാറിൽ കെ പി എസ് സിയിലെത്തി. വഴക്കുണ്ടാക്കി പരിഭവിക്കാൻ തുടങ്ങിയ തോപ്പിൽ ഭാസിയോട് പുതിയ അയ്യപ്പ ഭക്തിഗാനം വായിച്ചു നോക്കാൻ പറഞ്ഞ് ഒരു കടലാസ് എടുത്തുകൊടുത്തു. തോപ്പിൽ ഭാസി അത് വാങ്ങി വായിച്ചു നോക്കി. ശബരിമലയിൽ തങ്കസൂര്യോദയം, ഈ സംക്രമ പുലരിയിൽ അഭിഷേകം, അതിസുന്ദരവും ഭക്തിസാന്ദ്രവുമായ ഗാനം. തോപ്പിൽ ഭാസി പറഞ്ഞു, ഇതിന് നേരെ വിരുദ്ധമായ ആശയമാണ് പുതിയ നാടകത്തിലേത്. അത് കേൾക്കാത്ത താമസം കാറിൻ്റെ ബോണറ്റിൽ തങ്കസൂര്യോദയം എഴുതിയ കടലാസ് മറച്ചുവെച്ച് വയലാർ എഴുതാൻ തുടങ്ങി. ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തിലും കല്ല്, തിരുപ്പതി മലയിലും ഗുരുവായൂരിലും തൃച്ചംബരത്തും കല്ല്, കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതേ. ഒരു കടലാസിൻ്റെ രണ്ടു പുറം. ഒരു പുറത്ത് ഭക്തി നിറഞ്ഞൊഴുകുന്നു, മറുപുറത്ത് യുക്തിചിന്തയുടെ കൊടി ഉയർന്നു നിൽക്കുന്നു. എങ്ങനെയുണ്ട്? ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: കൊല്ലത്ത് പോളയത്തോടിലാണ് സംഭവം. കാക്കനാടനെ കാണാൻ പോയി വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുടിക്കാൻ വേണ്ടി മദ്യഷാപ്പിൽ ചെല്ലുന്നു. കുടിച്ചു കുറച്ചായി കാണും. ഒരു ചെറുപ്പക്കാരൻ കവിയുടെ അടുത്തു വന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാടല്ലേ എന്ന് ചോദിക്കുന്നു. അതെന്ന് കവിയുടെ മറുപടി. പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സാർ എസ് എൻ കോളേജിൽ വന്നിട്ടുണ്ടെന്നും കവിത ചൊല്ലിയിട്ടുണ്ടെന്നും ഒക്കെ ചെറുപ്പക്കാരൻ പറഞ്ഞു. എന്താണ് ഇത്ര വിഷാദമെന്ന് കവി ചെറുപ്പക്കാരനോട് ചോദിച്ചു. സാറേ, എനിക്കൊരു പ്രേമമുണ്ടായിരുന്നു. നാളെ അവളുടെ വിവാഹമാണ്. അച്ഛനമ്മമാരെ ധിക്കരിച്ച് അവൾ എന്നോടൊപ്പം വരില്ല. അവൾ കല്യാണത്തിന് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. സാറേ, അവൾക്ക് സമ്മാനമായി എന്തെങ്കിലും കൊടുക്കണം. സാർ എനിക്കൊരു കവിത എഴുതി തരുമോ? പണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സാറിൻ്റെ കവിതകൾ വായിച്ചും ഉറക്കെ പാടിയും ആസ്വദിച്ചിട്ടുണ്ട്. സാറിൻ്റെ കവിതകൾ അവൾക്ക് ജീവനാണ്. നാളെ അവൾക്ക് കൊടുക്കാൻ സാർ എനിക്കൊരു നാലുവരി കവിത എഴുതി തന്നാൽ ഉപകാരമായി. ചുള്ളിക്കാട് യുവാവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആത്മാർത്ഥമാണ് ആഗ്രഹം, എഴുതി കൊടുക്കണം. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖം എന്താനന്ദമാണ് എനിക്കോമലേ. എന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്നെ സാന്നിധ്യം പകരുന്ന വേദന. കവിത ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, നാളിതുവരെ സർവ്വ ചെറുപ്പക്കാരും ആ കവിത ഏറ്റെടുത്തു എന്നതാണ് സത്യം. ഒരു പാട്ട് കേട്ടാലോ?

വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാർഗവി നിലയം എന്ന തിരക്കഥ മോഷണം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ തീരൂ. ഭാർഗവി നിലയത്തിൻ്റെ തിരക്കഥ മോഷ്ടിച്ചു. മോഷ്ടിച്ചത് ആരാണെന്നറിയുമോ? സാക്ഷാൽ കെ ബാലകൃഷ്ണൻ. 1964 സംഭവം. കൗമുദിയാണ് അന്നത്തെ വാരിക. സാഹിത്യ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധം. ഓണപ്പതിപ്പിനുള്ള സമയമായി. ബഷീറിൻ്റെ സൃഷ്ടിയില്ലാതെ പതിപ്പിറങ്ങില്ല. ബാലകൃഷ്ണൻ ബഷീറിന് കത്തയച്ചു. ഒന്നല്ല, നിരവധി കത്തുകൾ. മറുപടിയില്ല. കൗമുദിയിലാണെങ്കിലോ ഓണപ്പതിപ്പിൽ ബഷീറിൻ്റെ സൃഷ്ടിയെപ്പറ്റി ഉഗ്രൻ പരസ്യവും വന്നു. സൃഷ്ടിയില്ലാതെ കൗമുദി ഇറക്കാൻ പറ്റില്ല. കെ ബാലകൃഷ്ണൻ സുഹൃത്തുക്കളോടൊപ്പം ബഷീറിൻ്റെ വീട്ടിലെത്തി. ബഷീർ അവിടെയില്ല. പക്ഷെ മേശപ്പുറത്ത് ഭാർഗവി നിലയം തിരക്കഥ. ബാലകൃഷ്ണൻ തിരക്കഥയുമായി

0: തിരുവനന്തപുരത്തേക്ക് പാഞ്ഞു. മോഷണത്തെക്കുറിച്ചറിഞ്ഞ ബഷീറും കൗമുദി ഓഫീസിൽ പാഞ്ഞെത്തി. ബഷീർ കൈകൂപ്പി പറഞ്ഞു, പൊന്നുബാല, അത് സിനിമക്കാരിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് എഴുതിയതാണ്. ദയവ് ചെയ്ത് പ്രസിദ്ധീകരിക്കരുത്, എങ്കിൽ വേറൊന്ന് വേഗം എഴുതിത്ത എന്നായി ബാലകൃഷ്ണൻ. രണ്ട് ദിവസം നോക്കും, കിട്ടാത്ത വർഷം ഭാർഗവി നിലയം കൗമുദിയിൽ അച്ചടിക്കും, ബാലകൃഷ്ണൻ കട്ടായമായി പറഞ്ഞു. ബഷീറിന് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. വി ജെ ടി ഹാളിൻ്റെ പുറകിലത്തെ പോറ്റി ഹോട്ടലിൻ്റെ മുകളിലത്തെ മുറിയിലിരുന്ന് കൗമുദി ഓണപ്പതിപ്പിനു വേണ്ടി ഒരു നീണ്ട കഥ എഴുതി കൊടുത്തു രണ്ട് ദിവസം കൊണ്ട്. അതായിരുന്നു മതിലുകൾ എന്ന കഥ. ഒരു പാട്ട് കേട്ടാലോ?
1: വാ.

അംബാസഡർ കാറിൽ എന്തോ ആവശ്യത്തിന് സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ആറ്റിങ്ങലിൽ ഇറങ്ങി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ട് നേരെ എതിരെ വെള്ളനാട് നാരായണൻ, നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ എഴുതിയയാൾ. നാരായണൻ തന്നെ ഇങ്ങോട്ട് വന്ന് കൈകൂപ്പി. എങ്ങോട്ട് പോകുന്നു എന്ന പരസ്പര ചോദ്യം. രണ്ടാളും തിരുവനന്തപുരത്തേക്ക് തന്നെ. എന്നാൽ പിന്നെ ഒപ്പം പോന്നോളൂ എന്നായി രവീന്ദ്രൻ. കാറിലിരുന്ന് കവിതയും പാട്ടും സംഗീതവും വർത്തമാനങ്ങളായി പെരുത്തു. ട്യൂണിട്ട് പാട്ടെഴുതുന്നതാണോ, പാട്ടെഴുതിയിട്ട് ട്യൂൺ ഇടുന്നതാണോ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെയായി. എങ്കിൽ പിന്നെ അത്ര എളുപ്പമാണെങ്കിൽ ദാ ഈ ട്യൂണിനനുസരിച്ച് രണ്ടുപേരി പറഞ്ഞു നോക്കുന്നായി രവീന്ദ്രൻ മാഷ്. കൈത്താളമിട്ട് വൈത്താരിയായി മാഷിട്ടുകൊടുത്ത ട്യൂണിനെ ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളനാട് നാരായണൻ കാറിലിരുന്നു കൊണ്ട് എഴുതാതെ വരി പാടിക്കൊടുത്തു. പൂവേ പുലി പാടാൻ വരും പൂവാലിക്കിളിയെ. കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: നോവു തിന്നും കരളിനെ പാടുവാനാവൂ നിത്യമധുരമായ ആർദ്രമായി. ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. സത്യത്തിൽ ഈ വരികൾ മറുപടി കൊടുത്ത വരികളാണ്. വിമർശകർക്ക് കവിതാരൂപത്തിൽ കൊടുത്ത പ്രതികരണമാണ്. അന്നത്തെ പ്രശസ്തരും പ്രഗത്ഭരുമായ നിരൂപകർ പലരും ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകളെ നിശിതമായി വിമർശിച്ചു. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്നൊരു പുസ്തകം തന്നെ സുകുമാർ അഴീക്കോട് എഴുതുകയുണ്ടായി. മുണ്ടശ്ശേരിയും ജിയെ വിമർശിച്ചു. എല്ലാറ്റിനും മറുപടിയായി ജി എഴുതി. തുമ്പികൾ, കരിന്തുമ്പികൾ, ക്ഷുദ്രമാം കൊമ്പിനാലെ തുളക്കിൽ നിൻ മാറിടം, മന്ദിതോത്സാഹനാവത് അവയോട് നന്ദി ചൊൽക വനമുളെ, സൗമ്യമായി നോവു തിന്നും കരളിനെ പാടുവാനാവൂ നിത്യമധുരമായി ആർദ്രമായി. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: ആലോചിച്ചെഴുതുന്ന കവിതകളെക്കാൾ മനോഹരമാവുന്നതും ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുന്നതും പലപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന സർഗാത്മകതകൾക്കായിരിക്കും. അല്ലെങ്കിലും ഭാവനാസമ്പന്നരായ സർഗഗായകരുടെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന ഏത് വാക്കുകളാവും പാഴായി പോകുന്നത്. ഒരു വാക്കിനും അങ്ങനെ വൃദ്ധാവിലാവാൻ ആവില്ല തന്നെ. അത്രയേറെ ജന്മസിദ്ധമായ വാസന അവരിൽ അനുഗ്രഹീതമായിരിക്കുന്നു. അതിനുദാഹരണങ്ങളാണ് പൊടുന്നിനെ ഒരു സ്പാർക്ക് മനസ്സിനെ തൊട്ടുണർത്തി എഴുതപ്പെടുന്നത്, ആലോചിച്ചെഴുതുന്നതിലൊക്കെ ചിലപ്പോൾ കല്ലുകടിച്ചു എന്ന് വരും. സ്വാഭാവികമായി എഴുതുന്നതിൽ ഒരു കല്ലുകടി ഉണ്ടാവുകയുമില്ല. അത് എഴുത്തുകാരൻ്റെ ആത്മാവിൽ നിന്ന് വായനക്കാരൻ്റെ മനസ്സിലേക്ക് അനർഗളമായി പ്രവഹിക്കും. ഒരു പാട്ട് കേട്ടാലോ?

ഉയരും ഞാൻ നാടാകെ, ഉയരും ഞാൻ വീണ്ടുമങ്ങ് ഉയരും ഞാൻ, വയലാർ അലറിയിടുന്നു. പി ഭാസ്കരൻ്റെ വരികളാണ്. കവിത വയലാർ ഗർജിക്കുന്നു. ഖണ്ഡകാവ്യമാണ്, വികാരോജ്വലമായ ഒരു ലഘുകാവ്യം. അനേകം യുവാക്കൾ വെടിയേറ്റ് വീണ പുന്നപ്ര വയലാർ, അവിടുത്തെ മണ്ണിൻ്റെ ഖനമൗനത്തിൽ നിന്ന് ഉയർന്നു വന്ന കവിത, പോരാട്ട കാഹളത്തിൻ്റെ ഊർജം ഉൾക്കൊണ്ട ഖണ്ഡകാവ്യം. പക്ഷേ കവിത പ്രസിദ്ധീകരിച്ചത് പി ഭാസ്കരൻ്റെ പേരിലായിരുന്നില്ല, രവി എന്ന പേരിലായിരുന്നു. കാരണം കൃതി ലഘുവല്ല എന്ന സത്യം കവിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമായിരുന്നു. ഒരു പാട്ട് കേട്ടാലോ?

എല്ലാ രചനകൾക്ക് പിന്നിലും എടുത്തു പറയാനുള്ള പശ്ചാത്തലം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചില സൃഷ്ടികൾക്ക് പിന്നിൽ രസകരമോ അല്ലെങ്കിൽ ഏറെ പ്രയാസകരമോ ആയ ചില കാര്യങ്ങളുണ്ടാവും. ഒരു തത്വശാസ്ത്രത്തിൻ തൈ നട്ടു ഞാൻ, എന്നും പിഴുതു നോക്കുന്നു വേരെണ്ണാൻ എന്നവസാനിക്കുന്ന ONV കവിത ബാബുരാജ് സംഗീത സംവിധാനം ചെയ്ത കഥ എവിടെയോ വായിച്ചിട്ടുണ്ട്. കവിതയെ പെട്ടെന്നങ്ങ് സമീപിക്കാനാവുന്നില്ല ബാബുരാജിന്. എത്ര നോക്കിയിട്ടും സുഖതമായൊരു ഈണത്തിലേക്ക് എത്താനാവുന്നില്ല. സംഗീതജ്ഞന്റെ മനോവിഷമം കവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ONV കടലാസ് തിരികെ വാങ്ങിയിട്ട് ബാബുരാജിനോട് പറഞ്ഞു, അത്രേ, മുന്നിൽ രണ്ട് മൂന്ന് വരികൾ കൂടി വന്നാൽ എളുപ്പമാവും. അങ്ങനെ എഴുതി ചേർത്തതാണ് സൃഷ്ടിതൻ സൗന്ദര്യ മുന്തിരിച്ചാരനായി കൈക്കൊമ്പിൾ നീട്ടുന്നു നിങ്ങൾ, വേദനയിൽ സർഗവേദനയിൽ എന്റെ ചേതന വീണെരിയുന്നു, സൃഷ്ടിതൻ വേദന ആരറിയുന്നു. പന്തുവരാളിയും കല്യാണിയും വലജിയും കൈകോർത്തു നിന്നുകൊണ്ട് ഒരു കാവ്യധാര കൈരളിക്ക് സമോഹനമായി കിട്ടിയത് അങ്ങനെയാണ്. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മനിരതമായിരിക്കാൻ കഴിയൂ. കർമ്മനിരതമായിരുന്നാലല്ലേ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാകൂ. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരുന്നതിന് വേണ്ടി ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.